0: ശുഭദിന ചിന്തകൾ.
1: ഇന്ന് പൊടുന്നനവേ കാണുന്ന സൗഹൃദങ്ങളുടെ കാലമാണ്. ഒരു കാലത്ത് നമ്മുടെ സൗഹൃദങ്ങളെ സ്വാധീനിച്ചിരുന്നത് സമീപസ്ഥമായ സാഹചര്യങ്ങൾ കൊണ്ട് ഒരുമിച്ചുള്ള പഠന ജീവിത പ്രക്രിയയിലൂടെ അല്ലെങ്കിൽ യാത്രകളിലൂടെ രക്തബന്ധങ്ങളിലൂടെയൊക്കെയാണ് സൗഹൃദത്തിൻ്റെ ഏടുകളും ചിത്രങ്ങളും നാം രൂപപ്പെടുത്തിയത്. പക്ഷേ പിന്നീട് അത്തരം സൗഹൃദങ്ങൾ കാലങ്ങൾ മാറ്റിരചിക്കപ്പെട്ടപ്പോൾ നമുക്കും പുനരചിക്കേണ്ടി വന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പഠനവും ജീവിത സൗകര്യങ്ങളും ജോലിയും തേടി ഇത്തരം ബന്ധങ്ങളുടെ കവറേജുകൾക്കപ്പുറത്തേക്ക് യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ ബന്ധങ്ങൾ ആസ്വദിക്കുന്നവർ പോലും സമീപസ്ഥമായ ബന്ധങ്ങൾ തേടി തൊഴിൽ ബന്ധങ്ങളായി ഒക്കെ അതിനെ രൂപപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. വർത്തമാനകാലത്തെ സോഷ്യൽ മീഡിയ സൗഹൃദങ്ങൾ നമുക്ക് മുൻപുണ്ടായിരുന്ന സൗഹൃദങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ്. മുൻപുണ്ടായിരുന്ന സൗഹൃദങ്ങളിൽ നമുക്ക് അമ്പരപ്പും ഭയവും ആശങ്കയും ഒക്കെ വളരെ കുറവായിരുന്നു. കാരണം തൊട്ടയൽപക്കത്തെ ഒരു സുഹൃത്ത് നമ്മെ സ്നേഹിക്കാൻ ബാധ്യസ്ഥനാണ് പല കാരണങ്ങളാലും. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങനെയല്ല. നമ്മളെ ഒരാൾ വല്ലാതെ സ്നേഹിച്ചു പോയാൽ ആ സ്നേഹിക്കപ്പെടുന്ന ആളിന് പോലും ഭയം തോന്നും, എന്തിനാണ് എന്നെ ഇത്രമേൽ സ്നേഹിക്കുന്നത് എന്ന്. മാത്രവുമല്ല, അവന്റെ ചുറ്റുപാടുകളോ സാഹചര്യങ്ങളോ ഒന്നും അറിയാതെ കേവലം എടുക്കുന്ന ചിത്രത്തിന്റെ മിഴിവ് കൊണ്ടും കുറിക്കുന്ന വാക്കുകളുടെ സൗന്ദര്യം കൊണ്ടും അത്തരം ഭ്രമങ്ങളിൽ അകപ്പെട്ടു പോകാറാണ് പതിവ്. നല്ല നല്ല സൗഹൃദങ്ങൾ സ്വന്തം പ്രദേശത്തിനകലെ നിന്നും ഒരുപക്ഷെ സ്വന്തം നാട്ടിനകലെ നിന്നും രാജ്യത്തിന് പുറത്തുനിന്നും ഒക്കെ ലഭിച്ചിട്ടുണ്ടാവാം. അതൊക്കെ ഗുണകരവുമായിട്ടുണ്ടാവാം. ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ പലരും ആ സ്ഥലങ്ങളിലെ വിശേഷങ്ങൾ അറിയാൻ തന്റെ സൗഹൃദ വലയത്തിലെ ആ സ്നേഹക്കൂട്ടിനുള്ളിലേക്കിട്ട് മറുപടി തേടുന്നതൊക്കെ നാം കാണാറുണ്ട്. എന്നാൽ അത്തരം സൗഹൃദങ്ങൾക്ക് പലപ്പോഴും ആയുസ്സും കുറവാണ്. നിസ്സാരമായ വാക്കുകളിൽ അല്ലെങ്കിൽ നിശബ്ദതയിൽ അങ്ങ് അലിഞ്ഞില്ലാതായി ചേരുന്ന സൗഹൃദങ്ങളാണ് പലപ്പോഴും ഓൺലൈൻ സൗഹൃദങ്ങളായി നാം കണ്ടുവരുന്നത്. അവിടെ ഈ പറഞ്ഞതുപോലെ നിശബ്ദതയുടെ അർത്ഥം തേടാനോ അല്ലെങ്കിൽ നിശബ്ദതയുടെ കാരണം അന്വേഷിക്കാനോ സാഹചര്യങ്ങൾ അന്വേഷിക്കാനോ ഒന്നും തരമില്ല. ഓടുന്ന ഓട്ടത്തിനിടയിൽ നിശബ്ദരായി പോകുന്നവർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അങ്ങനെ അങ്ങ് സഞ്ചരിക്കുകയാണ്. പണ്ട് ഒരു ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചത്രേ, ഗുരുവെ, ഒരു മനുഷ്യനെ എത്ര അകലത്തിൽ നിന്ന് അറിയണം അല്ലെങ്കിൽ എത്ര അടുത്തേക്ക് പോകാൻ കഴിയും? പ്രപഞ്ചത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു സാമീപ്യത്തിന്റെ പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഇതായിരുന്നു ശിഷ്യന്റെ ചോദ്യം. ശരിയുമാണ്, ഗോളങ്ങൾ തമ്മിൽ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ തമ്മിൽ, എന്തിനേറെ നാം ഇരിക്കുന്ന കസേരകളിലും കട്ടിലുകളിലുമെല്ലാം ന്യായമായ ഒരകലം മനുഷ്യഹൃദയങ്ങൾക്കിടയിലും ശരീരത്തിനിടയിലും കുറിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന് ഗുരു പറഞ്ഞ മറുപടി ശ്രദ്ധേയമായിരുന്നു. മകനെ, ഒരു പൂന്തോട്ടത്തിൽ നിന്ന് നീ അകലെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് മനോഹരമായ പൂക്കളാണ്. കാരണം നിന്റെ കണ്ണുകൾ തേടുന്നത് ആ പൂക്കളുടെ നിറവും അല്ലെങ്കിൽ നിന്റെ മനസ്സ് തേടുന്നത് അതിന്റെ സൗരഭ്യവുമാണ്. പക്ഷെ നീ കൂടുതൽ കൂടുതൽ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ പൂക്കൾക്ക് പകരം അതിലെ മുള്ളുകളും ഇലകളും ഒക്കെ വ്യക്തമായി തുടങ്ങും. അവിടെ ഒരുപക്ഷെ ഈ പൂക്കളുടെ നിറത്തെക്കാൾ ഉപരി ആ മുള്ളുകൾ നിന്നെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ നീ അകന്നേ പോകും. അല്ല, ഈ പൂക്കൾ ഉണ്ടായതിന്റെ അനിവാര്യ കാരണമാണ് ഈ മുള്ളുകളെന്നും വളമെന്നും ചാണകമെന്നും ഒക്കെ തിരിച്ചറിഞ്ഞാൽ നീ അതിനെ കൂട്ടമായി സ്നേഹിക്കുകയും ചെയ്യും. ശരിയാണ്, ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഗുണകരമാണ്. അകലെ നിന്ന് കാണുന്നതെന്നും എപ്പോഴും എത്ര അടുത്തത് എന്നാലും പ്രതീക്ഷിക്കുന്നത് മടയത്തരമാണ്. അതിനെ വ്യക്തിയെയാകട്ടെ, സ്ഥാപനത്തെയാകട്ടെ, തത്വചിന്തയാകട്ടെ, മതവിശ്വാസത്തെയാകട്ടെ, എല്ലാം അതിന്റെ സ്വാഭാവികതയിൽ കൃത്യമായ അകലത്തിൽ നിന്ന് വ്യക്തമായ അടുപ്പത്തോടെ സ്നേഹിക്കുന്നത് തന്നെയാണ് ഉചിതം. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ഗുജറാത്തിൽ സമ്മാനിക്കും. മയക്കുമരുന്ന് വിരുദ്ധ സേനാ മേധാവികളുടെ ദേശീയ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം ലഭ്യമാക്കുന്ന കാര്യം നാളത്തെ മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ വി എച്ച് എസ് ഇ കോഴ്സുകൾ കാലാനുസൃതമായി പുതുക്കാൻ വിദഗ്ധ സമിതിയെ ഉടൻ നിയോഗിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വൈകിട്ട് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കെവാഡിയയിലെ ഏകതാ നഗറിലാണ് പരിപാടി. ഫീച്ചർ, നോൺ ഫീച്ചർ ഫിലിം, ചലച്ചിത്ര നിരൂപണം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലെ മികവുകൾക്കാണ് പുരസ്കാരം. 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നൽകി മുതിർന്ന നടൻ അനന്ത് നാഗിനെയും രാഷ്ട്രപതി ചടങ്ങിൽ ആദരിക്കും. നാളെ വഡോദരയിലെ മഹാരാജ സയാജിറാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണ ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ദ്രൌപദി മുർമു തുടക്കം കുറിക്കും. യു എൻ പൊതുസഭയിൽ പങ്കെടുക്കാൻ ന്യൂയോർക്കിലെത്തിയ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി. ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ഴാങ് നോയൽ, ഇക്വഡോർ വിദേശകാര്യമന്ത്രി റോബർട്ടോ കുറി, ഹംഗറി ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ അനിത ഓർബൻ തുടങ്ങിയവരുമായാണ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയത്. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മയക്കുമരുന്ന് വിരുദ്ധ സേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. മയക്കുമരുന്ന് നിയന്ത്രണ ബ്യൂറോയാണ് 2 സമ്മേളനം സംഘടിപ്പിക്കുന്നത്. 36 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മയക്കുമരുന്ന് വിരുദ്ധ സേനാ മേധാവികളും ഉദ്യോഗസ്ഥരും പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുക്കും. ഭാവി തലമുറയെ മയക്കുമരുന്ന് ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് ശക്തമായ വേദിയായി സമ്മേളനം മാറും. ഐക്യത്തോടുകൂടിയ ദൃഢനിശ്ചയം, ഉത്തരവാദിത്തം പങ്കിടൽ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നിയന്ത്രണം കൈവരിക്കുന്നതിൽ മയക്കുമരുന്ന് വിരുദ്ധ സേനകളുടെ പങ്കിനെക്കുറിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. രാജ്യത്തെ അടിസ്ഥാന വ്യവസായ മേഖലകൾ കഴിഞ്ഞ മാസം 4.8% വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. ജൂലൈ മാസത്തിൽ രേഖപ്പെടുത്തിയ 5% വളർച്ചാ നിരക്കിൽ നിന്ന് നേരിയ കുറവാണ് ഓഗസ്റ്റിൽ ഉണ്ടായതെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തുവിട്ട താൽക്കാലിക കണക്കുകൾ വ്യക്തമാക്കി. രാജസ്ഥാനിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 301 ഇടങ്ങളിൽ ഫലം പ്രഖ്യാപിച്ചതിൽ 197 നഗര തദ്ദേശ സ്ഥാപനങ്ങളിൽ ബി ജെ പി ആധിപത്യം നേടി. കോൺഗ്രസ് 94 ഇടങ്ങളിൽ വിജയിച്ചു. രാഷ്ട്രീയ ലോക്താന്ത്രിക് പാർട്ടി, ആം ആദ്മി പാർട്ടി, സി പി ഐ എം എന്നിവ ഓരോ തദ്ദേശ സ്ഥാപനത്തിലും ജയം നേടി. 5 മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ 4 ബി ജെ പിയാണ് ജയിച്ചത്. 1 കോൺഗ്രസിനാണ് ലഭിച്ചത്. എസ് ഐ ആർ നടപടിക്കിടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കപ്പെട്ടവരുടെ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ പശ്ചിമബംഗാളിൽ ട്രൈബ്യൂണലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. സംസ്ഥാനത്ത് നിലവിൽ 19 ട്രൈബ്യൂണലുകൾ ഉണ്ട്. ഇവ 42 ഉയർത്തുന്ന കാര്യം കമ്മീഷൻ ഇന്ന് സുപ്രീംകോടതിയെ അറിയിക്കും. എസ് ഐ ആർ സംബന്ധിച്ച 13 ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്. മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം ലഭ്യമാക്കുന്ന കാര്യം നാളത്തെ മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മലപ്പുറത്ത് പറഞ്ഞു. ജില്ലയിലെ നിലമ്പൂർ പൂക്കോട്ടുപാടം ടി കെ കോളനിയിലെ മലവെള്ളപ്പാച്ചൽ ദുരന്തസ്ഥലം സന്ദർശിച്ച ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ റഫീഖ്, സജാർ എന്നിവരുടെയും കാണാതായ സജിതയുടെയും വീടുകളിൽ മുഖ്യമന്ത്രി എത്തി. സജിതയെ കണ്ടെത്തുന്നതിന് തെരച്ചിൽ തുടരുകയാണെന്നും ദുരിതബാധിതരുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായവും ഗവൺമെന്റ് ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മന്ത്രിമാരായ പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, എ പി അനിൽകുമാർ, എം എൽ എ മാരായ ആര്യാടൻ ഷൌക്കത്ത്, വി എസ് ജോയ് എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമായതിനാൽ ആവശ്യമായ നിയന്ത്രണങ്ങളും സൌകര്യങ്ങളും ഏർപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കോട്ടപ്പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചലിൽ 6 ദുരന്തത്തിനെതിരെയായ സാഹചര്യത്തിൽ 4 ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം ചേരുമെന്ന് മന്ത്രി പി കെ ബഷീർ അറിയിച്ചു. ഔദ്യോഗിക ടൂറിസം കേന്ദ്രമല്ലാത്തതിനാൽ അവിടെ നിയന്ത്രണങ്ങളും സുരക്ഷാ സംവിധാനവും ഒരുക്കുന്നത് സംബന്ധിച്ച ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു.
കഴിഞ്ഞ ദിവസം ടി കെ കോളനി കോട്ടപ്പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ കാണാതായ സജിതയുടെ കുടുംബത്തിന് അടിയന്തര ആശ്വാസമായി 25,000 രൂപ നൽകുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചതായി മന്ത്രി പി കെ ബഷീർ അറിയിച്ചു. അപകടത്തിൽപ്പെട്ട സജിതയുടെ വീട്ടിലെത്തി സാദിഖ് അലി തങ്ങൾ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു. സംസ്ഥാനത്തെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾ കാലാനുസൃതമായി പുതുക്കുന്നതിന് വിദഗ്ധ സമിതിയെ ഉടൻ നിയോഗിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. കാസർകോട് കൈക്കോട്ടുകടവ പി എം എസ് എ പൂക്കോയത്തങ്ങൾ സ്മാരക വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിടൽ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിൽ ആരംഭിച്ച കോഴ്സുകൾ പലതും കാലഹരണപ്പെട്ടെന്നും അതിനാലാണ് കാലത്തിനനുസരിച്ച് കോഴ്സുകൾ നവീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് നടപടി ആരംഭിച്ചതെന്നും ഷംസുദ്ദീൻ അറിയിച്ചു. നവീന ആശയങ്ങൾ നടപ്പാക്കുന്നതിൽ ഗവൺമെന്റ് വിദ്യാർത്ഥികൾക്കൊപ്പമാണ്. അവരുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കുന്നതിനാണ് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് ഒക്ടോബറിൽ നടത്താൻ തീരുമാനിച്ചതെന്നും മന്ത്രി അറിയിച്ചു. പ്രിയങ്കാഗാന്ധി എം പി ഇന്ന് വയനാട്ടിൽ വിവിധ യോഗങ്ങളിൽ പങ്കെടുക്കും. രാവിലെ കലക്ടറേറ്റിൽ ദിശായോഗത്തിലും ജില്ലാ വൈദ്യുത കമ്മിറ്റി യോഗത്തിലും പങ്കെടുക്കുന്ന എം പി ഉച്ചയ്ക്ക് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. ഉച്ചകഴിഞ്ഞ് മനുഷ്യ വന്യമൃഗ സംഘർഷത്തെ സംബന്ധിച്ച ഉന്നതതല യോഗത്തിലും പ്രിയങ്കാഗാന്ധി പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ സ്വർണ്ണ മെഡൽ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. ജപ്പാനിലെ നിഷിനിൽ ഇന്ത്യൻ സമയം രാവിലെ 10:30 മത്സരം. ബംഗ്ലാദേശിനെതിരെ 114 റൺസിന്റെ ആധികാരിക ജയത്തോടെയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. ഡൽഹിയിൽ അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളം സെമിയിൽ കടന്നു. കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന മലപ്പുറം അത്താണിക്കൽ MIC EMHSS ടീമാണ് തോൽവിയറിയാതെ മുന്നേറുന്നത്. ഇന്നലെ മണിപ്പൂരിനെതിരെ 3 ഗോളിനാണ് കേരളം പരാജയപ്പെടുത്തിയത്. ഇന്ന് സെമിഫൈനലിൽ ബംഗളൂരു ആർമി ബോയ്സ് സ്കൂളിനെ അത്താണിക്കൽ സ്കൂൾ ടീം നേരിടും. കാലിക്കറ്റ് സർവകലാശാല സ്റ്റേഡിയത്തിൽ ജില്ലാ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ 18-ാം തവണയും ഐഡിയൽ കടകശ്ശേരി ഓവറോൾ ചാമ്പ്യന്മാരായി. 55 സ്വർണവും 41 വെള്ളിയും 37 വെങ്കലവും അടക്കം 853-ലധികം പോയിന്റുമായാണ് കടകശ്ശേരിയുടെ മുന്നേറ്റം. 12 സ്വർണവും 16 വെള്ളിയും 15 വെങ്കലവും അടക്കം 292 പോയിന്റുമായി പൂക്കുളത്തൂർ CHMHSS 2-ാം സ്ഥാനം നേടി. ജപ്പാനിൽ ഏഷ്യൻ ഗെയിംസിൽ 10 മീറ്റർ എയർ റൈഫിളിൽ വെള്ളി മെഡൽ നേടി രാജ്യത്തിന്റെ അഭിമാനമായ വിദർശ വിനോദിന്റെ വീട് BJP ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രൻ സന്ദർശിച്ചു. കുടുംബാംഗങ്ങൾക്കൊപ്പം കേക്ക് മുറിച്ച കെ സുരേന്ദ്രൻ അവരുടെ സന്തോഷത്തിലും പങ്കുചേർന്നു. വാഹനാപകടത്തിൽ മരണപ്പെട്ട കാലിക്കറ്റ് FC താരം റിജോൺ ജോസിന് കോഴിക്കോട് ജില്ലാ ഫുട്ബോൾ അസോസിയേഷനും FC ക്ലബും ജനപ്രതിനിധികളും കായിക താരങ്ങളും അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ വൈകിട്ട് EMS സ്റ്റേഡിയത്തിൽ റിജോണിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു. കഴിഞ്ഞ ദിവസമാണ് ഗാന്ധി റോഡ് മേൽപ്പാലത്തിൽ വെച്ച് ബൈക്ക് കൂട്ടിയിടിച്ച് റിജോൺ ജോസ് മരിച്ചത്. 19-ാമത് വിദ്യാർത്ഥി ജൈവ വൈവിധ്യ കോൺഗ്രസ് കോഴിക്കോട് ജില്ലാതല മത്സരങ്ങൾ കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ചാണ് മത്സരങ്ങൾ നടത്തിയത്. തൃശൂരിൽ നിന്ന് കാണാതായ 2 വിദ്യാർത്ഥിനികളെ കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസിൽ നിന്ന് കണ്ടെത്തി റെയിൽവേ സുരക്ഷാസേന തൃശൂർ റെയിൽവേ പോലീസിന് കൈമാറി. ആലുവ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ടതിനു ശേഷമാണ് യാത്രാ ടിക്കറ്റ് ഇല്ലാതെ പെൺകുട്ടികളെ കണ്ടെത്തിയത്. ഇതിൽ ഒരാൾ +2 വിദ്യാർത്ഥിനിയും മറ്റൊരാൾ 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ്. കോഴിക്കോട് കോർപ്പറേഷൻ നടപ്പാക്കിയ 1,75,00,000 രൂപയുടെ സിറ്റി സൈക്കിൾ പദ്ധതിയുടെ ക്രമക്കേടുകൾക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന് BJP ആവശ്യപ്പെട്ടു. സംഭവത്തിൽ സിറ്റി ജില്ലാ പ്രസിഡന്റ് KP പ്രകാശ് ബാബു പരാതി നൽകി. പശ്ചിമ മധ്യ ആഫ്രിക്കയിലെ ചാട് തടാകത്തിലെ ദ്വീപിൽ ബൊക്കോഹറാം ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 11 പേർ കൊല്ലപ്പെട്ടു. തുടർന്ന് സൈന്യം നടത്തിയ ഓപ്പറേഷനിൽ 9 ഭീകരരെ വധിച്ചതായി പ്രാദേശിക മാധ്യമങ്ങളും സൈന്യവും അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ഗുജറാത്തിൽ സമ്മാനിക്കും. മയക്കുമരുന്ന് വിരുദ്ധ സേനാ മേധാവികളുടെ ദേശീയ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. മഴക്കെടുതിയിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം ലഭ്യമാക്കുന്ന കാര്യം നാളത്തെ മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ VHSE കോഴ്സുകൾ കാലാനുസൃതമായി പുതുക്കാൻ വിദഗ്ധ സമിതിയെ ഉടൻ നിയോഗിക്കുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:00.

ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചറിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോൾ ഓണാട്ടുകര മുഴുവൻ ആഘോഷ തിമിർപ്പിലിങ്ങനെ നിൽക്കുന്ന ഒരു സമയത്തൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. 28-ാം ഓണത്തെ വരവേൽക്കാൻ ഒരു നാട് മുഴുവൻ വ്രതശുദ്ധിയോടുകൂടി, ആരവങ്ങളോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, ഒരേ മനസ്സിൽ ഇങ്ങനെ പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഓണാട്ടുകരയുടെ സ്വന്തം ഓണാട്ടുകര പാസഞ്ചറിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കാനായിട്ട് പോവുകയാണ്. ഡ്രൈവർ വന്നു, ദാ വണ്ടിയുടെ ചാവി എടുത്തു, യാത്ര ഇങ്ങനെ ആരംഭിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ. മറ്റുള്ള നാട്ടുകാരോട് പറയുകയാണ്, പോരുന്നു ഞങ്ങളുടെ നാട്ടിലോട്ട്. ഇവിടെ ഇനി ഒരു ഒരു ഓരോ മിനിറ്റുകളും ഇങ്ങനെ ആഘോഷമായിട്ട്, അല്ലെങ്കിൽ എന്താണ്, എന്തിനൊക്കെയോ വേണ്ടി ആഘോഷ തീവർപ്പിലിങ്ങനെ നടക്കുകയാണ് എല്ലാവരും. അപ്പോൾ ശരിക്കും നമ്മുടെ ഒരു ഭംഗി ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ ഇത്രയും സുന്ദരമായിട്ടുള്ളൊരു നാട്ടിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ മനസ്സറിയാതെ ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ ഓണാട്ടുകര പാസഞ്ചർ കേൾക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ. എല്ലാവർക്കും, കേൾക്കുന്നവർക്ക് മാത്രമല്ല, എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ. ഞങ്ങളുടെ നാട്ടിലേക്കോട്ട് വായോ. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. മറ്റൊരാളുടെ ജീവിത വിജയം, മറ്റൊരാളുടെ വിജയം നിങ്ങൾക്ക് പൂർണ്ണമായി സന്തോഷത്തോടെ കാണാൻ സാധിക്കാറുണ്ടോ? നമുക്ക് സംസാരിക്കാം. പൊതുവേ മലയാളികളെ പറ്റി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാളുടെ വളർച്ച, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നല്ലത് കിട്ടുക, ആ ഒരു സമയത്ത് ഓ അവൻ്റെ ഭാഗ്യം കൊണ്ടാണ് കിട്ടിയത്, അല്ലെങ്കിൽ ഐ എന്നാലും അവനങ്ങനെ കിട്ടിപ്പോയല്ലോ, ഇങ്ങനൊരു മെൻറ്റാലിറ്റി പൊതുവിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തുറന്ന് സംസാരിക്കാം. മറ്റൊരാളുടെ വിജയം നിങ്ങൾക്ക് പൂർണ്ണമായും സന്തോഷത്തോടുകൂടി കാണാൻ സാധിക്കുന്നുണ്ടോ? ഒരാൾ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ഉറക്കം കിട്ടില്ല, അസൂയ കൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ല, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ നമുക്ക് ചുറ്റും ഉണ്ടെന്നേ. അപ്പോൾ ചർച്ച നമുക്ക് തുടരാം. വിളിക്കാം, നമ്പർ 9444709912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, മെസ്സേജ് അയക്കാവുന്നതാണ്. ലോകത്ത് എവിടെയാണെങ്കിലും എൻ്റെ റേഡിയോ 91.2 കേൾക്കാം. ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യൂ എൻ്റെ റേഡിയോ 91.2, അപ്പോൾ വരുന്ന പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഇഷ്ടം പോലെ പാട്ടുകളും കഥകളും ഒക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂ 91.2 ഓണാട്ടുകാര പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാധിയാണ് കേട്ടോ. അപ്പോൾ യാത്രയിൽ നമുക്ക് പങ്കുചേരാം, എല്ലാവർക്കും കൂടി ഇങ്ങനെ സന്തോഷമായിട്ട് അങ്ങനെ സഞ്ചരിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 954-7001 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ നിങ്ങൾക്ക് പറയാം, ഞങ്ങളുടെ നാട്ടില് ഞങ്ങൾക്കായിട്ടൊരു വണ്ടിയുണ്ട്, ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് സഞ്ചരിക്കുന്ന സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമവണ്ടി ഉണ്ടെന്ന് പറയാം. അതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. പിന്നെ ഞങ്ങളുടെ ഓണാട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാം. അവരോട് പറയുമ്പോൾ ജസ്റ്റ് ഗൂഗിളിൽ എൻ്റെ റേഡിയോ 91.2 എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അപ്പോൾ വരുന്ന പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ദാ നമ്മൾ എല്ലാവരുടെയും ശബ്ദം, ഒരു നാടിൻ്റെ ശബ്ദം ലോകത്തെ നമുക്ക് അറിയിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ കുടുംബത്തിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ കൂടി അറിയട്ടെ. സന്തോഷ വാർത്തകളും കാര്യങ്ങളും ചർച്ചകളും പലപ്പോഴൊക്കെ വളരെ കൂളായിട്ടുള്ള ചർച്ചകൾ, ചിലപ്പോൾ ഫൈറ്റ് ചെയ്തിട്ടുള്ള ചർച്ചകളൊക്കെ നമ്മൾ നടത്താറുണ്ട്. പ്രിയപ്പെട്ട യാത്രക്കാരെ, മറ്റൊരാളുടെ വിജയം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സന്തോഷത്തോടു കൂടി കാണാൻ സാധിക്കുന്നുണ്ടോ? മലയാളികളുടെ പൊതുവിലുള്ള ഒരു ചില കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ പറയാൻ മടിച്ചു നിന്ന് പോകാറുണ്ട് ആളുകൾ. നമ്മൾ നമ്മളോടൊക്കെ ഒന്ന് സ്വയം ഒന്ന് പരിശോധന നടത്തിയാൽ, നമ്മൾ ഒന്ന് നടത്തുന്ന നന്നായിരിക്കും, നമുക്ക് എത്രത്തോളം നമ്മുടെ കൂടെയുള്ള ആളുകളുടെ വിജയത്തെ ആഘോഷിക്കാൻ കഴിയും. എപ്പോഴും നമ്മുടെ വിജയം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുമുള്ള ആളുകളെ നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെയാണ്. അതിന് അസൂയപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം ചില ആളുകൾക്ക് അവരുടെ പാർട്ട്ണറിനോട് ഭയങ്കരമായ അസൂയയുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അത് അസൂയ എന്ന് പൊതുവെ പറയാൻ സാധിച്ചില്ലെങ്കിലും അവരൊന്ന് വളർന്നു കഴിഞ്ഞാൽ, അവരെന്തെങ്കിലും ഒരു എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അസ്വസ്ഥരായി പോകുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും അങ്ങനെ? ഇപ്പോൾ പാർട്ട്ണറോട് അങ്ങനെ ആകുമ്പോൾ അല്ലാത്തവരുടെ കാര്യം ഒന്ന് ആലോചിക്കും. നമ്മുടെ ഫസ്റ്റ് പാസഞ്ചർ വെയിറ്റ് ചെയ്യാണ്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, നമസ്കാരം. യാത്രയിൽ ചേർന്നോളൂ.
1: ഇന്നത്തെ വിഷയം എന്തായാലും കൊള്ളാം,
0: പറഞ്ഞോളൂ. മറ്റൊരാളുടെ വിജയത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായി സന്തോഷിക്കാനായിട്ട് സാധിക്കുമോ?
1: എനിക്ക് പൂർണ്ണമായിട്ട് സന്തോഷിക്കാൻ, ഞാൻ 100% ഞാൻ സന്തോഷിക്കാം. കാരണം എന്റെ വിഷമം വേറൊരാൾക്ക് ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാ ഞാൻ.
0: അതെ,
1: അതുകൊണ്ട് ഇപ്പം നമ്മളെ സൃഷ്ടിച്ച ഒരാളുണ്ട്, അദ്ദേഹം നമ്മുടെ തലയിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാവണം എന്താവണം എന്നൊക്കെ അദ്ദേഹം നമ്മുടെ തലയിൽ എഴുതിയിട്ടുണ്ട്. ചിലപ്പം കുറച്ച് താമസിച്ചായിരിക്കും, ചിലപ്പം നേരത്തെ ആയിരിക്കും. എങ്കിൽ പോലും ഇപ്പം ഒരാൾ നന്നാവുന്നതിന് നമ്മൾ അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യമില്ല. അത് അവരുടെ ആണ്. നമ്മള് ശരി വിഷമം അനുഭവിക്കണം, പിന്നെ അവരുടെ ശത്രുത്വം നിർത്തിയിട്ടോ ഒന്നും യാതൊരു കാര്യമല്ല. നമ്മൾ സന്തോഷിക്കുക, നമുക്ക് കിട്ടാത്ത ഭാഗ്യങ്ങൾ ബാക്കിയുള്ളവർക്ക് കിട്ടുമ്പോൾ നമ്മൾ അത് കണ്ട് സന്തോഷിക്കാൻ നോക്കണം. എല്ലാവരും അസൂയപ്പെട്ടിട്ടുണ്ടാണ് കാര്യം, നമുക്ക് അത് കിട്ടും. അത് നമുക്ക് കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. നമ്മൾ പ്രയത്നിച്ചെങ്കിലേ നമുക്ക് അത് കിട്ടത്തുള്ളൂ. ചിലപ്പോ നമുക്ക് വിധിയില്ലെങ്കിൽ അത് കിട്ടത്തില്ലെങ്കിൽ, അത് വിധിയില്ലാത്തതുകൊണ്ട് ആ കിട്ടാത്ത നമ്മൾ സമാധാനിക്കുക.
0: ആളുകൾക്ക് പലർക്കും അംഗീകരിക്കാൻ മടിയാണ് മറ്റൊരാളുടെ വിജയത്തെയോ അവന്റെ ഭാഗ്യം കൊണ്ടാ, അയ്യോ അവൻ അത് കിട്ടിയോ, ഓ കാരണം ചുമ്മാ കിട്ടിയതാ, അങ്ങനെയൊക്കെ പറയുന്ന.
1: അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ട് കാര്യം, നമ്മൾക്ക് നമ്മുടെ ജീവിതം ഇല്ലാതായി പോത്തതുള്ളൂ. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോ
0: അതെ,
1: അവരുടെ കാര്യത്തിന് എന്താണ്, നമ്മുടെ കാര്യം, നമ്മുടെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്താൻ നമ്മൾ നോക്കുക. അല്ലാതെ മറ്റൊരാൾ വിജയിച്ചെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് ഉള്ള നേട്ടത്തെ കണ്ടിട്ട് നമ്മൾ അസൂയപ്പെട്ടിട്ട് നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മൾ ഇല്ലാതാവുന്നതിനെക്കാട്ടി നല്ലതല്ലേ നമ്മുടെ കാര്യം നോക്കി നമ്മൾ ജീവിക്കുന്നത്?
0: അതെ, തീർച്ചയായിട്ടും.
1: അവർക്ക് അവരെ, കാരണം ആരുടെ മുമ്പ് കൈ നീട്ടാതെ ഇരിക്കാന്നുള്ള നമ്മൾ ആഗ്രഹിക്കേണ്ടത്. കാരണം ഒരാളിന്റെ മുമ്പിൽ മാറി, ഞാൻ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് സ്വാതി എനിക്ക് പണവും മുതലൊന്നും തരണേന്ന് ഞാൻ ഇത് ഇന്ന് വരെ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ഒരു കാര്യത്തിലും. പക്ഷെ ആരുടെ മുമ്പ് കൈ നീട്ടരുത്, അസുഖങ്ങളൊന്നും വന്ന് ആരുടെ മുമ്പ് കൈ നീട്ടരുത് എന്നൊരൊറ്റ പ്രാർത്ഥന മാത്രമല്ല എനിക്ക് എപ്പോഴും 24 മണിക്കൂർ ഞാൻ എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് മുതലിനോടോ പണത്തിനോടോ ഒന്നും, എന്റെ ഉമ്മായും അപ്പായും അങ്ങനെ തന്നെ പഠിപ്പിച്ചത്. മനുഷ്യനാണ് ഏറ്റവും വലുത്, അല്ലാതെ മുതലും പണമാണ് എന്റെ ഉമ്മായും അപ്പായും പഠിപ്പിച്ചു തന്നിട്ടും ഇല്ല, അത് കാണിച്ചു തന്നിട്ടും ഇല്ല. ആ ഒരു രീതിയിലാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ആര് നന്നായാലും നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളു, നമ്മുടെ ദുഃഖങ്ങൾ ബാക്കിയുള്ളവർക്ക് ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ.
0: അതെ, തീർച്ചയായിട്ടും. യാത്രയിൽ ചേർന്നതിൽ ഒരുപാട് സന്തോഷം കേൾക്കണം. 9 മണിവരെ കൂടെ ഉണ്ടാവണം.
1: പിന്നെ ഞാനിവ
0: ഓക്കെ. അപ്പോ നമ്മള് മറ്റൊരാളുടെ സന്തോഷത്തില് നിങ്ങൾ സ്വയം ഒരു പരിശോധന നമുക്ക് നടത്തിയാൽ, എത്ര പേർക്ക് നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ ഒരു പുതിയ കാര്യം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു നല്ല കാര്യം, എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എത്ര പേർക്ക് ആത്മാർത്ഥമായിട്ട് ഒരു ആശംസകൾ അർപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അല്ലേ? ഒന്ന് പരിശോധനയൊക്കെ നടത്തിയാൽ നന്നായിരിക്കും കേട്ടോ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: മോളെ നമസ്തേ. മോളെ
0: നമസ്കാരം. സുരേന്ദ്രൻ ചേട്ടനല്ലേ?
2: അതെ അതെ അതെ അതെ, എന്റെ സൗണ്ട് തിരിച്ചറിഞ്ഞ് എന്നെ അറിയുന്നുണ്ടല്ലോ.
0: ഓക്കെ പറഞ്ഞോളൂ.
2: ആ മോളെ, ഇത് കേൾക്കുമ്പോ ഒരു ചെറിയ ഒരു വിഷയത്തിനകത്ത് വലിയ ഒരു ഇതൊന്നും തോന്നുന്നില്ല, പക്ഷെ ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തമായിട്ടുള്ള ഒരു വിഷയമായി, ഏറ്റവും വലിയ നല്ലൊരു വിഷയമാണ് ഇത്. ഇത് എടുത്തതിന് ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു.
0: താങ്ക് യു കേട്ടോ.
2: ഇന്നത്തെ കുടുംബങ്ങളുടെ ആ വ്യക്തികളുടെ എല്ലാം ഏറ്റവും വലിയ ദുരന്തമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. ഈ മറ്റൊരാളെ ഉയർച്ചയില അംഗീകരിക്കത്തില്ല, ഒരിക്കലും അപ്രീഷിയേറ്റ് ചെയ്യത്തില്ല. അവനെ എങ്ങനെ നശിപ്പിക്കാൻ നോക്കും, അതിന്റെ സ്വന്തം അനുഭവമുണ്ട്.
0: അതെ,
2: ഒറ്റപ്പെടുത്തി അവനെ ഒറ്റയ്ക്ക് കടന്ന് കഷ്ടപ്പെട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോ ആ അത് കൊള്ളാം. അവനെ മിടുക്കനാണെന്ന് പറഞ്ഞാൽ അവനെ എങ്ങനെ നശിപ്പിക്കാവെന്ന് പറഞ്ഞാല് വെട്ടിക്കിളികൾ ഇറങ്ങി വിളകൾ നശിപ്പിക്കുന്നത് പോലെ. അത് തമാശയല്ല കാര്യം, അത് ആദിമ കാലം തൊട്ടേ കൊട്ടും വേദങ്ങൾ പരിശോധിച്ചാൽ തന്നെ അറിയാം. കുടുംബങ്ങള്, കുടുംബ ബന്ധങ്ങള്, എല്ലാ കാര്യങ്ങളിലും ഇത് ഈ ഒരു സംഭവമാണ്. കോങ്കണ്ണന്മാരെന്ന് പറയും, കോങ്കണ്ണികൾ എന്ന് പറയും, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. സത്യമാണ്, ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതം കരുപ്പിടിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനെ സന്തോഷിക്കാനോ ആണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഞാൻ എപ്പോഴും പി ടി എയുടെ കമ്മിറ്റിക്കും ഒക്കെ പോകുന്ന ആൾ, അപ്പൊ ഞാൻ പറയുന്ന എന്റെ മക്കളെ കാണാനായിട്ടാണ് ഞാൻ വരുന്നത്, എന്റെ മകള് മാത്രം പഠിച്ചാൽ പോരാ, നിങ്ങളും അതേപോലെ പഠിച്ചു വരണം, അതിനുവേണ്ടിയാ ഞാൻ വരുന്നതെന്ന് പറയുന്നത്. നമുക്ക് ആരെയും വേറിട്ട് കാണാനൊക്കെ അതല്ല മോളെ, അതാണ്.
0: അതെ, എല്ലാവരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നന്നായേനെ, എല്ലാവരും അതേപോലെ ചിന്തിച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ.
2: അതേപോലെ തന്നെ ഒരു കാര്യം പറ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ സമയമില്ല. എന്നാലും ഞാൻ ഒരു കാര്യം പറയുക, ഈ ശരത്തിനെ ഒന്ന് അന്വേഷിച്ചിട്ട് നല്ല സൂപ്പർ പാട്ടൊക്കെ ഇട്ടുതരുക കേട്ടോ.
0: കൂടെ തന്നെ ഉണ്ട്, എന്റെ കൂടെ തന്നെ ഉണ്ട് ആള്.
2: പിന്നെ എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനായിട്ട് ഞാൻ കാണുന്ന എന്റെ അനിലേട്ടൻ ഇന്നലെ ഒന്ന് സംസാരിക്കാനൊത്ത്. അപ്പൊ പിന്നെ മോളെയും ഒന്ന് അനിലേട്ടനെ കണ്ട് മോളെയും ശരത്തിനെ ഒക്കെ ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്.
0: ഉറപ്പായിട്ടും നമുക്ക് കാണാം കേട്ടോ.
2: എല്ലാരും അന്വേഷിച്ചെന്ന് പറയട്ടെ, പറയണം, എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ, എല്ലാവരുടെ ജീവിതം നല്ല അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകട്ടെ.
0: തീർച്ചയായിട്ടും ചേട്ടന് നല്ലൊരു ദിവസമായിരിക്കട്ടെ. മറ്റൊരാളുടെ ജീവിതം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളൊന്ന് ജയിച്ചു അല്ലെങ്കിൽ ഒന്ന് രക്ഷപ്പെട്ടു എന്ന് കാണുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥതയാണ് ചില ആളുകൾക്ക്, അല്ലെങ്കിൽ അസ്വസ്ഥത പോട്ടെ, അത് മുഖത്ത് നോക്കിയിട്ട് ഒരു നല്ല വാക്ക് ഒരു സ്നേഹത്തോടുകൂടി ചേർത്ത് നിർത്തുക എന്ന് പോലും പറ്റാത്ത ആളുകളിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറെ മാറ്റം ഉണ്ടാവില്ലേ? അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യാണ്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ് എന്റെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂ.
3: നമ്മൾ ഭൂമിയിലേക്ക് വരുമ്പോ ഒന്നും കൊണ്ടുവരുന്നില്ല, അസ്ഥിയില്ല, കുസുമ്പില്ല, ഒന്നുമില്ലാതെ വളരെ ചെറിയ പ്രസവിച്ചിടുമ്പോൾ ഒരു ചിരി പോലുമില്ല, കരഞ്ഞുകൊണ്ട് നമ്മൾ പുറത്തേക്ക് വരുന്നു വളരെ നിഷ്കളങ്കമായ മുഖത്തോടെ. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്നും കരുതി വെക്കേണ്ട കാര്യമില്ല. സൃഷ്ടിച്ച തമ്പുരാൻ അറിയാം നമ്മുടെ സമയങ്ങളും കാലങ്ങളും ഒക്കെ, അതനുസരിച്ച് നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ എന്ത് ഇവിടെ കരുതി വെച്ചാലും ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. എവിടെ നിന്ന് വന്നു അവിടേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടവർ. അപ്പം ഒരു ഐതിഹ്യം, നീ ഭൂമിയിൽ നാശം വിതയ്ക്കരുത്, മറ്റുള്ളവരെ ദ്രോഹിക്കരുത്, നിന്നിൽ തന്നെ ഉണ്ട് നന്മയും തിന്മയും, നീ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുക, അതാണ് ഏറ്റവും വലിയ വാക്യം. അപ്പൊ നമ്മൾ എന്താണ്, നമ്മുടെ കഠിനാധ്വാനം കൊണ്ട് നമ്മൾ സമൃദ്ധരാകുക, മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കാളിയാകുക. നമ്മളെ കൊണ്ട് ഒരു ദിവസം ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്ത നമ്മളാണെന്ന് ഏറ്റവും വലിയ കോടീശ്വരൻ. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കാളി, മാനുഷിക ഗണം വെച്ച്. ഇവിടെ ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല, എല്ലാ മനുഷ്യരും ഒന്നാണ്, എല്ലാ മനുഷ്യരുടെ ദുഃഖം ഒന്നാണ്, എന്നെപ്പോലാണ് മറ്റുള്ളവരാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും അത് മറ്റുള്ളവരുടെ സഹായം എത്തിച്ചു കൊടുക്കുക, ആരെയും ദ്രോഹിക്കാതിരിക്കുക, ആരുടെ ലൈഫിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, നമ്മൾ എന്താണോ അത് അധ്വാനിച്ച് സംതൃപ്തി കണ്ട് ആ സന്തോഷത്തിൽ നേരിടുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടതെല്ലാം നമ്മൾ തന്നെ ഉണ്ട്. മറ്റൊരാളുടെ വിജയം കാണുമ്പോൾ സന്തോഷിക്കുക, മറ്റൊരാളുടെ ദുഃഖത്തിൽ പങ്കാളിയോ, വിജയിക്കുമ്പോൾ അവരോടൊപ്പം നമ്മൾ സന്തോഷിക്കണം, എങ്കിൽ മാത്രമേ എല്ലാ നന്മകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അങ്ങനെയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ. ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങളും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഭക്ഷണവും വെള്ളവും ആഹാരവും കൊണ്ടെല്ലാം വിശാലതയെത്തി സന്തോഷമായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു.
0: എന്തോ നല്ലൊരു ദിവസമായിരിക്കും.
3: അമ്മയുടെ അന്വേഷണമായിരിക്കണം. നമ്മളെ ശരത്തോട്ടെ എനിക്ക് എല്ലാരെയും കാണണം എന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും ഞാൻ ഒരിക്കലും അവിടെ വന്നിരിക്കും.
0: ാണ്
3: പക്ഷെ ശരിയാണ്, ലൊക്കേഷൻ ഒക്കെ അടുത്താണ്. പക്ഷെ എന്റെ സാഹചര്യങ്ങൾ അതാണ്, എനിക്ക് വരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്.
0: ക്രിയേറ്റ് ചെയ്തു
3: ഒരു മധുരമായിട്ട് ഞാൻ അവിടെ എത്തുന്നു, ഒരു കേരളത്തിൽ എത്തുന്നു, ഒരു പൂമ്പാറ്റ ഞാൻ
0: എത്തുന്നു
3: കാണുന്നുണ്ട്. പിന്നെ നമ്മൾ അന്റേട്ടൻ ഇന്നലെ ഞാൻ എന്താ കേട്ടോ, നമ്മള് ഗുരുദേവാ ശ്രീനാരായണ ഗുരുദേവാ ശിവഗിരിനാഥ ഗുരുദേവാ ശ്രീനാരായണ ഗുരുദേവാ.
0: തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോ നമ്മള് വിഷയത്തിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മുടെ ഇന്നത്തെ ചർച്ചയിലേക്ക് നമുക്ക് തുടരാം. ആകാശവാണി വാർത്തകൾക്കുള്ള ഒരു സമയം കൂടി ആയിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ശരത്ത് ഇങ്ങനെ ഓർമ്മിക്കുകയാണ്, എന്നെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്നു, വാർത്തയ്ക്ക് കട്ട് ചെയ്യാനുള്ള സമയമായി, സ്റ്റോപ്പ് ചെയ്യൂ എന്ന് പറയുക. വാർത്തകൾക്ക് ശേഷം നമുക്ക് വേഗം തിരികെ കേട്ടോ. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിൽ സമ്മാനിക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരി വിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇറാനെതിരെ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കിയ അമേരിക്ക. ഇറാനിയൻ കമ്പനികളെ നാളെ മുതൽ അന്താരാഷ്ട്ര വ്യോമയാന രംഗത്തു നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിലെ സ്വർണ്ണ മെഡൽ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കേവാഡിയയിലെ ഏകതാ നഗറിലാണ് പരിപാടി. നാളെ വഡോദരയിലെ മഹാരാജ സായാജിറാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ശ്രീമതി ദ്രൌപദി മുർമു തുടക്കം കുറിക്കും. 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമിടും. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനാകുന്ന ജലവിഭവ പരിപാലനം എന്ന പ്രമേയത്തിലാണ് 5 ദിവസം നീളുന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. നെതർലാൻഡ്സും ജർമ്മനിയും പങ്കാളിത്ത രാജ്യങ്ങളായും 14 സംസ്ഥാനങ്ങൾ പങ്കാളിത്ത സംസ്ഥാനങ്ങളായും ഈ അന്താരാഷ്ട്ര പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ജൽശക്തി മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരി വിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഐക്യദാർഢ്യത്തോടെയുള്ള തീരുമാനം, പങ്കുവയ്ക്കപ്പെട്ട ഉത്തരവാദിത്തം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് സമ്മേളനം ചേരുന്നത്. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഫ്രാൻസ്, എക്വഡോർ, സ്ലോവാക്യ, സ്വിറ്റ്സർലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്തു. ഐക്യരാഷ്ട്ര പൊതുസഭയുടെ 81st സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ശ്രീ എസ് ജയശങ്കറാണ് നയിക്കുന്നത്. ഈ മാസം 26 പൊതുസഭയിൽ അദ്ദേഹം ലോക നേതാക്കളെ അഭിസംബോധന ചെയ്യും. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിനായുള്ള ചർച്ചകൾ വേഗത്തിലാക്കാൻ തീരുമാനിച്ച് ഇന്ത്യയും കാനഡയും. നിർദ്ദിഷ്ട വ്യാപാര കരാറിനായുള്ള 5th ചർച്ച 5th ആരംഭിക്കും. 4th ചർച്ച കഴിഞ്ഞ ആഴ്ച നടത്തിയതായും അദ്ദേഹം അറിയിച്ചു. ഉഭയകക്ഷി ബന്ധത്തിൽ വരുന്ന 90 ദിവസങ്ങൾ നിർണായകമായേക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു.
1: Both sides have resolved to fast-track negotiations. Our team is now slated to go for the 5th round. As the progress is taking shape, the speed of negotiations with Canada is also improving. The next 90 days should be a very defining period in the Canada-India relationship.
0: ഇന്ത്യ-ന്യൂസിലൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ അടുത്ത മാസം 20 മുതൽ നിലവിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇതോടെ ഇന്ത്യയിൽ നിന്ന് ന്യൂസിലൻഡിലേക്കുള്ള 100% കയറ്റുമതിയും നികുതിരഹിതമാകുമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അടുത്ത 5 വർഷത്തിനുള്ളിൽ ചരക്ക് സേവന മേഖലകളിലെ ഉഭയകക്ഷി വ്യാപാരം ഏകദേശം 35,000 കോടി രൂപയായി വർദ്ധിപ്പിക്കാനാണ് ഇരുരാജ്യങ്ങളും പരിശ്രമിക്കുന്നതെന്നും ശ്രീ ഗോയൽ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനിടെ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ ഒഴിവാക്കപ്പെട്ടവരുടെ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ട്രൈബ്യൂണലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് നിലവിലുള്ള 19 ട്രൈബ്യൂണലുകളെ 42 ഉയർത്തേണ്ടതുണ്ടെന്ന് കമ്മീഷൻ ഇന്ന് സുപ്രീംകോടതിയെ അറിയിക്കും. SIRമായി ബന്ധപ്പെട്ട 13 ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. രാജ്യത്തെ പ്രധാന വ്യവസായങ്ങളുടെ സംയോജിത സൂചിക കഴിഞ്ഞ മാസം 4.8% വളർച്ച രേഖപ്പെടുത്തി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 9 പ്രധാന മേഖലകളിൽ 5 എണ്ണത്തിലും വളർച്ച കൈവരിച്ചു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സിമന്റ് ഉൽപ്പാദനം 12.5% വൈദ്യുതി ഉൽപ്പാദനം 11.6% വർദ്ധിച്ചു. ഇരുമ്പയിര്, ഉരുക്ക്, റിഫൈനറി എന്നിവയിലും വർധന രേഖപ്പെടുത്തി. എന്നാൽ രാസവളം ഉൽപാദനത്തിൽ 12.4% കുറവുണ്ടായി. പ്രകൃതിവാതകം, കൽക്കരി, അസംസ്കൃത എണ്ണ എന്നിവയിലും ഇടിവ് രേഖപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നിയന്ത്രിത പ്രവേശനമുള്ള അതിവേഗ ദേശീയപാതകളുടെ ആസൂത്രണത്തിനും രൂപകൽപ്പനയ്ക്കുമായി ദേശീയപാതാ അതോറിറ്റി പുതിയ മാർഗരേഖ പുറത്തിറക്കി. അതിവേഗ ദേശീയപാതകളുടെ വിശദ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിൽ രാജ്യത്തുടനീളം ഒരേ മാനദണ്ഡങ്ങളും ഗുണനിലവാരവും ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇനി മുതൽ എല്ലാ 4-വരി, 6-വരി ഗ്രീൻഫീൽഡ്, ബ്രൌൺഫീൽഡ് ഹൈസ്പീഡ് ഇടനാഴികൾക്കും പുതിയ നിയമം ബാധകമായിരിക്കുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കല്പ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടോടെ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ വ്യവസായ സൌഹൃദമാക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ഈസ് ഓഫ് ഡൂയിംഗ് ബിസിനസ് സംരംഭത്തെക്കുറിച്ചാണ് സേവാ സങ്കല്പ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന് വിശദാംശങ്ങൾ.
3: ഡിജിറ്റൽ ഭരണ നിർവഹണം, നിയന്ത്രണങ്ങളുടെ ലഘൂകരണം, വിശ്വസ്ത ഭരണം എന്നിവയിലൂടെ ഇന്ത്യയുടെ ബിസിനസ് അന്തരീക്ഷത്തിൽ വിപുലമായ പരിഷ്കാരങ്ങളാണ് ഈസ് ഓഫ് ഡൂയിംഗ് ബിസിനസ് നടപ്പിലാക്കുന്നത്. ഇതിലൂടെ വായ്പാ സൌകര്യം, ലളിതമായ നികുതി സംവിധാനങ്ങൾ, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയെല്ലാം രാജ്യത്തെ വ്യവസായം ആരംഭിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ വേഗത്തിലാക്കി. ഡിജിറ്റൽ ലോജിസ്റ്റിക് പരിഷ്കാരങ്ങൾ, സംയോജിത വ്യാപാര അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ വിപണികൾ തമ്മിലുള്ള ബന്ധിപ്പിക്കൽ മെച്ചപ്പെടുത്തി. ലോകബാങ്കിന്റെ ഡൂയിംഗ് ബിസിനസ് റിപ്പോർട്ട് പോലുള്ള ആഗോള വിലയിരുത്തലിൽ 142 സ്ഥാനത്തായിരുന്ന ഇന്ത്യ 5 വർഷം കൊണ്ട് 63 സ്ഥാനത്തേക്ക് ഉയർന്നു. വിദേശ നിക്ഷേപകരുടെ വർധനവും ആഗോള റാങ്കിംഗിലെ ഇന്ത്യയുടെ മുന്നേറ്റവും രാജ്യത്തെ വ്യവസായ മേഖലയിലെ മാറുന്ന കാഴ്ചകൾക്ക് തെളിവാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇറാനെതിരായ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇറാനിയൻ കമ്പനികളെ നാളെ മുതൽ അന്താരാഷ്ട്ര വ്യോമയാന രംഗത്ത് നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി അമേരിക്ക. അന്താരാഷ്ട്ര സാമ്പത്തിക വാണിജ്യ ശൃംഖലകളിലേക്കുള്ള ഇറാന്റെ പ്രവേശനം നിയന്ത്രിക്കാൻ ലക്ഷ്യമിട്ടുള്ള അമേരിക്കയുടെ ഓപ്പറേഷൻ എക്കണോമിക് ഔട്ട്കാസ്റ്റ് പദ്ധതിയുടെ ഭാഗമായാണ് നീക്കം. സാമ്പത്തിക ഉപരോധം മൂലം നാളെ മുതൽ ലോകമെമ്പാടുമുള്ള എല്ലാ ഇറാനിയൻ വ്യോമയാന കമ്പനികളുടെയും പ്രവർത്തനം നിർത്തിവയ്ക്കേണ്ടി വരുമെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ഒരു അമേരിക്കൻ വാർത്താ ചാനലിനോട് പറഞ്ഞു. അതേസമയം 81st UN പൊതുസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിൻ ഇന്ന് ന്യൂയോർക്കിലേക്ക് പോകുമെന്ന് ഇറാനിയൻ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ സാഹചര്യം സംഘർഷഭരിതമായി തുടരുകയാണ്. കേരളത്തിൽ അടുത്ത 5 ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 3 മറ്റന്നാൾ 5 മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മഴക്കെടുതിയിൽ വിവിധ ജില്ലകളിലായി 9 മരിച്ചത്. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്നലെ 4 2 വെങ്കലവുമടക്കം 6 നേടി ഇന്ത്യൻ താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവച്ചു. വനിതാ ക്രിക്കറ്റിൽ സ്വർണ്ണ മെഡലിനായുള്ള കലാശ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. ഇന്ത്യൻ സമയം രാവിലെ 10:30 മത്സരം ആരംഭിക്കും. ഇന്നലെ പുരുഷന്മാരുടെ 10 എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിൽ ഹിമാൻഷു ധില്ലൻ വെള്ളിയും രുദ്രാംഗ് പാട്ടീൽ വെങ്കലവും നേടി. ഈ വിഭാഗത്തിൽ ടീം ഇനത്തിലും ഇന്ത്യ വെള്ളി മെഡൽ കരസ്ഥമാക്കി.
4: ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിൽ സമ്മാനിക്കും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരിവിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്ര പൊതുസഭാ സമ്മേളനത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇറാനെതിരായ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കിയ അമേരിക്ക ഇറാനിയൻ കമ്പനികളെ നാളെ മുതൽ അന്താരാഷ്ട്ര വ്യോമയാന രംഗത്തുനിന്ന് പൂർണ്ണമായി ഒഴിവാക്കുമെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ അടുത്ത 5 ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിലെ സ്വർണ്ണമെഡൽ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
5: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചതുമായി.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചറാണ് കൂടെ ഉള്ളത്, നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അപ്പോൾ വിളിക്കാം നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരാളുടെ വിജയം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സന്തോഷത്തോടു കൂടി കാണാൻ കഴിയുന്നുണ്ടോ എന്നായിരുന്നു നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം മറ്റൊരാൾ ചെയ്യുമ്പോൾ ആളുകൾക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാകുന്നത്? ഒന്ന് അംഗീകരിക്കാൻ, ഒരു നല്ല വാക്ക് പറയാൻ എന്തുകൊണ്ടാണ് ആളുകൾ മടിക്കുന്നത്? വളരെ സിമ്പിളായിട്ടുള്ളതും എന്നാൽ ഇന്ന് നമുക്ക് ചുറ്റും നടക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഒരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് മോളെ, എന്റെ സ്വന്തം സ്വാതി.
0: ഗുഡ് മോർണിംഗ്.
1: എല്ലാരും ഇങ്ങനെ കൊണ്ടുപോവാന്നോ?
0: പറഞ്ഞോളൂ, പറഞ്ഞോളൂ
1: മോളെ. ഈ സ്വരം തന്നെ കേൾക്കുന്നത് എല്ലാവർക്കും എന്തൊരു സന്തോഷമാണ്. നമ്മുടെ പാസഞ്ചറിന്റെ തന്നെ സ്ഥിരം വരുന്ന ആൾക്കാരെ നമുക്ക് എന്തോരം സന്തോഷം അവരുടെ വർത്താനമൊക്കെ കേൾക്കാം.
0: തീർച്ചയായിട്ടും. അമ്മ മറ്റൊരാളുടെ വിജയത്തില്, അമ്മ മറ്റൊരാളുടെ വിജയത്തില് സന്തോഷം കണ്ടെത്തി നല്ല വാക്ക് പറയുന്ന ആളാണോ?
1: എനിക്ക് നല്ല സന്തോഷം മോളെ. അവരിൽ നിന്ന് നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല, സ്നേഹം മാത്രമായി അല്ല മറി, അവര് നല്ലതായിട്ട് ജീവിക്കട്ടെ മോളെ. ഞാൻ ഒരു കാര്യവും കൂടി ഒന്ന് പറയട്ടെ മോളെ, എന്നിട്ട് നമ്മുടെ ടോപ്പിക്ക് പറയാം. നമ്മുടെ രജിലാലില്ലേ മോളെ, രജിലാലേ, നമ്മളെല്ലാവരും സ്വരം കേൾക്കുന്നില്ലേ? പുള്ളിയുടെ റേഡിയോ വരാണ്ട് കട്ടോണ്ട് പോയി. ഞാനിങ്ങനെ ഒരു നനിയാന്ന് വിളിച്ചപ്പോ ഇതുപോലെ എന്റെ അടുത്ത് പറഞ്ഞു, അയ്യോ എന്റെ റേഡിയോ കട്ടോണ്ട് പോയി ചേച്ചി ആരാണ്ട് പുൽപ്പൊലി. അന്നേരം ഞാൻ പറഞ്ഞു
0: എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയാം, രസകരമായിട്ട് എടുക്കണം കേട്ടോ, അത് ഒരാളുടെ ദുഃഖം കണ്ടിട്ട് ചിരിക്കുവാണ് സ്വാതി എന്ന് പറയരുത്. എനിക്ക് തോന്നുന്ന ഞങ്ങളുടെയൊക്കെ സൗണ്ട് കേട്ടിട്ട് ഇത് കട്ടോണ്ട് പോയി കളന് സഹിക്കാൻ പറ്റാതെ ഇച്ചിരി ചെവിതലതായോ എടുത്തുകൊണ്ട്
1: പെരവണിയാ. പുള്ളിക്ക് പെരവണിയായതുകൊണ്ട് എളുപ്പമൊന്നും മേടിക്കാനൊക്കത്തില്ല. ഒരെണ്ണം ഇവിടുന്ന് വരാണ്ട് അതിന് മേടിച്ചുകൊണ്ടിരുന്നപ്പോ അത് എരപ്പ് എന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു. ഞാൻ ശ്രോതാക്കളുടെ എല്ലാവരുടെയും സംസാരം ഒന്ന് കേൾക്കാനും എന്റെ സ്വാതിയുടെ വർത്താനം കേൾക്കാനും അഞ്ചേട്ടൻ പലപ്പോഴും വിളിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് പറഞ്ഞിട്ടില്ല. വലിയ വിഷമത്തിലാണ്. പുഷ്പോലിയുടെ ഫോണ് ഇതേപോലെ ഇല്ലേ കൊണ്ടുപോയ പുള്ളിക്കാരത്തി ഇരുന്ന് വിഷമിക്കുക.
0: എനിക്ക് എപ്പോഴും വഴക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്, പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഞാനൊരു അപേക്ഷ പറയുവാണ്. എന്റെ കൂടെ എപ്പോഴും ടോപ്പിക്കിൽ നിന്ന് ഞാൻ മാറിപ്പോകുന്നു എന്നും പറഞ്ഞ് എനിക്ക് എന്നും വഴക്ക് കിട്ടും. അതുകൊണ്ട് ദുഃഖം ആ കൂട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തുനിന്നുള്ള പറയാൻ ശ്രമിക്കില്ല. എനിക്കായിരിക്കും കിട്ടുന്നത്, സ്വാതിമോക്കായിരിക്കും കിട്ടുന്നത്.
1: ഓക്കെ,
0: പറഞ്ഞോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലാതെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നാ മതി കേട്ടോ.
1: പിന്നെ മോളെ
0: പറഞ്ഞു,
1: മറ്റൊരാളെ നല്ലതായിട്ട് ജീവിക്കുന്നതിനകത്ത് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് നമുക്ക് ഒരു പ്രശ്നവും ഇല്ലല്ലോ. അവര് നല്ലവരാണെങ്കിൽ അവരുടെ സ്നേഹം മാത്രം മതി. നമ്മൾ അസൂയപ്പെടേണ്ട ഒരു കാര്യമില്ല മോളെ. നമുക്ക് ദൈവം ഇരിക്കുന്നതൊക്കെ നമുക്ക് കിട്ടും. അത് നമ്മള് ദൈവം തരുമെന്ന് പറഞ്ഞ് കയ്യിൽ നീട്ടി ഇരുന്നല്ല വാങ്ങിക്കും. നമ്മൾ അധ്വാനിക്കുക, നമുക്ക് അതിനൊരു പ്രതിഫലം ദൈവം തരും. ഒരു ഒരാൾ നല്ലതായിട്ട് ജീവിക്കുന്നതിൽ ഏറ്റവും സന്തോഷിക്കണം. അതല്ലേ മോളെ നല്ലത്?
0: നന്നായിട്ട് സന്തോഷിക്കുകയും വേണം, അവരോട് അഭിപ്രായം പറയുകയും വേണം. ഒരാള്
1: അഭിപ്രായം ഒരാളെ മോളെ അഭിപ്രായം പറഞ്ഞാൽ നമുക്ക് നല്ല കാര്യങ്ങൾ പറയാം. അപ്പൊ ഞാൻ തന്നെ ഒരു അഭിപ്രായ വ്യത്യാസം വന്നാൽ മോക്ക് എന്നോട് അത് പറഞ്ഞു തിരുത്താം. അതാണ് കഴിവും നല്ലത്.
0: നല്ലത്
1: തന്നെ മോളെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. കുഞ്ഞു അമ്മയൊക്കെ സുഖമായിട്ട്
0: ഹാപ്പി ആയിട്ടിരിക്കുന്നു.
1: അമ്മയോട് പ്രത്യേകം സ്നേഹ അന്വേഷണം പറയണം.
0: പറയാം പറയാട്ടോ. യാത്രയിൽ
1: സന്തോഷം മോളെ,
0: യാത്രയിൽ തുടരണം. ഓക്കെ, അപ്പോൾ നമ്മൾ മറ്റൊരാളുടെ സന്തോഷത്തിൽ അസൂയപ്പെട്ട് ഉറക്കം പോകുന്ന ആളുകളുണ്ട്. ചില ആളുകളുണ്ട് ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും കൊടുക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. സ്ഥിരം വർഷങ്ങളായിട്ട് കൊടുക്കുന്ന ഒരാളുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്യുന്ന ആളുകൾ, സഹായം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എപ്പോഴെങ്കിലും രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഈ കൊടുത്ത ആളുടെ തനിനിറം മാറുന്ന ഒരവസ്ഥയിലേക്ക് പോകാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലും മാറ്റം വന്നു എന്ന് നന്നായി കണ്ടു, അയ്യോ ഞാൻ ഇത്രയും കാലം കൊടുക്കാം. ചിലർക്ക് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കൊടുക്കുന്ന ഒരാൾ എപ്പോഴെങ്കിലും രക്ഷപ്പെട്ട ഈ വിധം മാറിപ്പോകുന്ന എത്രയോ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെന്നറിയാമോ? അല്ലെങ്കിൽ പണ്ട് അങ്ങനെയായിരുന്നു, ഞങ്ങളെ ആശ്രയിച്ച് ജീവിച്ചതായിരുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ എന്താണ് മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ ഫസ്റ്റ് പാടാണ്. രണ്ട്, അടിമയായി കഴിഞ്ഞവൻ ഉടമയായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിട്ടുള്ള ആളുകളുണ്ട്. എന്തെങ്കിലും കൊച്ചുകുട്ടികൾ നല്ലൊരു മാർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നേടി, ഓ അവരുടെ മോനാണ്, അല്ലെങ്കിൽ അവരുടെ മോളാണ്, ആ വീട്ടിലെ അല്ലേ, ഇത് എങ്ങനെ വാങ്ങി, ഇത് ഇതുകൊണ്ട് കിട്ടിയതാണ്, അങ്ങനെ പറഞ്ഞ് അവോയ്ഡ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് വേറൊരാളുടെ വളർച്ചയെ അല്ലെങ്കിൽ വേറൊരാൾക്ക് കിട്ടുന്ന നല്ലൊരു കാര്യത്തെ, സ്നേഹം, എത്ര പേര് ഇതിൽ അടുത്തൊരു കുട്ടിക്ക് നല്ലൊരു മാർക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആഘോഷമായിട്ട് അല്ലെങ്കിൽ പലപ്പോഴും പല കലാകാരന്മാരും നമ്മുടെ നാട്ടിൽ തന്നെ കരുനാഗപ്പള്ളി തന്നെയുണ്ട്, എന്തുകൊണ്ട് ഇവർക്ക് മറ്റു നമ്മൾ അംഗീകാരം കൊടുക്കുന്നില്ല, എന്തുകൊണ്ട് മറച്ചു വെക്കുന്നു, എന്തുകൊണ്ട് അവർക്ക് നല്ലൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഒന്നൊന്നും അഭിനന്ദിക്കാൻ മറന്നു പോകുന്നു. ആളുകൾ മറന്നു പോകുന്നു അല്ലെങ്കിൽ മനഃപൂർവ്വം മാറ്റിവെക്കുന്ന കാര്യങ്ങളാണ് നല്ല വാക്കുകൾ, അഭിനന്ദനങ്ങൾ, ഒരു വേദി കൊടുക്കുക. ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ അവൻ നന്നാവുന്ന ഇഷ്ടമല്ലാത്ത തരത്തിലേക്ക് പോകുന്നൊരു രീതിയിലേക്ക് പോകാറുണ്ട്. അതേസമയം തന്നെ പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് ഇതേ പ്രശ്നം ഉള്ളവരുണ്ട്. ഒന്നിച്ച് വന്നതായിരിക്കും, ഒന്നിച്ച് ലൈഫ് തുടങ്ങിയതായിരിക്കും. ആരെങ്കിലും ഒരാൾ കയറി വരുന്ന സമയത്ത്, ഏതെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യുന്ന സമയത്ത് അസ്വസ്ഥരായി പോകുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പല പല മാനസിക പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എനിക്കെന്തോ രാവിലെ ശ്വാസം എടുക്കാനായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്, ആരാണെന്ന് നോക്കാം. നമസ്കാരം പറയൂ, ഇതാരാണ്?
2: നമസ്കാരം, എന്റെ സോദിമോളെ.
0: എന്തോ അമ്മമാരുടെ ചേച്ചിമാരുടെ ഒക്കെ വിളി കേട്ടിട്ട് ഞാൻ എന്റെ പ്രോഗ്രാമിന്റെ ഒരു രൂപവേ അങ്ങ് മറന്നുപോകും.
2: പിന്നെ മോളെ ശബ്ദം കേക്കാനല്ലേ ഞങ്ങള് കാത്തിരിക്കുന്നത്.
0: ആണോ? താങ്ക് യു, താങ്ക് യു.
2: ഞാൻ തൊഴിലുറപ്പിന് പോകുന്നതിന് മുമ്പ് മോളെ ഒന്ന് വിളിച്ചതാ.
0: ആണോ? ഇന്ന് എന്തൊക്കെയാണ് ആയുധങ്ങളൊക്കെ ആയിട്ട് പോകുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങളാണ്
2: എല്ലാം എടുത്തു വെച്ചിട്ട് ഒത്തിരി നേരം കൊണ്ട് വിളിക്കുന്നു.
0: ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം പറയട്ടെ, തൊഴിലുറപ്പിന് പോകുന്ന സമയത്ത് എല്ലാവരും വീട്ടിൽ നിന്ന് അമ്മമാരെല്ലാരും കൂടെ ആയി പോകുന്നത്. എത്ര നല്ല ഫുഡ് ഉണ്ടാക്കിയിട്ടായി പോകുന്നേ.
2: അതാ ഫുഡെല്ലാം ഒരുക്കി വെച്ചിട്ട് വേണമല്ലോ പോകാൻ. ഒരു മണിക്ക് വിടുമ്പോ കൊണ്ടുപോയി കഴിക്കുന്നവരും ഉണ്ട്, വീട്ടിൽ വന്ന് കഴിക്കുന്നവരും ഉണ്ട്.
0: അതെ, ഈ കൊണ്ടുപോയി കഴിക്കുന്നവർ അടിപൊളിയായിരിക്കും. കാരണം
2: എല്ലാവരും കൂടി കഴിക്കുമ്പോഴേ നല്ല രസമാ.
0: അതെ, തീർച്ചയായിട്ടും. പണ്ട് ഞങ്ങള് ഫ്രണ്ട്സ് എല്ലാം അവിടെ കഴിക്കുന്ന സമയത്ത് മുട്ട അടിച്ചോണ്ട് പോവായിരുന്നു ഞാൻ.
2: അച്ചാറ്, തോരൻ, മീൻകറി, മീൻപറുത്തത് എല്ലാം ഉണ്ടാവും.
0: ഓക്കെ, അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരാമേ. മറ്റൊരാളുടെ വിജയം എത്രത്തോളം വേറൊരാൾ നന്നായി കണ്ടു കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളാണെങ്കിൽ പറയുമോ?
2: നമ്മക്ക് അവര് നന്നായിട്ട് ജീവിക്കണോന്നേ ഉള്ളു. നമ്മടെ നമ്മക്ക് അങ്ങനെ കുശുമ്പൊന്നുമില്ല. നമ്മക്ക് മറ്റുള്ളവര് നന്നായിട്ട് നമ്മുടെ അയില് നന്നാകണം, അവര് നന്നായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഉള്ളു.
0: അങ്ങനെ വേണം,
2: അല്ലാതെ ഒന്നുമില്ല.
0: അങ്ങനെ അല്ലെങ്കിൽ പാനിക് അറ്റാക്ക് വന്ന് നമ്മൾ എത്തുമോ?
2: പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ പിന്നെ ഫോൺ ചെയ്യുമ്പോഴേ ഒരുപാട് നേരം ആളുകള് വലിച്ചു നീട്ടരുത്. എല്ലാവർക്കും വിളിക്കണം, ചെറിയ രീതിയിൽ സംസാരിച്ചങ്ങ് നിർത്തണോന്നൊരു അപേക്ഷയേ ഉള്ളു.
0: നല്ല കാര്യമേ.
2: ഒരുപാട് നേരം സംസാരിക്കുന്നില്ല, നിർത്തുക.
0: ഓക്കെ, ശരി അമ്മേ. അപ്പോ നമ്മള് മറ്റൊരാളുടെ ലൈഫിലെ വിജയങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറയാനായിട്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പിന്നീട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ചില ആളുകൾ നന്നായിട്ട് രക്ഷപ്പെടുന്ന സമയത്ത് ഒരു പറ്റം ആളുകൾ അവരോട് മിണ്ടാതെ നടക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പുറമേ പറയില്ല, അവർ പറയുന്ന വേർഡ് പാനിക് അറ്റാക്ക്, അങ്ങനെയൊക്കെ സംഭവം വന്നു, അത് വന്നു, ഇത് വന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളോട് പോകാറുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരുടെ വിജയത്തെ നിങ്ങളൊന്ന് ആസ്വദിച്ച് നോക്കൂ. എന്ത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്തു, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടോ? അവർക്കും 24 മണിക്കൂർ, എനിക്കും 24 മണിക്കൂർ. അവരവരുടെ സമയം വർക്ക് ചെയ്ത് കഷ്ടപ്പെട്ട് നേടിയെടുത്തതിനെ നമ്മൾ വെറുതെ ഇരുന്ന് ആനന്ദശയനത്തിൽ ഉറങ്ങിക്കിടന്നിട്ട് അല്ലെങ്കിൽ അങ്ങനെ അതുപോലെ തമാശയ്ക്ക് പറഞ്ഞാണ് അങ്ങനെ അങ്ങനെ സദാ വിശ്രമം എടുത്ത് സദാ സുഖിച്ചുകൊണ്ട് നടന്നിട്ട് നമ്മളൊന്നും നേടിയില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ വിജയത്തെ അസൂയോട് കണ്ടിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ ടോപ്പിക്ക്. മറ്റൊരാളുടെ വിജയം നിങ്ങൾക്ക് പൂർണ്ണമായും സന്തോഷത്തോടെ കാണാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷയം. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ.
3: മറ്റൊരാള് ഇച്ചിരി സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുന്ന നല്ല കാര്യമല്ലേ? അയിലാണെങ്കിൽ നമുക്ക് പോയൊരു വായ്പയെങ്കിലും മേടിക്കാം.
0: അതെ അതെ, തീർച്ചയായിട്ടും.
3: അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല, എനിക്ക് അങ്ങനെ കേട്ടപ്പോ തോന്നിയാ നമ്മൾ നന്നായി കിടക്കട്ടെ.
0: തീർച്ചയായിട്ടും, ചുറ്റുപാട് നന്നായി കിടന്ന് നമുക്ക് പറയാലോ ആ ഏരിയ നമ്മൾ വരുന്നേ.
3: അതല്ലേ പറയുന്നേ, ആര് കണ്ട സന്തോഷത്തോടെ ആയാലും നന്നായിരിക്കുന്നു, സന്തോഷമുള്ളു. എനിക്ക് അങ്ങനെയാണ് എന്റെ ഒരു മനസ്സ്. നമ്മൾ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല,
0: നമ്മൾ പണിയെടുക്കുന്നുണ്ടോ അത് നോക്കിയാൽ മാത്രം മതി,
3: അത്രേ ഉള്ളു.
0: ഓക്കെ ചേച്ചി, യാത്രയിൽ തുടരണം കേട്ടോ. അതെ, മറ്റുള്ള ഇപ്പൊ അസ്വസ്ഥരാകുന്ന ആളുകൾ, അസ്വസ്ഥ മാർക്ക് കുട്ടികളുടെ ഇടയിൽ ചിലപ്പോൾ മാർക്കിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടാകാം, അതൊരു നല്ലൊരു മത്സരമാണ്, അതല്ലേ കുഴപ്പമൊന്നുമില്ല. പക്ഷേ വലിയവരുടെ ഉള്ളിലുണ്ടാകുന്ന ചില സംഘർഷങ്ങളുണ്ടല്ലോ, അത് നമ്മൾ തുറന്നു പറയേണ്ട കാര്യം തന്നെയാണ്. എപ്പോഴും നമ്മൾ നമ്മളെ മനസ്സിലാക്കുകയും മറ്റൊരാളെ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ സമാധാനത്തോട് കൂടിക്കിടന്ന് ഉറങ്ങാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. എന്തോ?
4: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്, ഇതാരാ സംസാരിക്കുന്നത്?
4: സരസ്വതി.
0: ഓക്കെ, പറഞ്ഞു പറഞ്ഞു.
5: നമ്പറൊന്ന് നോട്ട് ചെയ്യാൻ എന്താന്ന് വെച്ചാല് റെജിലാലിൽ ഞാനൊരു റേഡിയോ വാങ്ങി
0: കൊടുക്കാം. ആണോ?
5: അതെ.
0: ഓക്കെ ഓക്കെ ഓക്കെ. ഞാന്
5: പെൻഷൻ കിട്ടിട്ടെ, പെൻഷൻ കിട്ടിട്ടേ പറ്റുള്ളു.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ. ഹലോ റെജിലാൽ ഏട്ടോ, ഇത് കേൾക്കുന്നുണ്ടോ? റേഡിയോ വഴി കേൾക്കുന്നില്ല, പക്ഷെ നിങ്ങളുടെ ഗ്രൂപ്പ് വഴി എന്തായാലും വിഷയം അറിയുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോ സരസ്വതി ചേച്ചി ചേട്ടനുള്ള റേഡിയോ ഉറപ്പായിട്ടും
5: കൊണ്ടുതരുന്നതായിരിക്കും.
0: ആ സരസ്വതി അമ്മ ഉറപ്പായിട്ടും റേഡിയോ കൊണ്ടുതരുന്നതായിരിക്കും. നല്ലൊരു സന്തോഷ വാർത്ത കേട്ടോ. എനിക്ക് തോന്നുന്നത് ആ റേഡിയോ എടുത്തോണ്ട് പോയ ആള് ഞങ്ങളുടെ ശബ്ദം, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ബഹളം കേട്ട് തലവേദന കൊണ്ട് എടുത്തോണ്ട് പോയതായിരിക്കും. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വിഷയം പറയുന്നുണ്ടോ? ഞാൻ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ ഇതിനിടയിൽ കൂടെ. നമുക്ക്
5: എനിക്ക് അങ്ങനെ ഒന്നുമില്ല, പക്ഷെ അതിലുമൊക്കെ നന്നായി കിടക്കണം, സന്തോഷമായിട്ടിരിക്കണം. ഞാനൊരു ദുരന്ത കഥാപാത്രമാണ്, നമുക്ക്
0: അറിയാമായിരിക്കും.
5: അല്ല, ഞാൻ അതിനെയൊക്കെ തരണം ചെയ്തു. ഈ പരുവത്തിലെത്തി എനിക്ക് മൂന്ന് മക്കളുണ്ട്, അവരെല്ലാം നല്ല നിലയിലാക്കി ഒറ്റയ്ക്കുള്ള ജീവിതം.
0: അപ്പൊ അടിപൊളിയല്ലേ? കഷ്ടപ്പെട്ടു മക്കളെ നോക്കി.
5: അടിപൊളിയാണ് മക്കളെ, അടിപൊളിയാണ്.
0: ഓക്കെ, ഞാൻ ഒരു കാര്യം കൂടി പറയാണ്. ആ റേഡിയോ വാങ്ങിച്ചിട്ട് എന്റെ റേഡിയോ 91.2 ഈ നമ്പറിൽ ഒന്ന് ജസ്റ്റ് വാട്സപ്പിലോ ഒന്ന് മെസ്സേജ്
5: കൊണ്ടുവരാം.
0: അതെ, ഇവിടെ വന്നിട്ട് നമുക്ക് സാറൊക്കെ ഉള്ള ഒരു സമയത്ത് നമുക്ക് ചേട്ടന് കൈമാറാം. ഞാൻ കുടിച്ചിട്ടുണ്ട്. അതെ അതെ അതെ, പായസം. ഭക്ഷണക്കാരൻ പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുവേ.
5: ഓക്കെ
0: അമ്മ, ഓക്കെ. അപ്പൊ സരസ്വതി അമ്മയായിരുന്നു നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അമ്മയെ പറ്റി ഓർക്കുമ്പോൾ ഈ അമ്പലത്തിലൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ പാൽപ്പായസം ഒക്കെ ആയിട്ട് നമ്മുടെ റേഡിയോയിൽ ഈ ലൈവ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്ക് നല്ല ചിരിയോടുകൂടി പാൽപ്പായസം ഒക്കെ കൊണ്ടു തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഭക്ഷണം തരുന്നതിന് നമ്മൾ മറക്കത്തില്ലല്ലോ അല്ലേ? ആ ഒരു പാൽപ്പായസം രുചിയോടുകൂടി അമ്മയുടെ മുഖം ഞാൻ ഓർത്തിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലും പുരോഗമനം വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ജോലിസ്ഥലത്ത് പോലും ഇങ്ങനെയുള്ള ആളുകളുണ്ട്. ഏതെങ്കിലും ഒരാൾക്ക് നല്ലത് വരുമ്പോൾ, നല്ല കാര്യം വരുമ്പോൾ അവർ കഷ്ടപ്പെട്ടിട്ടായിരിക്കും. ഇത് ഭാഗ്യം കൊണ്ടാണെന്ന് എത്ര നിസ്സാരമായിട്ടാണ് ആളുകൾ പറയുന്നത്. ഭാഗ്യം കൊണ്ടത് കിട്ടി, ഭാഗ്യം കൊണ്ട് ഇത് കിട്ടി, അയ്യോ അവന് ഭാഗ്യം കൊണ്ടാണ് അങ്ങനെ ഒരു വീട്ടുകാരെ കിട്ടിയത് എന്നൊക്കെ പറയാറുണ്ട്. നമ്മുടെ അപകർഷതാബോധം, നമുക്ക് ചെയ്യാൻ പറ്റാത്തതിനെ മറ്റുള്ളവരുടെ പുറത്തേക്ക് അടിച്ചു വെക്കുന്ന മലയാളികളുടെ ആ ഒരു സ്വഭാവത്തെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിളിക്കാം നമ്പർ 9544700912 എന്ന നമ്പറിലേക്ക്. റജിലാൽ ചേട്ടോ, റേഡിയോയുടെ കാര്യത്തിലൊരു പരിഹാരമായല്ലോ. ഹാപ്പി ആയിട്ടിരിക്കും. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റുഡിയോ 91.2 എൻ്റെ റേഡിയോ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻറേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം നിങ്ങളുടെ മാത്രം സ്വാധീനം കേട്ടോ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 9544700929 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ ആയിട്ട് നമ്മുടെ ശരത്തും കൂടെയുണ്ട്. അപ്പോൾ എന്താണ്, നമ്മൾ മറ്റൊരാളുടെ വിജയം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സന്തോഷത്തോടുകൂടി കാണാൻ സാധിക്കുമോ, നല്ലൊരു അഭിപ്രായം പറയാനായിട്ട് സാധിക്കും, എന്തുകൊണ്ടാണ് മറ്റൊരാൾ രക്ഷപ്പെടുമ്പോൾ അത് ഭാഗ്യം കൊണ്ടാണ്, അയ്യോ അതെന്തോ ലോട്ടറി അടിച്ച എന്തോ സംഭവിച്ച എന്ന് പറഞ്ഞ് സ്വയം സമാധാനിക്കുന്നത് എന്തുകൊണ്ട്, എന്താണ് മറ്റൊരാളുടെ നന്മയെ നമുക്ക് മനസ്സിലാക്കാനും ഉയർച്ചകളെ അല്ലെങ്കിൽ അംഗീകരിക്കാനും സാധിക്കുന്നത്, ഇതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അക്കൂട്ടത്തിൽ തന്നെ 28-ാം ഓണത്തിന്റെ ആഘോഷ തിമിർപ്പിൽ ഒരു നാട് മുഴുവൻ, ഓണാട്ടുകര മുഴുവൻ അന്തികേശന്മാരെ ഇങ്ങനെ അണ്ണി നിരത്തിക്കൊണ്ടിങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഏറ്റവും രസകരമായിട്ടുള്ള കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്സവത്തിന് തലേന്നുള്ള ദിവസത്തിനാണ് ഭയങ്കര ഭംഗിയുണ്ടാവുക അല്ലേ. എത്രയോ ദിവസത്തെ എത്രയോ കലാകാരന്മാരുടെ നിരന്തരമായിട്ടുള്ള ഒരു കലയുടെയും സൃഷ്ടിയുടെയൊക്കെ അത് എല്ലാം സമർപ്പിക്കുന്നത്, ഭഗവാനിലേക്ക് സമർപ്പിക്കുന്നത് തൊട്ട് മുൻപായിട്ട് ഓരോ കാലഘട്ട സമിതിയുടെ അടുത്തായിട്ട് ആ സംഘാടകരുടെ ഒരു ഓട്ടം നനച്ചു നോക്കി, ക്യാഷ് പിരിക്കുന്ന സമയം തൊട്ട് ആ മനസ്സിൽ ആ രൂപം കാണുന്ന സമയം തൊട്ട് ഓരോ നന്ദികേശന്മാരുടെ അടുത്തും ഓരോ കലാരൂപങ്ങൾ, തിരുവാതിര, പാട്ട്, അത് ഇത്, കുറേ പേർക്ക് ഒരേ സമയത്ത് ആഘോഷത്തിമിർപ്പ്. ലോകത്ത് ഈ സമയത്ത് ഇങ്ങനൊരു ആഘോഷം നടക്കുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി അല്ല അഹങ്കാരത്തോടുകൂടി നമുക്ക് പറയാം. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: നമസ്കാരം സാർ.
0: നമസ്കാരം ഷാജിക്കോ, പറഞ്ഞോളൂ.
1: ഇപ്പൊ 28-ലെ നന്ദികേശന്മാരെ പറ്റിയുള്ള അഭിപ്രായമാ പറഞ്ഞോണ്ടിരിക്കുന്ന വിഷയം അതല്ല. ആ എങ്കിലും ഏഷ്യയിലെ ഏറ്റവും വലിയ കാലഘട്ട ഉത്സവമായ നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ ജില്ലയുടെ വടക്കേ അറ്റം കരുനാഗപ്പള്ളി താലൂക്കിനകത്ത് ഉൾപ്പെട്ട ഓച്ചിറ പരബ്രഹ്മ സന്നിധിയിലേക്ക് കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും സ്വാഗതം.
0: ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം.
1: നമ്മുടെ വിഷയത്തിലേക്ക് ഇതാ കടന്നു കഴിഞ്ഞിരിക്കുന്നു. അത് വിഷയം എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മള് മറ്റൊരാളിന് എന്താ വരുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പം EFM റേഡിയോ കരുനാഗപ്പള്ളിയുടെ ഒരു ഇതോന്നായിട്ട് അനൗൺസറായിട്ടിരിക്കുന്ന സ്വാതി ഒരു പക്ഷേ BBCയിലോ ഇതോന്നിലോ മേ ബി എ സർപ്രൈസ് വന്നു കഴിഞ്ഞാൽ ഞാൻ വളരെയധികം സന്തോഷിച്ച്, എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിഞ്ഞൂടാ. അതിൽ നിന്നുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് അഭിമാനിക്കാം, ഒന്നും അല്ലെങ്കിൽ എന്റെ നാട്ടുകാരൻ അല്ലെങ്കിൽ എന്റെ ബന്ധു അല്ലെങ്കിൽ എന്റെ തൊട്ടടുത്തുള്ള ആള് എന്ന് പറയാം. ഒന്ന്, രണ്ടാമത്തെന്ന് പറയുന്നതെന്ന് വെച്ചാല് ഒരാളിന് ഒരു ഉയർച്ച ഉണ്ടാവുമ്പോൾ അമ്മക്കൊരു സഹായം ഉണ്ടായില്ലെങ്കിലും ശരി തന്നെ മറ്റാർക്കെങ്കിലൊക്കെ സഹായം ഉണ്ടാവും അയാളിൽ നിന്നും, തീർച്ചയായിട്ടും. അതുകൊണ്ട് ആയതിനാൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് വേണം എല്ലാവരും ചിന്തിക്കണ്ടേ. അല്ലാതെ അസൂയപ്പെടുകയോ മറ്റു ചെയ്താൽ അവൻ സ്വയം താഴോട്ട് പോകുന്ന അല്ലാതെ. ഇപ്പൊ രഘുനന്ദൻ എന്നയെ വിട്ടുപോയി ഈ റേഡിയോയിൽ നിന്ന്, പക്ഷെ രഘുനന്ദനെ ഇപ്പോഴും പലരും ഓർക്കും, പലരും എന്നോട് തന്നെ വിളിച്ചാൽ ചോദിക്കും രഘുനന്ദൻ സാറില്ലയോ, രഘുനന്ദൻ സാറില്ലയോ,
0: പിന്നെ
1: ശബ്ദം കേൾക്കുന്നില്ല, വിളിക്കുന്നവർക്കെല്ലാം അറിയാവുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തിനാ ഞാൻ വിളിക്കുന്ന ഒരാളാ എന്നോട് എന്താ ഇന്ന് റേഡിയോ വിളിക്കാനത്, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് വിളിക്കാം. അത് ഞങ്ങൾക്ക് വിളിക്കുമ്പോ പറയണ്ട എന്തുവാന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങളുടെ ഇടം ഒന്ന് രണ്ടു പ്രാവശ്യം വിളിച്ചു കഴിയുമ്പോ നമുക്ക് ആട്ടോമാറ്റിക്കായിട്ട് വരും, എല്ലാരും ഒന്നും പഠിച്ചോണ്ടല്ലോ വരുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഉയർച്ചയും നല്ലതും ഉണ്ടാകട്ടെ എന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.
0: ഓക്കെ, താങ്ക് യു ചേട്ടോ, താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും നന്മകൾ ആഗ്രഹിക്കുന്ന ഒരു ഷാജിക്കയാണ് നമ്മുടെ ഷാജിക്ക. ശരിയാണ്, മറ്റൊരാളുടെ നന്മയിൽ നമുക്ക് നല്ല വാക്കുകൾ പറയാൻ, അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരിയാണ്, കൂട്ടുകാരിയാണ്, ബന്ധുവാണ് എന്ന് പറയാൻ, ശരിയാണ് അങ്ങനെ പറയുന്ന, അങ്ങനെ നന്മ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ ചില ആളുകൾ ഒരു എന്താ പറയുക, ഒരു കൈകൊട്ടുന്നതിന് പോലും അസൂയോ, അല്ലെങ്കിൽ ഒരു നല്ല വാക്ക്, നിങ്ങൾ എത്ര പേര് നല്ലത് കണ്ടാൽ നല്ലത് പറയും, അല്ലെങ്കിൽ അത് നന്നായി അഭിമാനത്തോടുകൂടി ചില കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ നമ്മുടെ മാറും, പകുതി മാനസിക സംഘർഷങ്ങൾ മാറും എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ് അമ്മേ, പറഞ്ഞോളൂ.
2: എന്റെ സ്വന്തം സ്വാതി.
0: എന്തോ സ്വന്തം അമ്മേ, പറഞ്ഞോളൂ അമ്മേ, എന്തുണ്ട്?
2: നമ്മളെ വിഷയത്തിൽ നിന്ന് ചിലപ്പോ ഒന്ന് മാറിപ്പോവും, നമ്മളെ വേറെ എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യം ഒന്ന് പറഞ്ഞിരിക്കുക, അതൊന്നും ഒരു വിഷയമാക്കണ്ട.
0: അല്ല, അതൊക്കെ എന്റെ കൂടെ ഉള്ളവർക്ക് വിഷയമാണെന്നേ.
2: കൂടെ ഉള്ള ഒരു വിഷയം പറഞ്ഞോട്ടെ, കൊച്ചു വിളിക്കുമ്പോ എല്ലാവർക്കും വളരെ ഹാപ്പിയാ.
0: ഓക്കെ, പറഞ്ഞോളൂ.
2: ചിരിച്ചു കളിച്ച് ഇങ്ങനൊക്കെ വർത്താനം പറഞ്ഞ് വിഷയവും പറഞ്ഞ് അതൊക്കെ എന്റെ, അല്ലാതെ നമ്മളെ ടോപ്പിക്ക് മാത്രം പറഞ്ഞോണ്ടിരുന്ന അതൊരു സുഖമില്ല.
0: അല്ലമ്മേ, നമുക്ക് ഓരോ പ്രോഗ്രാമിന് ഓരോ സ്ട്രക്ചർ ഉള്ളത് കൊണ്ട് ഇവിടെ എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യം, അത് ഏറെക്കുറെ ഈ ഓഫീസിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ശരിയാണ്, അപ്പൊ വിഷയങ്ങളിൽ നിന്ന് ഒരുപാട് മാറുമ്പം ഒരു ബന്ധവും ഇല്ലാത്ത വിഷയങ്ങളിലോട്ട് കൊണ്ടുപോകാതിരിക്കാൻ പരമാവധി ശ്രമിക്കണം എന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോ ഞാനിപ്പം ആനയെ പറ്റിയിട്ട് 5 വാക്ക് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആനയെ കൊണ്ടുപോയി തെങ്ങി കെട്ടിയിട്ട് തെങ്ങിന്റെ ഓലയെ പറ്റി 10 വാക്ക് പറഞ്ഞുള്ള അവസ്ഥ ഏതാ ആലോചിച്ച് നോക്കേ. ഓക്കെ പറഞ്ഞോളൂ.
2: എന്റെ അമ്മയ്ക്ക് എന്തായാലും വിഷയം പറയണ്ടേ, വിജയകുമാരിയുടെ അടുത്ത് ചെന്നല്ല കാണാൻ, എന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറഞ്ഞു വരാം.
0: അല്ല ഒരു ഞാൻ ഇങ്ങനെ ഇങ്ങനെ വരുന്നുണ്ട്. പറഞ്ഞോളൂ അമ്മ, പറഞ്ഞോളൂ.
2: ലോക സമസ്ത സുഹിനോ ഭവന്തു നമ്മുടെ മനസ്സില്, എല്ലാവരും നമ്മളെക്കാളും നന്നായി കഴിയണം എന്ന എന്റെ ആഗ്രഹം. അതിന് നന്നായെങ്കിലല്ലേ നമുക്ക് ഒരു പ്രയോജനമുള്ളൂ.
0: അതെ,
2: അപ്പൊ എല്ലാരും നന്നായി കിടക്കണം, ആരും മോശപ്പെട്ടവരാകരുതെന്നുള്ളൊരു ആഗ്രഹം എനിക്ക്. അതാ എന്റെ സ്വഭാവം അങ്ങനെയാ.
0: അതെ, അതുകൊണ്ട് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും.
2: അതെ, സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും.
0: അതെ അതെ. അച്ഛൻ എന്തൊക്കെയോ പറയുന്നല്ലോ അവിടെ നിന്നുണ്ട്.
2: അച്ഛൻ മോളെ കാര്യം പറഞ്ഞത്, മോളെ വിജയമ്മ ഫോട്ടോ അയച്ചെന്നത് കണ്ടായിരുന്നു.
0: ആഹാ, ഞാൻ വരാം കേട്ടോ, ഞാൻ ഇങ്ങനെ പതിയെ കിട്ടുന്നതനുസരിച്ചിട്ട് വരാം കേട്ടോ.
2: നമ്മളെ നമ്മ താമസിക്കുന്നതേ നമ്മുടെ ഈ കോടതി ഇല്ലേ, ഈ ഫിൽട്ടർ ചെയ്യുന്ന സ്ഥലം ഇല്ലേ, വെള്ളം ഫിൽട്ടർ ചെയ്യുന്ന.
0: ഞാൻ ചേച്ചിയെ വിളിച്ചിട്ട് വന്നോളാം
2: കേട്ടോ.
0: ശരി അമ്മ, ശരി ശരി. ഓക്കെ
2: ശരി മക്കളാ, ശരി.
0: ഓക്കെ, ഞാൻ ശരിയാണ്, നമുക്ക് ഒരു വിഷയത്തെ മാത്രം അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. എന്നാലും നമ്മുടെ ഒരു ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി നിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാണ്, എപ്പോഴും നമ്മളെ ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ, അതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഞാൻ പ്രകാശ്, പറഞ്ഞോളൂ.
3: അതെ, അല്ല ഇപ്പഴേ ഇപ്പൊ തൊട്ട് മുന്നേ സംസാരിച്ച അമ്മ സംസാരിക്കുമ്പോ എപ്പോഴും ഞാൻ ധരിക്കുന്നത് നമ്മുടെ സിനിമാടി ശീലാമ്മയുടെ ഒരു ശബ്ദമാണ്.
0: ആണോ? ആ ഹാള് ഇപ്പൊ അവരെ ഹസ്ബൻഡും വൈഫും ഉണ്ടെന്ന് ഹസ്ബൻഡ് ട്രോളും ആയിരിക്കും, ഏതൊക്കെ വെറുതെ പ്രകാശ്.
3: അല്ലല്ല, പലപ്പോഴും പലപ്പോഴും ഞങ്ങളിവിടെ കേൾക്കുമ്പോ തോന്നിയിട്ടുള്ളതാണ്, അല്ല പല ശബ്ദങ്ങളും നമ്മൾ ഈ ശബ്ദം ശ്രദ്ധിക്കുന്നവരായതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ വളരെ ഇതായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്.
0: അപ്പൊ
3: നമ്മുടെ ഈ യാത്രയിലെ യാത്രക്കാർ മോശക്കാരൊന്നുമല്ല, പലതരത്തിലുള്ള ശബ്ദവും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്, അങ്ങനെ അഭിമാനിക്കാം.
0: അതെ അതെ, തീർച്ചയായിട്ടും.
3: ഇതേപോലുള്ള അത് ഇതുപോലുള്ള കൊച്ചു കാര്യങ്ങളിൽ പോലും നമുക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം. അല്ലാതെ ഇതൊക്കെ ഈ എവിടെങ്കിലും ഒരു സന്തോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാതെ കൊണ്ടു നടന്ന് ഈ പ്രഷർ കുക്കറിന്റെ കൂട്ടുകൊണ്ട് നടക്കാതെ അതൊന്ന് പറഞ്ഞ് ആ സന്തോഷത്തിൽ പങ്കുചേരുമ്പോ ഉണ്ടാകുന്ന ഒരു സുഖം വളരെ മനോഹരമാണ്. നേരത്തെ വിളിച്ച ഒരു പാസഞ്ചർ പറഞ്ഞതുപോലെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇന്ന് സാധ്യമായതുകൊണ്ടും ഓണാട്ടുകരക്കാർക്ക് ഒത്തിരി വിശേഷങ്ങൾ പറയാനുള്ളത് കൊണ്ടും പെട്ടെന്ന് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം.
0: യാത്രയിൽ ഉണ്ടാവണം. 28-ാം ഓണത്തിന് പൂരപ്പറമ്പിൽ കാണുമോ?
3: അടുത്ത ദിവസം പോയി കാണും.
0: അടുത്ത ദിവസം, അതാണ് അത് വേറെ വൈബാണ്.
3: ഒരു കാര്യം കൂടെ ഒന്ന് റിക്വസ്റ്റ് ചെയ്യുവാണ്, കാരണം ഞാൻ ഇതിന് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്, ആഘോഷങ്ങൾ ആവശ്യമാണ്, ഉത്സവങ്ങൾ ആവശ്യമാണ്, പക്ഷേ ഈ ഉത്സവത്തിന് പോകുന്ന സഹോദരങ്ങള് ഈ മറ്റുള്ളവരുടെ യാത്രാ സ്വാതന്ത്ര്യത്തിനകത്ത് അതിനും കൂടെ ഒരു സൗകര്യം ഉണ്ടാകണമെന്ന് ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ്. എത്ര ശതമാനം നടപ്പിലാകുമെന്ന് അറിയില്ല, എങ്കിലും അതൊരു തരം ഭീകരതയാണ്, ഒരുതരം കിഡ്നാപ്പിംഗ് ആണ്. കാരണം പലതും നമ്മൾ അനുഭവപ്പെടുന്നതാണ്, കാരണം ഈ ആഘോഷത്തിൽ ഉൾപ്പെടുന്നവർക്ക് അന്നേരം അതിന്റെ ത്രില്ലിൽ മനസ്സിലാകത്തില്ല, അവർ വേറെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അതിൽ പെടുമ്പോഴാണ് അവർ മനസ്സിലാകുന്നത്, അവർക്കും അതിന്റെ ഒരു വേദന മനസ്സിലാക്കുന്നത്. അത് ഈ സംഘാടകരും പങ്കെടുക്കുന്നവരും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയാല് എല്ലാവർക്കും ഉപകാരമായിരിക്കും. യാത്രാ സ്വാതന്ത്ര്യം ഒന്ന് പരിഗണിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് ആണ്.
0: തീർച്ചയായിട്ടും ചേട്ടോ, നമുക്കത് കേൾക്കുന്നുണ്ട് നമുക്ക്. പക്ഷെ ഏറ്റവും വലിയൊരു രസകരമായിട്ടുള്ള കാര്യം, നമ്മുടെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം നിൽക്കുന്ന നാഷണൽ ഹൈവേയോട് ചേർന്നുള്ള ഭാഗമായതുകൊണ്ടും നമ്മുടെ
3: അവസ്ഥയും എല്ലാം പരിഗണിക്കണം എന്ന് പറഞ്ഞത്, ഈ തിരക്കിനിടയിലാണെങ്കിൽ പോലും എല്ലാം ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്ന് പരിഗണിക്കണം എന്ന് പറഞ്ഞത്.
0: തീർച്ചയായിട്ടും
3: ചിലർക്ക് ചില വാശിയൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, അതൊന്ന് ഒഴിവാക്കി വാശിയും വൈരാഗ്യവും വേണ്ട, എല്ലാവരും സന്തോഷത്തോടുകൂടി എൻജോയ് ചെയ്യണം എന്നുള്ളൊരു റിക്വസ്റ്റ് ആണ്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും ചേട്ടോ, ഞാനത് അതിന്റെ കാര്യങ്ങൾ ആ റൂട്ടും കാര്യങ്ങളൂടി ഒന്ന് തിരക്കിൽ നിന്ന് മാറി വണ്ടി ഓടിച്ചാൽ കുറച്ചുകൂടി പ്രശ്നങ്ങൾ പരിഹരിക്കാമായിരുന്നു, അതൊക്കെ ഞാനൊന്ന് പറഞ്ഞു കൊടുക്കാം.
3: ഓക്കെ ഓക്കെ.
0: ഒന്ന് ആലോചിച്ച് നോക്കി നമ്മുടെ വിഷയത്തിൽ നിന്ന് ഒരു ചെറിയ കാര്യം, 28-ാം ഓണം എന്ന് പറയുമ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കാളകെട്ടുത്സവം നമ്മുടെ നാട്ടിൽ, അതിനെ ഒന്ന് ആലോചിച്ച് നമ്മൾ ആഘോഷിക്കേണ്ടതാണ്. ഒരു നാട് മുഴുവൻ ജാതി മതം ഒന്നും ബാധിക്കാത്ത ഒരു ഏറ്റവും സുന്ദരമായിട്ടുള്ള ഓണാട്ടുകരയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര രസകരമായിട്ടുള്ള എല്ലായിടവും ഉത്സവങ്ങൾ ഈ സമയത്ത് മറ്റു ഏതെങ്കിലും നാട്ടിൽ വലിയ ഉത്സവങ്ങൾ അങ്ങനല്ല, പക്ഷെ നമ്മൾ ഒരുപോലെ എത്രയോ പണിക്കാർ, എത്രയോ ആർട്ടിസ്റ്റുകൾ, എത്രയോ ദിവസങ്ങൾ വൃദ്ധശുദ്ധിയോടുകൂടി അന്നദാനം അത് ഇത് പാട്ട് ബഹളം ഭക്തി ഇതിനോടൊപ്പം തന്നെ ഭക്തി ഒക്കെ ചേർന്നിട്ട് എല്ലാവർക്കും ഒരേപോലെ ആശ്രിതരായിട്ട് ചെല്ലാൻ പറ്റുന്ന പരബ്രഹ്മ സന്നിധിയിലേക്ക് ഇത്രത്തോളം നന്ദികേശന്മാർ ഇങ്ങനെയാണ് നിരക്കുന്ന ആ ഒരു കാഴ്ച ഇങ്ങനെ കണ്ടു വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ നിമിഷം എത്രയോ കരകൾ, മത്സരമാണല്ലേ കരകളുടെ, ഇതൊരു സൗന്ദര്യപരമായിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു മത്സരം തന്നെയാണ് ഓരോ കരക്കാരും. അപ്പോൾ ഓക്കെ, നമുക്ക് കുറച്ച് ഗതാഗത കാര്യങ്ങളോട് പറയാം കേട്ടോ. ദേശീയപാത 66 സെപ്റ്റംബർ 23 രാവിലെ 6 മുതൽ ചില ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ആലപ്പുഴ ഭാഗത്തു നിന്നും കൊല്ലം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങളും KSRTC ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും കായംകുളം KSRTC ബസ് ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് KP റോഡിൽ പ്രവേശിച്ച് ചാരുമൂട് ചക്കുവള്ളി പുതിയകാവ് വഴി ഭരണിക്കാവ് ശാസ്താംകോട്ട KMML വഴി കൊല്ലം ഭാഗത്തേക്ക് പോകേണ്ടതാണെന്നാണ് പോലീസ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കൊല്ലം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കരുനാഗപ്പള്ളിയിൽ ലാലാജി ജംഗ്ഷനിൽ നിന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് പണിക്കർ കടവ് പാലം വഴി തീരദേശ റോഡിൽ കൂടി അഴീക്കലെത്തി വഴി അഴീക്കൽ പാലം വഴി കായംകുളം ആലമ്പുഴ ഭാഗത്തേക്ക് പോകാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് വരുന്ന ലോങ് ചേസ് കണ്ടെയ്നർ ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങളോട് പറയുന്നത് കൊല്ലം ആശ്രാമം ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത ശേഷം ഗതാഗത നിയന്ത്രണം തീരുന്ന മുറയ്ക്ക് യാത്ര തുടരേണ്ടതാണ്. ഇതിനിടയിൽ കൂടി ഇത് പോകരുത് തൽക്കാലം. ഈ കാര്യങ്ങളൊക്കെ പോലീസ് നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, ഇതൊക്കെ ശ്രദ്ധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ അറിയാമല്ലോ പെട്ടുപോയ ഒരു വഴിയില്ല. ഒരിക്കൽ ഞാൻ നിങ്ങൾ ഈ അഴീക്കൽ വഴി പോകുന്ന കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഒരിക്കലൊരു പെരുന്നാൾ സമയത്ത് ഞാനിതുപോലെ എൻ്റെ സിസ്റ്ററായിട്ട് പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് അഴീക്കൽ പോവാണ്. അപ്പോൾ ആലോചിക്കുക, കായലിനെയും കടലിനെയും നടക്കുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു നാടാണത്. അത്രയും ആളുകൾ താമസിക്കുന്ന സ്ഥലത്തൂടി ഒരേപോലെ ഇത്രയും ആളുകൾ വന്നിട്ട് ഗതാഗത കുരുക്കിൽ. അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ടൈമിനുള്ളിൽ എത്തണം വീട്ടിൽ, അല്ലെങ്കിൽ അമ്മ പുറം വഴിയെ തല്ലുവേ. ഫ്രണ്ട്ലി ആണ്, അടിപൊളിയാണ്, പക്ഷെ ഒന്ന് കണ്ണുരുട്ടി കാണിച്ചു കഴിഞ്ഞാൽ പേടിച്ച് മുള്ളി പോകുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വലിയ കാര്യത്തിൻ്റെ അനിയത്തി വിളിച്ചു, വാ ഞാനുണ്ടല്ലോ വായോ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അപ്പോൾ ആ ഒരു ഗതാഗത തിരക്കിൽ മണിക്കൂറോളം ഒന്ന് തിരിഞ്ഞ് വേറൊരു വഴിയില്ല എന്നുള്ളതാണ് ഈ ഒരു. അപ്പം ആവശ്യത്തിന് യാത്ര, അതായത് അനാവശ്യ യാത്രകൾ പരമാവധി നാളെ ഒഴിവാക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ഒരേപോലെ ഒരേ സമയത്ത് വരുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് എത്തപ്പെടാൻ പറ്റുമെന്നറിയില്ല. അതോടൊപ്പം തന്നെ ഉത്സവങ്ങൾക്ക് പോകുന്നവർക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം പോകാനായിട്ട്. അതോടൊപ്പം തന്നെ എല്ലാ സുരക്ഷാ നിർദ്ദേശങ്ങളും പോലീസും ഫയർഫോഴ്സും എല്ലാം പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും നിങ്ങൾ ദയവായിട്ട് അനുസരിക്കുക തന്നെ വേണം. ആഘോഷങ്ങൾ അടിപൊളിയാണ്, പക്ഷേ എല്ലാ കാര്യങ്ങളും ജാഗ്രതയോടുകൂടി വേണം. നമുക്ക് ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ഒരു നാട് മുഴുവൻ ആഘോഷിക്കുന്ന 28-ാം ഓണത്തിനെ വരവേൽക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ ഈ ഗതാഗത നിയന്ത്രണങ്ങളും ഒക്കെ നമ്മൾ ഇറങ്ങി പോകുന്ന ഒരു കാര്യം ആലോചിക്കുക, പെട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ക്ഷമയോടുകൂടി വഴി കിടന്ന് ബഹളം വയ്ക്കാതെ അടിയുണ്ടാക്കാതെ ഈ സമയവും കടന്നു പോകും എന്നുള്ള രീതിയിൽ വേണം പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ മറ്റൊരാളുടെ വിജയം നിങ്ങൾക്ക് എത്രത്തോളം പൂർണ്ണമായിട്ട് ആഘോഷിക്കാൻ സാധിക്കും, ആഘോഷിച്ചില്ലെങ്കിലും അടിച്ചങ്ങ് തളർത്തിക്കളയുന്ന ആളുകളുണ്ട്. അയ്യോ അവനോ, അവൻ എങ്ങനെ രക്ഷപ്പെടാനാ, എന്തൊക്കെ സംഭവിച്ചു, അല്ലാതെ രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ് അടിച്ചമർത്തുന്ന ആളുകളുണ്ട്. നമുക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. പറഞ്ഞോളൂ അമ്മേ.
4: നമ്മളിപ്പോ മറ്റുള്ളവരുടെ കുറ്റങ്ങളും അവരെങ്ങനെ ജീവിച്ചു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാൻ പോയാൽ നമ്മുടെ ജീവിതവും കൂടെ നമ്മുടെ അത് ഇല്ലായ്മയായി പോകും. നമുക്ക് ഇതേ ഉള്ളു, നമ്മുടെ വീട്ടിൽ വരുന്ന വരുമാനം എന്താണ്, ഇത്രയാണ് എന്നുള്ള ചിന്തയിലൂടെ നമ്മൾ അത് കൈകാര്യം ചെയ്ത് നമ്മൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കാൻ പോവാതെ നമ്മൾ അതുകൊണ്ട് മുന്നോട്ട് പോവാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉയരാൻ പറ്റും. അത് ഞാൻ എന്നിൽ നിന്നുള്ള പാഠമാണ് ഞാൻ പഠിച്ചത്. എന്റെ വീട്ടിലെ ചെറിയ വരുമാനം, അത് ഞാൻ ആ വരുമാനത്തിൽ നമ്മൾ എങ്ങനെ അത് മുമ്പോട്ട് പോകാം എന്നുള്ള രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോയത് കൊണ്ട് നമുക്ക് ആ ജീവിതം നല്ല രീതിയിൽ പോകാൻ കഴിഞ്ഞെന്നുള്ള ആത്മവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം നമ്മള് മറ്റുള്ള എന്ത് ഇതേ ഇത്രയോ ഉള്ളല്ലോ അമ്മക്കാർക്ക് ആ പറ്റിക്ക് ഇത്രയോ ഉണ്ടല്ലോ, അവരെങ്ങനെയാ ഇതെല്ലാം ഉണ്ടാക്കുന്നതെന്ന് ചിന്തിക്കാൻ നമ്മൾ പോവുകയേ ചെയ്യരുത്. പോയി കഴിഞ്ഞാൽ നമ്മുടെ കൊണ്ടുവരുന്ന വരുമാനം നമുക്ക് നഷ്ടപ്പെടും.
0: അതെ, തീർച്ചയായിട്ടും
4: നമ്മുടെ ആ വരുമാനം നമുക്ക് നഷ്ടപ്പെടും. നമുക്കിതേ ഉള്ളു, നമ്മൾ അതുകൊണ്ട് അതെങ്ങനെ ആക്കി അടിച്ച് നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ള ചിന്തയിലൂടെ മാത്രം ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഭഗവാനോട് ഞാൻ ഒന്നും ചോദിച്ചില്ല, എല്ലാം എനിക്ക് തരണേ തരണേന്ന് ഞാൻ ഒന്നും ആഗ്രഹിച്ചില്ല മോളെ. ഭഗവാനോട് എന്റെ മക്കൾക്ക് ഒരു നല്ല ജീവിതം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ മനസ്സില്. ആ ജീവിതം അങ്ങനെ ആഗ്രഹിച്ച് ആ ഉള്ളത് കൊണ്ട് ജീവിച്ചത് കൊണ്ട് എനിക്ക് ഇന്ന് ഞാൻ ഒന്നും ചോദിക്കാതെ തന്നെ എനിക്ക് ഭഗവാൻ എല്ലാം തന്നു
0: എന്നുള്ളതാണ്. അതിന് നന്ദി ഉള്ളവരായിരിക്കും എപ്പോഴും എപ്പോഴും നമുക്ക് കിട്ടുന്നതിൽ നന്ദി ഉണ്ടായിരിക്കാം.
4: അത് മതി നമുക്ക്. നമുക്ക് മറ്റുള്ളവർക്ക് വലുതുണ്ടെന്ന് നമ്മൾ ചിന്തിക്കാൻ പോയാൽ അവർക്ക് വേറെ വരുമാനങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ ജീവിക്കുകയെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാട്ടെ, നമുക്ക് ഒരു പരാജയവും വരുത്തില്ല.
0: തീർച്ചയായിട്ടും
4: അങ്ങനെ അങ്ങനെ മോളെ ഞാൻ ചിന്തിക്കാം. പിന്നെ ഡോക്ടറോട് ചോദിക്കുക, നമ്മുടെ കൗൺസിലിംഗ് നല്ലതായിരുന്നു മോളെ. എനിക്കാണെങ്കിൽ അത് മെസ്സേജ് അയക്കാൻ എന്റെ ഫോണ് നഷ്ടപ്പെട്ട്, പക്ഷെ അദ്ദേഹം പറഞ്ഞതെല്ലാം നമ്മുടെ മക്കളെ നമ്മുടെ മക്കൾക്ക് എന്താകണമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അവർ നമ്മുടെ മനസ്സിലുള്ളതാണ് നമ്മൾ അവരെ അടിച്ചേൽപ്പിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ വരുംതോറും ഈ കുട്ടികള് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ചാഞ്ചാട്ടം ചാടുമ്പോ നമ്മൾ അവരെ അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും. ആ കുറ്റപ്പെടുത്തൽ അവരുടെ ഭാഷയിൽ അവരെങ്ങനെയാണോ അത് ആകാൻ തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ അത് ചിന്തിക്കുന്നില്ല. അവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തി അവരെ ഓരോ രീതിയിൽ നമ്മള് ഡേഞ്ചർ ആക്കിക്കൊണ്ടിരിക്കുമ്പോ അവർ നമ്മുടെ വീട്ടിലും മൂഷിച്ചിലാണ്, നമ്മുടെ മാതാപിതാക്കളുടെ മനസ്സിലും മൂഷിച്ചാലാണ് ആ കുട്ടികളും ഡേഞ്ചർ ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞതെല്ലാം വളരെയേറെ നല്ല കാര്യങ്ങളാണ്. കേട്ട രക്ഷകർത്താക്കൾ എല്ലാം ഇതൊരു പാഠമാണ്. ഞാനത് കേട്ട് എന്റെ കൊച്ചുമകന്റെ കാര്യം കൊണ്ട് ഞാൻ പറയാം, അതെ ആ കുട്ടിക്കാണെങ്കിൽ ആ കുട്ടിയുടെ ഒരു ഇഷ്ടമാണ്. നമ്മൾ എത്ര പറയുമ്പോഴും അവൻ പറയുന്ന പഠിക്കും, ആ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിക്കും. അവരെ ഈ കൗൺസിലിംഗ് ഡോക്ടർ പറഞ്ഞത് എല്ലാം കറക്റ്റായ കാര്യങ്ങളാണെന്ന് എന്റെ പാഠത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. മോളെ നല്ലൊരു പരിപാടിയായിരുന്നു. എല്ലാ രക്ഷകർത്താക്കളും കേട്ടെങ്കിൽ ഇത് അവർക്കെല്ലാം ഒരു പ്രയോജനമായി പോയി.
0: തീർച്ചയായിട്ടും താങ്ക് യു അമ്മേ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോ നമ്മള് മറ്റൊരാളുടെ സന്തോഷത്തിൽ, മറ്റൊരാളുടെ വിജയം, കുടുംബത്തിൽ പോലും അങ്ങനെയുള്ള ആളുകളുണ്ട്. ഒരുപക്ഷെ അടുത്ത ബന്ധുക്കാർക്ക് എന്തെങ്കിലും ഒക്കെ, അവർക്ക് എന്തെങ്കിലും ഒരു പുതിയ സാധനം വാങ്ങുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുമ്പോൾ, ഒരുപക്ഷെ ഒരു ദാരിദ്ര്യത്തിൽ നിന്ന് മാറി കുറച്ച് പുരോഗമനം വരുമ്പോൾ, ഇപ്പുറത്തേക്കുന്ന കുറേ ആളുകൾക്ക് സ്വസ്ഥത എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാകത്തില്ല. അങ്ങ് ഇറിറ്റേഷനാണ്, ഇറിറ്റേഷൻ. അവരെന്തിനൊക്കെയോ പിണങ്ങുന്നു, മിണ്ടാതിരിക്കുന്നു, വർഷങ്ങളോളം മിണ്ടാതിരിക്കുന്നു. അത് ശരിക്കും നല്ലതാണോ? ഒരാളുടെ ഹാർഡ് വർക്കിലൂടെ അവർ നേടിയെടുക്കുന്ന, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ പറയുന്നത് പോലെ ഭാഗ്യം എന്ന് തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പൊട്ടൻ ലോട്ടറി അടിച്ചു തന്നിട്ടിക്കോ, എന്നാൽ പോലും അങ്ങനെ തരത്തിലേക്ക് ആക്ഷേപിക്കുന്ന തരത്തിൽ എന്തുകൊണ്ടാണ് വേറെ ഒരാൾ രക്ഷപ്പെടുമ്പോൾ ചില ആളുകളുടെ ഉറക്കം നഷ്ടപ്പെടുന്നത്? ചിന്തിക്കേണ്ടിയിരിക്കണു. കാരണം അവർക്കൊന്നും പറയാനില്ല, നമ്മൾ തന്നെയാണ് ചിന്തിച്ച് കൂട്ടി, അയ്യോ പണ്ട് അങ്ങനെ അല്ലായിരുന്നല്ലോ, ഇങ്ങനെ ആയിരുന്നല്ലോ, അല്ലെങ്കിൽ അവർ കുറേ കൂടെ വർക്ക് ചെയ്ത് എപ്പോൾ ഇരുന്ന് സെറ്റ് ചെയ്തു, എപ്പോൾ ഇരുന്ന് വർക്ക് ചെയ്തു, എന്ത് ചെയ്തു, ഇതാലോചിച്ച് ബി പി കേട്ടി പാനിക് അറ്റാക്ക് ആക്കി എന്ന് വേണ്ട. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഏറ്റവും, നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട്, നമ്മൾ എന്തു ചെയ്തു എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ ചിന്തിക്കാൻ പോലും സമയമുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പോലും ഈ പറയുന്ന തരത്തിൽ ഒരു ചെറിയ മാറ്റം, അത് ഏറ്റവും ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് കേട്ടോ. ഒരു ഭർത്താവ് കുറച്ച് നല്ലതാവുന്നത് ഭാര്യയ്ക്ക് പ്രശ്നം, ഭാര്യ കുറച്ച് നല്ലതാവുന്നത് ഭർത്താവിന് കുഴപ്പം. അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇങ്ങനെ പല പല പ്രശ്നങ്ങളാണ് മനുഷ്യൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ നല്ല വരുമാനം ഉണ്ടാക്കുക, നല്ല ജീവിതം ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് ഒരാൾ ഉയർന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് സഹിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോകുന്നത്? ഈ അസൂയ, ഈ കുശുമ്പ്, ഇതൊക്കെ മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങളും, ഒന്ന് മാനസികമായിട്ട്, പിന്നെ ആരോഗ്യമായിട്ട് പല പ്രശ്നങ്ങളുണ്ടാവും. ചിന്തിച്ചു കൂട്ടി പിന്നീട് ഒരു വൈരാഗ്യം ഉണ്ടാവുന്നു അവിടെ പുറമേ കാട്ടിലും. ഒരു നല്ല വാക്ക് പറഞ്ഞ് നിങ്ങൾ ശീലിക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം. സ്റ്റേറ്റ് 91.2 എൻ്റെ റേഡിയോ.

0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
4: ഒരു സൈക്കിൾ, പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
5: മുരളി സൈക്കിൾ മാർട്ട്, കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: ജനങ്ങളുടെ വിശ്വാസ്യത നേടിയ 34 വർഷങ്ങളുടെ പാരമ്പര്യവുമായി കുറുപ്പ് ഡോക്ടറുടെ ആശുപത്രി RCPM ഹോസ്പിറ്റൽ, ചങ്ങൻകുളങ്ങര. ഡോക്ടർ നാരായണക്കുറുപ്പിന്റെ നേതൃത്വത്തിൽ മറ്റ് പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെയും സേവനത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഗൈനക്കോളജി വിഭാഗം, ഒപ്പം നൂതന സംവിധാനങ്ങളോടെ ജനറൽ മെഡിസിൻ, പീഡിയാട്രിക്സ്, നിയോനേറ്റോളജി, സൈക്യാട്രി വിഭാഗങ്ങളും, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ്, ഫാർമസി, ബ്ലഡ് സ്റ്റോറേജ് സൗകര്യം. RCPM ഹോസ്പിറ്റൽ. കോൺടാക്ട് 8547025367.
8: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൊട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൊട്ട്, September 10 to 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ് കൂടെ ഉള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ വിജയം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സന്തോഷത്തോടു കൂടി കാണാൻ കഴിയാറുണ്ടോ? എന്തുകൊണ്ടാണ് ആളുകൾക്ക് വേറൊരാൾ നന്നാവുന്നത്, വേറൊരാൾ ഒരു പുതിയ കാര്യം ചെയ്യുമ്പോൾ അസ്വസ്ഥരാകുന്നത്? എന്താണ് ഇതിൻ്റെ പിന്നിൽ ഒരു കാര്യം? നമ്മൾ ഇതിനെ പറ്റിയിട്ടാണ് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിളിക്കാം തത്സമയ പരിപാടി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സംസാരിക്കുന്ന ഈ കേൾക്കുന്ന ഈ സമയത്ത് തന്നെ വിളിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. വിളിക്കേണ്ട നമ്പർ 9544700091 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമുക്ക് അടുത്ത ഒരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, നമുക്ക് ആരാണെന്ന് നോക്കിയാലോ. ഗുഡ് മോർണിംഗ്.
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ഡോക്ടർ സേതു സാർ. അതെ സാർ, പറഞ്ഞോളൂ.
1: നല്ല ടോപ്പിക് ആണല്ലോ.
0: അതെയാണോ?
1: സാർ,
0: എന്തുകൊണ്ടാണ് മറ്റൊരാൾ ഒന്ന് സക്സസ് ആകുമ്പോ, ഒന്ന് മാറി ചിന്തിക്കുമ്പോ, ഒരു പുതിയ കാര്യം ചെയ്യുമ്പോ എന്തുകൊണ്ടാണ് ആളുകൾ അസ്വസ്ഥരായി പോകുന്നത്? നല്ലൊരു വാക്ക് പറയാനുള്ള ഒരു മടി. ഇത് ഒരാളുടെ വിജയത്തിൽ അസ്വസ്ഥരായിട്ട് സ്വന്തം ലൈഫ് തന്നെ ചിന്തിച്ചു കൂട്ടി നശിപ്പിക്കുന്ന കുറെ ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പൊ നമ്മുടെ കാര്യം ചെയ്തു പോകുന്നതാണോ? അങ്ങനെ കുറെ കാര്യങ്ങളാണ്, പല രീതികളാണ് നമ്മുടെ ശ്രോതാക്കൾ സംസാരിക്കുന്നത്. സാറിന് എന്താണ് പറയാനുള്ളത്?
1: എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല്, ഇപ്പം നമ്മുടെ ലൈഫില് നമുക്കൊരു എയിം ഉണ്ടായിരിക്കണം. ഓക്കെ, ചിലർക്ക് നമ്മുടെ ലൈഫിൽ ഓക്കെ, ചിലപ്പം സ്വാതി ഈ ആദ്യ ഫീൽഡിലുള്ള ഒരാളെ കണ്ടായിരിക്കും പ്രചോദനമായിരിക്കുന്നത്. ഞാൻ പറയുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേദിയിൽ വെച്ച് നല്ലതായിട്ട് സംസാരിക്കുന്ന ഒരാളുടെ പ്രചോദനം കൊണ്ടായിരിക്കാം ഈ ഒരു ഫീൽഡിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു പറഞ്ഞാല്, നമ്മൾ ഏത് ഫീൽഡാണെങ്കിലും നമ്മൾ റോൾ മോഡൽ കാണും. അപ്പൊ നമ്മളൊരു ഒരു ഒരു ഹൈറ്റ് വെക്കണം, നമ്മൾ എല്ലാത്തിനും ഒരു ലിമിറ്റ് വെക്കണം. നമ്മുടെ പിന്നെ നമുക്കറിയാലോ നമ്മുടെ പ്രോസ് ആൻഡ് കോൺസ്, നമ്മുടെ ലിമിറ്റേഷൻസും എല്ലാം നമുക്കറിയാം. നമ്മൾ ഏത് ലെവലിൽ വരെ, നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ചിലപ്പം നമുക്ക് ഈ ലെവലിൽ എത്താൻ പറ്റത്തുള്ളൂ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. പിന്നെ വേറൊരാളുടെ ഒരു ഉയർച്ചയിലോ അല്ലെങ്കിൽ ഒരു സക്സസില് നമ്മൾ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയുള്ളവർ ഒത്തിരി പേരുണ്ട്. നമുക്കറിയാം, നമ്മുടെ സ്കൂൾ ലെവലിൽ നിന്ന് തന്നെ നമ്മുടെ പേരൻസ് എന്താണ്, നമുക്കൊരു ഒരു എക്സാമിന് മാർക്ക് കിട്ടി നമ്മൾ കൊണ്ടുവന്ന് വീട്ടിൽ കാണിക്കുമ്പോൾ എന്താണ് അവർ ആദ്യം ചോദിക്കുന്നത്? ഫസ്റ്റ് എത്ര ആണ്, നിന്റെ കൂട്ടുകാരൻ എത്ര ആണ്, അല്ലെ ആ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിക്ക് എത്ര ആണ്. ആ ഒരു കമ്പാരിസൺ ആണ് നമ്മള് കൊച്ചിലെ മുതലേ നമുക്ക് വരുന്നത്. ആ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ആ കുഞ്ഞു മനസ്സിലോട്ട് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് എല്ലാത്തിനോടും ഒരു ഭയങ്കര കോമ്പറ്റീഷൻ ആവും. നമ്മള് പഠിക്കുന്നത് എന്തിനാണ്? നമ്മൾ മറ്റുള്ള ഒരാളെക്കാട്ടി കൂടുതൽ മാർക്ക് മേടിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്, എന്റെ ഒരു കാഴ്ചപ്പാടിൽ അല്ല. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ നമുക്ക് കാര്യം മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നാണ് അതിലാണ് നമ്മൾ സന്തോഷിക്കുന്നത്. അല്ലാതെ മറ്റേ ആളെക്കാട്ടി കൂടുതൽ മാർക്ക് എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ് നമ്മൾ സന്തോഷിച്ചിട്ട് ആ ഒരു കോൺസെപ്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ മക്കളെ ഞാനും അങ്ങനെ പ്രഷറൈസ് ചെയ്യാറില്ല. അപ്പം നമ്മള് ഏത് ഇതിലാണെങ്കിലും നമ്മള് കണ്ടന്റ് ആയിരിക്കുക, നമ്മൾ അതില് സംതൃപ്തി തേടാൻ ശ്രമിക്കുക.
0: തീർച്ചയായിട്ടും
1: കാരണം നമുക്ക് ഈ പ്രൊമോഷനും അതിനും ഓൺസൈറ്റ് വിസിറ്റിനൊക്കെ പോകുന്ന, ഇപ്പൊ നമ്മള് നല്ലതായിട്ട് നമ്മള് വർക്ക് ചെയ്ത് നമ്മുടെ കഴിവ് തെളിയിക്കണം. അന്നേരം നമുക്ക് പിന്നെ ഇപ്പൊ നമുക്കറിയാം പല പല ഫീൽഡിലെല്ലാം സ്വാധീനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പല പല ഫേവേഴ്സ് ചെയ്തിട്ട് അവരെ അല്ലെ, നമ്മൾ ചിലപ്പം ഒരാൾ മാനേജർക്ക് ഒരാളോട് പ്രത്യേകത ഒരു താല്പര്യം കാണും, എന്നാൽ അദ്ദേഹത്തിനെക്കാട്ടി കഴിവുള്ള വേറെ വ്യക്തി ഉണ്ടായാലും ആ അടുപ്പം കാരണം ചിലപ്പം അവർക്ക് ഒരു ചാൻസ് കിട്ടിയെന്നൊക്കെ ഇരിക്കുന്നു. അപ്പൊ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമ്മള് നമ്മുടെ രീതിയിൽ പ്രോപ്പർ ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം. നമ്മൾ ആ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യാതെ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം നമ്മൾ 100% വെച്ച് നമ്മൾ ചെയ്യുവാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും സമയത്ത് നമ്മളെ ആൾക്കാർ തിരിച്ചറിയും, നമ്മുടെ കഴിവുകൾ ആൾക്കാർ തിരിച്ചറിയും, നമുക്ക് സക്സസ്.
0: സാർ, മറ്റൊരാളുടെ വിജയത്തിൽ പൂർണ്ണമായും സന്തോഷിക്കുന്ന ഒരാളാണോ സാർ?
1: മറ്റുള്ളവരുടെ സന്തോഷത്തില്
0: വിജയത്തിൽ
1: തീർച്ചയായിട്ടും. ഇപ്പം ഈ സെയിം ഫീൽഡ് ആണെങ്കിലും നമ്മുടെ പാർട്ണർ ആണെങ്കിലും ഫ്രണ്ട് ആണെങ്കിലും അവര് ലൈഫിൽ നല്ലൊരു കാര്യം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സന്തോഷിക്കാൻ പറ്റണം. സന്തോഷിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ട്.
0: തീർച്ചയായിട്ടും
1: അതെ, മറ്റുള്ളവരുടെ വിജയത്തിൽ നമ്മളും സന്തോഷം കണ്ടെത്തണം. ചെറിയ ചെറിയ വിജയങ്ങൾ നമ്മൾ ആഘോഷിച്ചു കഴിഞ്ഞാൽ അവർക്കതൊരു പ്രചോദനമാകും, നമ്മള് ലൈഫ് സന്തോഷിക്കാൻ വേണ്ടി ഉള്ളതാണ്, അല്ലാതെ നമ്മൾ ഈ പകയും ഈ അസൂയയും കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? അവിടെ പിന്നെയും നമുക്ക് പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളു.
0: അതെ, തീർച്ചയായിട്ടും.
1: നമ്മള് ഓക്കെ
0: ഓക്കെ,
1: അപ്പൊ അതിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്?
0: മറ്റുള്ള വിജയം ആഘോഷമാക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ്, നമ്മുടെ വിജയം അവരും ആഘോഷമാക്കിക്കോളൂ. അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ എനിക്ക് ചുറ്റുപാട് നിൽക്കുന്ന ഒരാള് അടിപൊളിയായി കഴിഞ്ഞാൽ അടിപൊളി, ഞാൻ നാട്ടുകാരോട് മൈക്കി കൂടെ വിളിച്ചും പറയും, പക്ഷെ ഞാൻ എന്തെങ്കിലും സക്സസ് ആകുമ്പോൾ അവർ വിളിച്ച് പറയുകയും വേണം.
1: ഓക്കെ,
0: അതൊരു സന്തോഷമല്ലേ സാർ. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പരിമിതികളുണ്ട്, ചിലർക്ക് ചെയ്യാൻ പറ്റാത്തതുണ്ട്. അപ്പോ എനിക്ക് ചെയ്യാൻ പറ്റാത്തത് വരുമ്പോ അങ്ങനെ നമ്മൾ അംഗീകരിക്കുന്നിടത്താണ്. ഇപ്പോൾ ഒരാൾക്ക് ഒരു നല്ല കാര്യം കിട്ടിക്കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കൂടെ കുട്ടി നിൽക്കുന്ന ഒരു കുട്ടിക്ക് ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുതിയൊരു സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, പുതിയൊരു പുറത്തേക്ക് ഇറങ്ങി കുറച്ചുകൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് മൊത്തത്തിലാണല്ലോ അതിന് മാറ്റം വരുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ
1: അങ്ങനെ ചിന്തിക്കാൻ കഴിയണം അല്ലേ.
0: അതെ അതെ,
1: നമ്മളിങ്ങനെ ഇരിങ്ങിയ ചിന്താഗതിയുമായിട്ട് എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ, അല്ലെ മറ്റുള്ളവരുടെ അവർക്ക് വിജയിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അവരുടെ വിജയത്തിനകത്ത് അസൂയ തോന്നുക, ഇതൊക്കെ മാറ്റി വെക്കേണ്ട.
0: അല്ല, ഏറ്റവും രസകരമായിട്ടുള്ള കാര്യമുണ്ട്, ഒരു ചൊല്ലുണ്ട്, ആ ചൊല്ല അങ്ങനെ തന്നെ പറയാൻ പറ്റില്ല, നായയൊട്ട് പുല്ല് ഇന്നത്തൂല്ല, പക്ഷേ കൂടെ തിരിക്കത്തില്ല എന്ന് പറയുന്നവർക്ക് അങ്ങനെയുള്ള കാഴ്ചപ്പാടൊക്കെ
1: മാറ്റി.
0: ആണോ ആ ചൊല്ല്? കറക്റ്റ് അറിയത്തില്ല, ഇങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടേ. ആ അപ്പൊ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. സാറിന് നല്ലൊരു ദിവസമായിരിക്കട്ടെ സാർ.
1: അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ.
0: താങ്ക് യു സാർ, താങ്ക് യു. അപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ പകുതി പ്രശ്നം മാറുമതേ. മനുഷ്യ സഹജമാണ്, ചെറിയ അസൂയയും കാര്യങ്ങളൊക്കെ. പക്ഷേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് നമുക്കായിട്ട് വേണ്ടി ചെയ്യണം, നമുക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം, നമ്മുടെ വർക്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് ചെയ്യണം. ഇങ്ങനെ ചെയ്യാതിരുന്ന് നമ്മുടെ കൂടെ ഉള്ള ഒരാൾ എന്തിനും നല്ല കാര്യം ചെയ്യുമ്പോൾ അവരെന്തെങ്കിലും ചെറിയ മാറ്റം വരുമ്പോൾ അവരെ അംഗീകരിക്കുന്നു, അവർക്ക് കൂടുതൽ വാല്യൂ കിട്ടുന്നു. അയ്യോ അയ്യോ, അവർക്ക് എന്തോ മാജിക്കാണ്, അവർക്ക് എന്തോ പിടിപാട് കൊണ്ടാണ്. എന്നല്ല, പിടിപാടല്ല, അവരുടെ വർക്കാണ്, അവരതിന് വേണ്ടിയിട്ട് കൊടുത്ത സമയത്തെയാണ്. നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിലും തളർത്താതിരിക്കുക. ചില ആളുകൾ ഏതെങ്കിലും ഒരു നല്ല രീതിയിലൊന്ന് കയറിപ്പോയി കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ അംഗീകരിക്കാത്ത പോട്ടെ, ഇവർ മാനസികമായിട്ട് അവരെ വല്ലാത്ത രീതിയിലേക്ക് തളർത്തി നശിപ്പിക്കാറുണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എവിടെയാണ് പ്രശ്നം വരിക? മറ്റേ ആൾ കുറച്ച് സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ അവർ കയറിപ്പോവും. ഇവിടെ ഇതിനെപ്പറ്റി ചിന്തിച്ച് ചിന്തിച്ച് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് ഉരുകി ഉരുകി ഉരുകി ഉരുകി ഉരുകി നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തിനാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ പതുക്കെ പതുക്കെ ചെറിയ ചെറിയ അഭിനന്ദനങ്ങൾ ആളുകൾക്ക് കൊടുക്കാനായിട്ട് മനഃപൂർവ്വം ശ്രമിക്കുക. അങ്ങനെ കുറേ ആകുമ്പോഴത്തേന് മാറ്റങ്ങളുണ്ടാവും. നിങ്ങൾ ചെയ്യുന്നു, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന നിങ്ങൾ നിൽക്കുന്നിടത്തേക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പെങ്കിലും ഒരു ചെറിയ കാര്യമെങ്കിലും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും ഈ പറയുന്നത് പോലെയുള്ള സംഘർഷങ്ങളുണ്ടാവില്ല. ഇത് പല സ്ഥല തൊഴിലിടങ്ങളിൽ വരും, സ്കൂളിൽ വരും, അടുത്തടുത്തുള്ള അയൽക്കാർ തമ്മിൽ പോലും, എന്തിനേറെ സഹോദരങ്ങൾ തമ്മിൽ പോലും ഒരാൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ഒരാൾക്ക് സമാധാനമില്ലാതെ, അല്ലെങ്കിൽ പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ, എൻ്റെ കൂടെ കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എന്തായാലും 28-ാം ഓണത്തിൻ്റെ കുറച്ച് ഗതാഗത നിയന്ത്രണങ്ങളെ പറ്റിയിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. ആലപ്പുഴ ഭാഗത്തു നിന്നും കൊല്ലം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങളും KSRTC ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും, കായംകുളം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ലെഫ്റ്റ് തിരിഞ്ഞ് KP റോഡിൽ പ്രവേശിച്ച് ചാരുമൂട് ചക്കുവള്ളി പുതിയകാവ് വഴി ഭരണിക്കാവ് ശാസ്താംകോട്ട KMML വഴി കൊല്ലം ഭാഗത്തേക്ക് പോകാവുന്നതാണ്. അല്ലാതെ നിങ്ങൾ നാഷണൽ ഹൈവേ കൂടി ഓച്ചറി കൂടെ തന്നെ വരൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 28-ാം ഓണവും കഴിഞ്ഞ് കുറേ ദിവസം കഴിയുമ്പോഴത്തേ നിങ്ങൾക്ക് വരാം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് പറയുക. അതോടൊപ്പം തന്നെ കൊല്ലം ഭാഗത്തു നിന്നും ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കരുനാഗപ്പള്ളി ലാലാജി ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് പണിക്കർക്കടവ് പാലം വഴി തീരദേശ റോഡിൽ കൂടി അഴീക്കലെത്തി വലിയഴീക്കൽ പാലം വഴി കായംകുളം ആലപ്പുഴ ഭാഗത്തേക്ക് പോകാവുന്നതാണ്. ഓക്കെ, ഇനി തിരുവനന്തപുരം ഭാഗത്തു നിന്ന് എറണാകുളം ഭാഗത്തേക്ക് വരുന്ന ലോങ് ചേസ് കണ്ടെയ്നർ ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങൾ കൊല്ലം ആശ്രാമം ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത ശേഷം കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു, ഒരു ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്തു. നമ്മൾ തൽക്കാലം ഈ തിരക്കിനിടയിൽ കൂടെ പോകാതിരിക്കുന്നതാണ് എന്തുകൊണ്ടെന്ന്, വഴി പെട്ടു പോകുന്നതിനേക്കാൾ നല്ലത് ഈ ആശ്രമശാലമായി കിടക്കുന്ന ആശ്രാമം ഗ്രൗണ്ടിലൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിരിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം എന്തായാലും 28-ാം ഓണത്തിൻ്റെ ആഘോഷ തിമിർപ്പിൽ ഒരു നാട് മുഴുവൻ ഇങ്ങനെ വ്രതശുദ്ധിയിൽ, എന്താ പറയുക, ഇതുപോലൊരു നാടുണ്ടോ അല്ലേ? എല്ലാ മതസ്ഥർക്കും ഒരുപോലെ ചിന്തി കയറാൻ പറ്റുന്ന പരബ്രഹ്മ സന്നിധിയിലേക്ക് മനുഷ്യനും മറ്റെല്ലാ ജീവജാലങ്ങളും ഒന്നുപോലെയാണ് എന്ന് തോന്നുന്ന ഒരു ഒരേ ഒരു വികാരത്തിൽ ചെണ്ടമേളങ്ങളും വദ്യഘോഷങ്ങളും സദ്യയും വൃതവുമായിട്ട് ഒരു നാടും മുഴുവൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ചെറിയൊരു വിളക്കിഷ്ടമേകേന്ദ്രീകരിക്കാം സ്റ്റുഡിയോ 91.2 എൻ്റെ റേഡിയോ.

സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ലോണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. മറ്റുള്ളവരുടെ വിജയം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അംഗീകരിക്കാനും അത് സന്തോഷത്തോടു കൂടി കാണാൻ സാധിക്കുമോ എന്നാണ് നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ പല പല കാര്യങ്ങളും നമ്മൾ ഈ കൂട്ടത്തിൽ ചർച്ച ചെയ്തു. അതെ, നമ്മൾ മറ്റുള്ളവരെ അംഗീകരിക്കുമ്പോൾ അവരുടെ ചെറിയ നന്മയെ പോലും നല്ലതായിട്ടൊന്ന് പറയാൻ കാണിക്കുന്നൊരു മനസ്സാണ് നമുക്ക് എപ്പോഴും നമുക്ക് സമാധാനം കിട്ടുന്നത്. അപ്പോൾ അസൂയ ഒരിക്കലും ക്ഷമിക്കില്ല, സ്നേഹം എപ്പോഴും ക്ഷമ കാണും, വീണ്ടും വീണ്ടും പുറത്ത് കൂടെ പോകാനൊക്കെ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോട് അസൂയ മൂത്ത കണ്ണുകളിൽ കാണാതെ അവരും നന്നാവട്ടെ, അവർ വർക്ക് ചെയ്യട്ടെ, അവർ നന്നായിട്ട് പോകട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കാം. അപ്പോൾ ദൈവം നമുക്കും കുറേ നല്ല വഴികൾ കാട്ടിത്തരും. അസൂയും കുശുവും പോകട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ എപ്പോഴും മാനസിക സംഘർഷങ്ങളായിരിക്കും, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഒരു നാട് മുഴുവൻ നമ്മുടെ നാട്ടിലേക്ക് അല്ലേ, ഒരു ലോകം മുഴുവൻ നമ്മുടെ നാട്ടിലേക്ക് ഉറ്റുനോക്കുന്ന ഈ ഒരു ദിവസം 28-ാം ഓണം ഇങ്ങനെ എത്താനായിട്ട് മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ ആഘോഷങ്ങളും ആരോഗ്യങ്ങളുമായി എൻ്റെ റേഡിയോ 91.2 നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ പൂരപ്പം പറമ്പിൽ കണ്ടുമുട്ടാം. സ്റ്റേഡിയം 91.2 എൻ്റെ റേഡിയോ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

രാവിലെ അലാറം കേൾക്കുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ പോകുന്നതും മുൻപ് അവസാനമായി ഫോൺ നോക്കുന്നത് വരെ നമ്മുടെ ഒരു ദിവസം പോലും ടെക്നോളജിയുടെ സാന്നിധ്യമില്ലാതെ കടന്നു പോകുന്നില്ല. നമ്മൾ സംസാരിക്കുന്നത് ടെക്നോളജിയിലൂടെയാണ്, പണം അയക്കുന്നത് ടെക്നോളജിയിലൂടെയാണ്, വാർത്തകൾ അറിയുന്നതും യാത്ര പോകാനുള്ള വഴി കണ്ടെത്തുന്നതും പഠിക്കുന്നതും ഷോപ്പിംഗ് ചെയ്യുന്നതും ഒക്കെ ഇന്നൊരു സ്ക്രീനിൽ ഒതുങ്ങി നിൽക്കുന്നു. പക്ഷേ ടെക്നോളജി ഇത്രയുമധികം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടും അതിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ട പല കാര്യങ്ങളും ഇപ്പോഴും അറിയാതെ പോകുന്നുണ്ട്. ഒരു പുതിയ ഫീച്ചർ വന്നാൽ നമ്മൾ ഉപയോഗിക്കും, ഒരു പുതിയ ആപ്പ് വന്നാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യും. പക്ഷേ അതിന്റെ പിന്നിലുള്ള സെറ്റിംഗ്സ് എന്താണെന്നോ അല്ലെങ്കിൽ ഒരു പെർമിഷൻ എന്താണ് ചെയ്യുന്നതെന്നോ നമ്മുടെ പ്രൈവസി എങ്ങനെ സംരക്ഷിക്കാമെന്നോ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ ടെക്നോളജിയെ പേടിക്കേണ്ട ഒന്നല്ല, പക്ഷേ മനസ്സിലാക്കി ഉപയോഗിക്കേണ്ട ഒന്നായിട്ടാണ് നമ്മൾ കാണേണ്ടത്. പുതിയ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ആപ്സിൽ ഒളിഞ്ഞിരിക്കുന്ന യൂസ്ഫുൾ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഓൺലൈൻ ലോകത്തെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ചെറിയ കാര്യങ്ങൾ മുതൽ അറിഞ്ഞിരിക്കേണ്ട വലിയ കാര്യങ്ങൾ വരെ സംസാരിക്കുന്ന നമ്മുടെ സ്വന്തം പ്രോഗ്രാമായ ടെക്കി ടോക്കിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഞാൻ ആർജെ നിതിനാണ്. അപ്പോൾ നമുക്ക് ടെക് വിശേഷത്തിലേക്ക് പോകാം. പക്ഷേ അതിന് മുമ്പ് നമുക്ക് കുറച്ച് പാട്ടുകൾ കേട്ട് തിരികെ വരാം.

തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിയിൽ ഇന്ന് കൂടെ ഉള്ളത് ആദ്യം നിതിനാണ്, ടെക് വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട്. അപ്പോൾ നമുക്കൊരു മറ്റൊരു ടെക് വിശേഷത്തിലേക്ക് പോകാം. നമ്മുടെ ഫോണിലുള്ള ഒരു ആപ്പിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ ഈ ഒരു ആപ്പുണ്ട്, പക്ഷേ അതിനുള്ളിലെ ഈ ഒരു കിഡിലൻ സെറ്റിംഗ്സ് നമുക്ക് ആർക്കും അറിയത്തില്ല എന്നാണ് മറ്റൊരു സത്യം. അപ്പോൾ ഇത് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, കാരണം SMS വഴിയും ഒരുപാട് സ്പാം സ്കാം മെസ്സേജുകളും നമ്മുടെ ഫോണിലേക്ക് എത്തുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം സ്കാമുകളെ കുറിച്ചും വാട്സപ്പ് സ്കാമുകളെ കുറിച്ചും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് SMS വഴിയുള്ള ഇത്തരം മെസ്സേജുകളിൽ നിന്ന് നമുക്ക് എങ്ങനെ കുറച്ചുകൂടി സംരക്ഷിതമേകാം എന്നാണ്. നിങ്ങളുടെ മെസ്സേജ് ആപ്പ് തുറക്കുക, അവിടെ ജനറൽ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. താഴെ കാണുന്ന പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ്റ്റി എന്ന ഓപ്ഷനിലേക്ക് പോകുക. അവിടെ ലഭ്യമായ സ്പാം പ്രൊട്ടക്ഷൻ സുരക്ഷ ഓപ്പൺ എനേബിൾ ചെയ്ത് വെക്കുക. ഇത് ഓൺ ചെയ്താൽ സംശയാസ്പദമായ സ്പാം മെസ്സേജുകൾ തിരിച്ചറിയാനും തടയാനും സഹായിക്കും. അപരിചിതരിൽ നിന്നും വരുന്ന ചില ചിത്രങ്ങളോ വീഡിയോകളോ സുരക്ഷയ്ക്കായിട്ട് ബ്ലർ ചെയ്തായിരിക്കും കാണിക്കുന്നത്. നമുക്കിത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇത് ഓപ്പൺ ചെയ്താൽ മതി. അപ്പോൾ ഇത്തരത്തിലുള്ള ടെക് വിശേഷങ്ങൾ കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അതിനായി നിങ്ങൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ഇതിന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കി.

0: ലേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
1: കെഎംസി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.

അങ്ങനെ നമ്മൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിൽ ഇന്ന് കൂടെയുള്ളത് അർജുൻ നിതിനാണ്. ടെക് വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ നൽകിയിരിക്കുന്ന മൊബൈൽ നമ്പർ ഇപ്പോഴും ആക്റ്റീവ് ആണോ, അത് അപ്ഡേറ്റ് ആണോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. കാരണം ലൈസൻസുമായിട്ട് ബന്ധപ്പെട്ട പല ഓൺലൈൻ സേവനങ്ങൾക്കും ഈ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ പ്രധാനമാണ്. പിന്നെ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനായിട്ട് എല്ലായ്പ്പോഴും ആർടിഒ ഓഫീസിൽ നേരിട്ട് പോകേണ്ടതില്ല. ഔദ്യോഗിക വെബ്സൈറ്റായ പരിവാഹൻ സംവിധാനത്തിലൂടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓൺലൈൻ സൗകര്യം ലഭ്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ലൈസൻസിലെ മൊബൈൽ നമ്പർ ശരിയാണോ എന്ന് ഇപ്പോൾ തന്നെ പരിശോധിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വാട്സപ്പിലോ സോഷ്യൽ മീഡിയയിലോ വരുന്ന ഏതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ നൽകുന്നതിന് പകരം ഔദ്യോഗിക വെബ്സൈറ്റായ പരിവാഹൻ സാരഥി പോർട്ടൽ വഴിയാണ് സേവനം ഉപയോഗിക്കേണ്ടത്. ഇതുപോലുള്ള ടെക് വിശേഷങ്ങൾ കേൾക്കാം തുടർന്നും. അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കൂ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.

0: ഒരു ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്കി ടോക്കിൽ നിന്ന് കൂടെയുള്ളത് ആർജെ നിതിനാണ്. ടെക് വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് UPI ഉപയോഗിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന അപ്ഡേറ്റ് ഉണ്ട്. ഒക്ടോബർ 15 മുതൽ UPI പേയ്മെന്റുമായി ബന്ധപ്പെട്ട് പുതിയ മർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ് അഥവാ MDR വരികയാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലെ 2000 മുകളിൽ UPI അയച്ചാൽ 0.4% ചാർജ് നമ്മൾ കൊടുക്കണം എന്നല്ല. ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ട രണ്ട് വാക്കുകളാണ് P2P, പേഴ്സൺ ടു പേഴ്സൺ. അതായത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് UPI വഴി പണം അടച്ചാൽ നമ്മൾ 0.4% ചാർജ് കൊടുക്കേണ്ടതില്ല. ഇനി നമ്മൾ 2000 എത്ര UPI ചെയ്താലും ഈ പുതിയ MDR ബാധകമല്ല. പക്ഷേ ഇനി P2M, പേഴ്സൺ ടു മർച്ചന്റ്,
1: അതായത് ഒരു കട, ബിസിനസ് സ്ഥാപനം, ഓൺലൈൻ വ്യാപാരി തുടങ്ങിയ മർച്ചന്റിന് UPI വഴി പണം നൽകുന്നത്, ഇത്തരത്തിലുള്ള തെരഞ്ഞെടുത്ത മർച്ചന്റ് ട്രാൻസാക്ഷനിൽ 2000 മുകളിലുള്ള ഇടപാടുകൾക്ക് 0.4% MDR ബാധകമാകും. ഇത് ഒക്ടോബർ 15 മുതൽ പ്രാബല്യത്തിൽ വരും.
0: ഉദാഹരണത്തിന് ഒരു എലിജിബിൾ മർച്ചന്റിന് 10,000 UPI പേയ്മെന്റ് ലഭിച്ചാൽ 0.4% കണക്കിൽ MDR 40 രൂപ ആയിരിക്കും. പക്ഷേ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 40 രൂപ ഉപഭോക്താവ് അധികമായി കൊടുക്കേണ്ട ചാർജ് അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, MDR എന്നത് മർച്ചന്റ് സൈഡ് പേയ്മെന്റ് എക്കോ സിസ്റ്റത്തിൽ വരുന്ന ഒരു ചാർജാണ്. ഇത് ഉപഭോക്താവിൽ നിന്നും ഈ തുക ഈടാക്കരുതെന്ന് ബാങ്കുകൾക്ക് നിർദ്ദേശമുണ്ട്. അപ്പോൾ ഇതേപോലുള്ള ടെക് വിശേഷങ്ങൾ കേൾക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അതിനായിട്ട് നിങ്ങൾ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും. ഇതിന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഒരു സൈക്കിൾ, പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ അക്സസറീസും സൈക്കിൾ പമ്പും. ഫ്രീ

0: ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി. ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും. ഇന്റർവെൻഷനൽ കാർഡിയോളജി, 24/7 കാഷ്വാലിറ്റി, എമർജൻസി മെഡിസിൻ, പൾമനോളജി, ENT, ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും. RCPM ഹോസ്പിറ്റൽ ഓച്ചിറ, കോൺടാക്ട് 6238074391.
2: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട്, September 10 to 15 മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

അങ്ങനെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതിന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ടെക്നോളജിയുടെ ലോകത്ത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഫോണിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ വളരെ ചെറിയൊരു കാര്യമാണ്, പക്ഷേ നമ്മുടെ പ്രൈവസിയുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു ഫീച്ചറാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്കിടെ മുകളിൽ ഒരു ചെറിയ ഗ്രീൻ ലൈറ്റ് അല്ലെങ്കിൽ ഓറഞ്ച് ലൈറ്റ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ചെറിയ ഇൻഡിക്കേറ്റർ കാണാറുണ്ടോ? ഇത് കണ്ടിട്ട് എന്റെ ഫോൺ അതിൽ ഹാക്ക് ചെയ്തോ എന്ന് പേടിക്കുകയൊന്നും വേണ്ട. കാരണം ഇത് ഫോണിൽ തന്നെ നൽകിയിരിക്കുന്ന ഒരു പ്രിവൻസി ഇൻഡിക്കേറ്റർ ആണ്. നമ്മൾ ഫോണിൽ ഒരുപാട് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. സോഷ്യൽ മീഡിയ ആപ്പ്, വീഡിയോ കോൾ ആപ്പ്, ക്യാമറ ആപ്പ്, എഡിറ്റ് ആപ്പ്, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ്. പലപ്പോഴും ഓരോ ആപ്പിനും ക്യാമറയും മൈക്രോഫോണും ഉപയോഗിക്കാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ക്യാമറ അല്ലെങ്കിൽ മൈക്രോഫോൺ ഉപയോഗിക്കുന്നില്ലാത്ത സമയത്ത് പോലും ഈ ഇൻഡിക്കേറ്റർ കാണാറുണ്ടോ? അങ്ങനെയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഉദാഹരണത്തിന്, നിങ്ങളുടെ ഫോണിൽ ഗ്രീൻ ലൈറ്റ് മുകളിൽ കാണിക്കുന്നുണ്ട് എങ്കിൽ സാധാരണയായി അതിന്റെ അർത്ഥം ക്യാമറ ഉപയോഗിക്കപ്പെടുന്നു എന്നാണ്. നിങ്ങൾ ഇനി ക്യാമറ തുറന്നിട്ടില്ലെങ്കിൽ, വീഡിയോ കോൾ ചെയ്യുന്നില്ലെങ്കിൽ, ഇൻസ്റ്റഗ്രാമിൽ ക്യാമറ ഉപയോഗിക്കുന്നില്ലെങ്കിൽ, അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ വരുന്നത് സാധാരണ കാര്യമാണ്. നിങ്ങൾ ഇനി ക്യാമറ തുറന്നിട്ടുണ്ടെങ്കിൽ, വീഡിയോ കോൾ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ക്യാമറ ഉപയോഗിക്കുകയാണെങ്കിലോ, അപ്പോൾ ഈ ഇൻഡിക്കേറ്റർ വരുന്നത് സാധാരണ കാര്യമാണ്. പക്ഷേ നിങ്ങൾ ക്യാമറ ഉപയോഗിക്കുന്നില്ല, ഫോട്ടോ എടുക്കുന്നില്ല, വീഡിയോ കോൾ ഒന്നും ചെയ്യുന്നില്ല, എന്നിട്ട് ഈ ക്യാമറ ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഫോണിലെ ആപ്പ് നിങ്ങളുടെ ക്യാമറ ആക്സസ് ചെയ്യുന്നു എന്നാണ് കരുതുക. ഏത് ആപ്പാണ് ക്യാമറ ആക്സസ് ചെയ്യുന്നതെന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഓറഞ്ച് ഇൻഡിക്കേറ്റർ കാണുന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് മൈക്രോഫോൺ ഉപയോഗിക്കപ്പെടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ വോയിസ് റെക്കോർഡ് ചെയ്യുകയോ അല്ലെങ്കിൽ കാൾ ചെയ്യുകയോ അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് അയക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇത് സാധാരണമാണ്. പക്ഷേ നിങ്ങൾ ഇതൊന്നും ചെയ്യാത്ത സമയത്താണ് ഈ ഇൻഡിക്കേറ്റർ കാണുന്നതെങ്കിൽ ഏതാപ്പാണ് നിങ്ങളുടെ മൈക്രോഫോൺ ഉപയോഗിക്കുന്നതെന്ന് പരിശോധിക്കണം. ഇവിടെ ഏറ്റവും യൂസ്ഫുൾ ആയ ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഐഫോൺ നമ്മളോട് ഇൻഡിക്കേറ്റർ മാത്രമല്ല കാണിച്ചു തരുന്നത്, കൺട്രോൾ സെന്റർ തുറന്നാൽ ക്യാമറ അല്ലെങ്കിൽ മൈക്രോഫോൺ അടുത്തിടെ ഉപയോഗിച്ച ആപ്പ് ഏതാണെന്ന് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കി തരും. അതായത്, നിങ്ങൾക്ക് സംശയം തോന്നിയാൽ നോട്ടിഫിക്കേഷൻ കൺട്രോൾ ഏരിയ തുറക്കുക. ഏതാപ്പാണ് ക്യാമറ ആക്സസ് ചെയ്തത്, മൈക്രോഫോൺ ആക്സസ് ചെയ്തത്, എപ്പോൾ ആക്സസ് ചെയ്തു, ഇതൊക്കെ പരിശോധിക്കാനായിട്ട് ഐഫോൺ നൽകുന്ന പ്രിവൻസി ഇൻഫർമേഷൻ നിങ്ങൾക്ക് സഹായിക്കും. ഇനി മറ്റൊരു പ്രധാന കാര്യം കൂടി, ഇത്തരത്തിലുള്ള ഇൻഡിക്കേറ്റർ കണ്ടതുകൊണ്ട് മാത്രം എന്റെ ഫോൺ ഹാക്ക് ചെയ്തു എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം പെർമിഷൻ ഉള്ള ഒരു ആപ്പ് സാധാരണമായും ക്യാമറ അല്ലെങ്കിൽ മൈക്രോഫോൺ ഉപയോഗിച്ചേക്കാം. അതുകൊണ്ട് പാനിക്കാവണ്ട, പക്ഷേ ഇഗ്നോർ ചെയ്യുകയും വേണ്ട. സംശയം തോന്നിയാൽ സെറ്റിംഗ്സിൽ പോയി പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി തുറക്കുക. അവിടെ ക്യാമറയിലും മൈക്രോഫോണിലും പെർമിഷൻ പരിശോധിക്കുക. അവിടെ ആവശ്യമില്ലാത്ത ഒരു ആപ്പിന് ക്യാമറ അല്ലെങ്കിൽ മൈക്രോഫോൺ പെർമിഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും പരിശോധിച്ച് പെർമിഷൻ മാറ്റാനും കഴിയും. നമ്മുടെ ഫോണിൽ പ്രൈവസി എന്നത് പാസ്വേഡ് മാത്രം വെച്ച് സംരക്ഷിക്കേണ്ട ഒന്നല്ല. ഏത് ആപ്പ് എന്തൊക്കെ ആക്സസ് ചെയ്യുന്നു എന്നറിയുന്നതും ഡിജിറ്റൽ സേഫ്റ്റിയുടെ ഭാഗമാണ്. അപ്പോൾ ഇതേപോലുള്ള ടെക്നോളജി പരമായ വിശേഷങ്ങൾ കൂടുതൽ

0: എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്.
1: പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്.
2: സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെന്റെ റേഡിയോ 91.2 ടെക്കി ടോക്കിയാണ്. ഇന്ന് കൂടെ ഉണ്ടായിരുന്ന അറിഞ്ഞ നിതിനാണ്. ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നമ്മൾ സംസാരിച്ചു, പുതിയ അറിവുകൾ അറിഞ്ഞു. ഇനി കേട്ട കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടി ശ്രദ്ധിച്ചു വെക്കാം. ഇനിയും പുതിയ ടെക് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും ഒരു മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കേൾക്കാമെന്ന പ്രതീക്ഷയിൽ തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും. ഇതെന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഉള്ളത് വേറെ ആരുമല്ല, ആതിരയാണ്. ആദ്യം തന്നെ എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം അറിയിക്കുകയാണ്. നാട്ടിലെങ്ങും ഇപ്പോൾ ആഘോഷത്തിന്റെ ആരവങ്ങൾ ഒഴിഞ്ഞിട്ടില്ല. തിരുവോണവും അവിട്ടവും ചാതിയൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ 28-ാം ഓണത്തിന്റെ തകൃതിയിലുള്ള മുന്നൊരുക്കങ്ങളിലാണ്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഓച്ചിറ പരബ്രഹ്മം വാണരുളുന്ന പുണ്യഭൂമിയും ഓംകാര ധ്വനിയും ബാങ്കവിളിയും പള്ളിമണിനാദവും ഒരുപോലെ പ്രതിനിധിക്കുന്ന ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 52 കരകളിൽ നിന്നുമുള്ള മനോഹരമായ കെട്ട് കാഴ്ചകൾ ഉൾപ്പെടുത്തി ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ആഘോഷമായി മാറിയ 28-ാം ഓണത്തിന്റെ ആഘോഷ ദിനങ്ങളിലാണ് നമ്മളിപ്പോൾ. ഒരുമയും മതമൈത്രിയുടെ പെരുമയും കെട്ടുത്സവത്തിന്റെ പൈതൃകവും വിളിച്ചോതുന്ന ഈ പുണ്യ ഉത്സവ നാളിൽ നാനാജാതി മതസ്ഥരായ നാട്ടുകാരും ഒച്ചിറ പരബ്രഹ്മ സന്നിധിയിൽ എത്തിച്ചേരുന്നു. നമ്മുടെ നാട് അന്തരീക്ഷത്തിൽ മൊത്തത്തിലൊരു മാറ്റം വന്നൊരു സമയമാണ് അല്ലെ. എല്ലാ നാട്ടുകാർക്കും ഓണം കഴിഞ്ഞാൽ ഓണം അവിടെ അവസാനിച്ചു. പക്ഷേ ഓണാട്ടുകരക്കാർക്ക് ഓണം അവസാനിക്കുന്നില്ല. ഓണം കഴിഞ്ഞാലും അവർക്ക് ഓണം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. തിരുവോണം കഴിഞ്ഞ നാളുകൾ കഴിഞ്ഞെങ്കിലും ചില സ്ഥലങ്ങളിൽ നമ്മുടെ ഓണാട്ടുകര ദേശത്തില് ഓണാഘോഷത്തിന്റെ യഥാർത്ഥ നിറപ്പകിട്ട് ഉച്ചസ്ഥായിലെത്തുന്ന ഒരു സമയമാണ് ഈ 28-ാം ഓണനാളിൽ. അപ്പോൾ നാടൻ കലകളും ഭക്തിയും കാളവേലയും ഒക്കെ ആയിട്ട് ഗ്രാമങ്ങളുടെ വീഥികൾ ഇങ്ങനെ ഉണരുന്ന മനോഹരമായ അന്തരീക്ഷത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റേഡിയോ ജംഗ്ഷന്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഓണം എന്ന് കേൾക്കുമ്പോൾ, അതായത് 28-ാം ഓണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നമ്മുടെ കെട്ടുകാളകളെ തന്നെയാണ്. ഭക്തി നിർഭരമായ ക്ഷേത്രമുറ്റങ്ങളും ഗ്രാമീണ കൂട്ടായ്മകളുമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഓണം കഴിഞ്ഞു വരുന്ന 28-ാം നാളിൽ ആഘോഷിക്കുന്ന ഈ ദിനം പ്രധാനമായും കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിളവെടുത്ത വയലുകളിൽ ഭഗവാനും ഭഗവതിക്കൊക്കെ നന്ദി അർപ്പിച്ചുകൊണ്ട് നടക്കുന്ന കാളവേലകൾ, ഓണത്തെല്ല്, വേലകളി എന്നിവയൊക്കെ ഇതിന്റെ ഭാഗമാണ്. മധ്യ തിരുവിതാംകൂറിലും മലബാറിന്റെ ചില ഭാഗങ്ങളിലും 28-ാം ഓണം വളരെ ഗംഭീരമായാണ് ആഘോഷിക്കുന്നത്. ഓണനാളുകളിൽ വീടുകളിലേക്ക് മാവേലി തമ്പുരാനെ വരവേറ്റ നമ്മൾ ഈ ദിവസങ്ങളിൽ എന്താണ് ചെയ്യുന്നതെന്നറിയണ്ടേ? ഈ ദിവസങ്ങളിൽ ഗ്രാമക്ഷേത്രങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. പണ്ടുകാലത്ത് നന്ദികേശിനെ അണിയിച്ചൊരുക്കുന്ന പുരാതനമായ രീതികളായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് ചട്ടം കൂട്ടുന്നതും കുറ്റിക്കാലുകൾ ഉറപ്പിക്കുന്നതും വീലുകൾ ബന്ധിപ്പിക്കുന്നതും കയറുകൾ ഉപയോഗിച്ചും അതിനുശേഷം വൈക്കോൽ കൊണ്ട് പൊതിഞ്ഞ് വാഴവള്ളികൾ ദിവസങ്ങൾക്ക് മുൻപേ വെട്ടിയുണക്കി അതുപയോഗിച്ച് ചുറ്റിയും വ്രതാ അനുഷ്ഠാനത്തോടുകൂടി കെട്ടി പരബ്രഹ്മ സന്നിധിയിലേക്ക് ആനയിച്ച് പരബ്രഹ്മത്തിന്റെ അനുഗ്രഹം വാങ്ങി തിരികെ വരുന്നു. ഇതായിരുന്നു നമ്മുടെ 28-ാം ഓണം. ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആചാരം ഇങ്ങനെ സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം എൻ റേഡിയോ 91.2 നമുക്ക് കുറെ പാട്ടുകൾ കേൾക്കാം.

തിരികെ വരാം. ഇത് റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ. ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ 28-ാം ഓണത്തിനെ കുറിച്ച് തന്നെയാണ്. ഈ ദിവസങ്ങളിൽ നാട്ടിൻപുറങ്ങളിലെ കരകളിൽ അല്ലെങ്കിൽ ദേശങ്ങളിൽ നടക്കുന്ന കൂട്ടായ്മ കാണേണ്ട ഒന്ന് തന്നെയാണ്. മുതിർന്നവരും കുട്ടികളും എല്ലാം ഒരുപോലെ ചേർന്നാണ് വമ്പൻ കാളകളെ നിർമ്മിക്കുന്നത്. ഓരോ കരക്കാരും തങ്ങളുടെ കാളരൂപങ്ങളാണ് ഏറ്റവും മികച്ചതെന്ന് തെളിയിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. രാപ്പകലില്ലാതെയാണ് കാള നിർമ്മാണം നടക്കുന്നത്. രാത്രികളിൽ തെളിയുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ താളമേളങ്ങളുടെ പശ്ചാത്തലത്തിൽ കാളകളെ മിനുക്കിയെടുക്കുമ്പോൾ വായ്ക്കുരവകൾ, ആർപ്പുവിളികൾ, അതിനിടയിൽ വലിച്ചു കൊണ്ടുവരുന്ന കൂറ്റൻ കാളരൂപങ്ങൾ, ഭക്തിയും ആവേശവും ഒത്തുചേരുന്ന നിമിഷമാണ് ല്ലോ അത്. സമൃദ്ധിയുടെ പ്രതീകമായ കാളകളെ വാങ്ങുന്നതിലൂടെ വരാനിരിക്കുന്ന വർഷത്തിലും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകണമെന്നാണ് പ്രാർത്ഥന. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഗ്രാമവാസികൾ ഒന്നടങ്കം പ്രാർത്ഥനയോടെ തൊഴുകൈകളോടെ നിൽക്കുന്ന ആ കാഴ്ച ഏത് മനസ്സിനെ ഒന്ന് ആർദ്രമാക്കുക തന്നെ ചെയ്യും. 28-ാം ഓണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വെറും ഒരു ആഘോഷം മാത്രമാണോ? അല്ല, മനുഷ്യർ തമ്മിലുള്ള കൂട്ടായ്മയുടെ പ്രതീകമാണ്. ജാതി മത ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചാണ് ഈ കാളവേലകളിൽ പങ്കെടുക്കുന്നത്. പണിയും തിരക്കുകളും ഒക്കെ മാറ്റിവെച്ച് എല്ലാവരും ഒരുമിച്ച് കുട ചൂടിയും കാളകളെ ചുമന്നും മേളത്തിന് ചുവട് വെച്ചും തെരുവുകളിലൂടെ നീങ്ങുന്ന ആ യാത്ര എന്ത് മനോഹരമായ കാഴ്ചയാണതല്ലേ. സന്ധ്യയാകുന്നതോടെ ക്ഷേത്ര മൈതാനങ്ങളിൽ ആയിരക്കണക്കിന് ദീപങ്ങൾ തെളിയിക്കുകയും താളമേളങ്ങളും നാടൻ കലാരൂപങ്ങളും ഭക്തജനങ്ങളുടെ തിരക്കും കൊണ്ട് ആ പ്രദേശം മുഴുവൻ ഒരു വിശുദ്ധ ഉത്സവ പറമ്പായി മാറുന്ന കാഴ്ച, അത് എന്തൊരു അത്ഭുതമാണല്ലേ. ഓണാഘോഷത്തിന്റെ സമാപനത്തിലേക്ക് അടുക്കുമ്പോഴും ഈ 28-ാം ഓണം നൽകുന്ന സന്ദേശം ഐക്യത്തിന്റെയും കൃതജ്ഞതയുടേതുമാണ്. നമ്മെ പോറ്റുന്ന മണ്ണ്, ആ മണ്ണിൽ അധ്വാനിക്കുന്ന കാളകളോടും പ്രകൃതിയോടുമുള്ള നന്ദി പ്രകാശനം, ആ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ മേളപ്പെരുക്കത്തിന്റെ താളത്തിൽ ഒത്തുചേരലിന്റെ ആനന്ദത്തിൽ നമുക്കും പങ്കാളികളാകാം. വരാനിരിക്കുന്ന ദിവസങ്ങൾ എല്ലാവർക്കും ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ 28-ാം ഓണാഘോഷത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും ഞങ്ങളുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നേരുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം. കേട്ടുകൊണ്ടേയിരിക്കൂ, ഇത് റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ബ്യൂട്ടി സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
4: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിള് മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

91.2 റേഡിയോ ജംഗ്ഷൻ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ 28-ാം ഓണത്തിനെ കുറിച്ച് തന്നെയാണ്. ഈ ദിവസങ്ങളിൽ നാട്ടിൻപുറങ്ങളിലെ കരകളിൽ അല്ലെങ്കിൽ ദേശങ്ങളിൽ നടക്കുന്ന കൂട്ടായ്മ കാണേണ്ട ഒന്ന് തന്നെയാണ്. മുതിർന്നവരും കുട്ടികളും എല്ലാം ഒരുപോലെ ചേർന്നാണ് വമ്പൻ കാളകളെ നിർമ്മിക്കുന്നത്. ഓരോ കരക്കാരും താങ്കളുടെ കാളരൂപങ്ങളാണ് ഏറ്റവും മികച്ചതെന്ന് തെളിയിക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. രാപ്പകലില്ലാതെയാണ് കാള നിർമ്മാണം നടക്കുന്നത്. രാത്രികളിൽ തെളിയുന്ന വിളക്കിന്റെ വെളിച്ചത്തിൽ താളമേളങ്ങളുടെ പശ്ചാത്തലത്തിൽ കാളകളെ മിനുക്കിയെടുക്കുമ്പോൾ വായ്ക്കുരവകൾ, ആർപ്പുവിളികൾ, അതിനിടയിൽ വലിച്ചു കൊണ്ടുവരുന്ന കൂറ്റൻ കാളരൂപങ്ങൾ, ഭക്തിയും ആവേശവും ഒത്തുചേരുന്ന നിമിഷമാണ് സമൃദ്ധിയുടെ പ്രതീകമായ കാളകളെ വാങ്ങുന്നതിലൂടെ വരാനിരിക്കുന്ന വർഷത്തിലും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകണമെന്നാണ് പ്രാർത്ഥന. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഗ്രാമവാസികൾ ഒന്നടങ്കം പ്രാർത്ഥനയോടെ തൊഴുകൈകളോടെ നിൽക്കുന്ന ആ കാഴ്ച ഏത് മനസ്സിനെ ഒന്ന് ആർദ്രമാക്കുക തന്നെ ചെയ്യും. 28-ാം ഓണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വെറും ഒരു ആഘോഷം മാത്രമാണോ? അല്ല, മനുഷ്യർ തമ്മിലുള്ള കൂട്ടായ്മയുടെ പ്രതീകമാണ്. ജാതി മത ഭേദമന്യേ എല്ലാവരും ഒന്നിച്ചാണ് ഈ കാളവേലകളിൽ പങ്കെടുക്കുന്നത്. പണിയും തിരക്കുകളും ഒക്കെ മാറ്റിവെച്ച് എല്ലാവരും ഒരുമിച്ച് കുട ചൂടിയും കാളകളെ ചുമന്നും മേളത്തിന് ചുവട് വെച്ചും തെരുവുകളിലൂടെ നീങ്ങുന്ന ആ യാത്ര എന്ത് മനോഹരമായ കാഴ്ചയാണതല്ലേ. സന്ധ്യയാകുന്നതോടെ ക്ഷേത്ര മൈതാനങ്ങളിൽ ആയിരക്കണക്കിന് ദീപങ്ങൾ തെളിയിക്കുകയും താളമേളങ്ങളും

0: നാടൻ കലാരൂപങ്ങളും ഭക്തജനങ്ങളുടെ തിരക്കും കൊണ്ട് ആ പ്രദേശം മുഴുവൻ ഒരു വിശുദ്ധ ഉത്സവ പറമ്പായി മാറുന്ന കാഴ്ച, അതെന്തൊരു അത്ഭുതമാണല്ലേ. ഓണാഘോഷത്തിന്റെ സമാപനത്തിലേക്ക് അടുക്കുമ്പോഴും ഈ 28-ാം ഓണം നൽകുന്ന സന്ദേശം ഐക്യത്തിന്റെയും കൃതജ്ഞതയുടേതുമാണ്. നമ്മെ പോറ്റുന്ന മണ്ണ്, ആ മണ്ണിൽ അധ്വാനിക്കുന്ന കാളകളോടും പ്രകൃതിയോടുമുള്ള നന്ദി പ്രകാശനം, ആ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ മേളപ്പെരുക്കത്തിന്റെ താളത്തിൽ ഒത്തുചേരലിന്റെ ആനന്ദത്തിൽ നമുക്കും പങ്കാളികളാകാം. വരാനിരിക്കുന്ന ദിവസങ്ങൾ എല്ലാവർക്കും ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ 28-ാം ഓണാഘോഷത്തിന്റെ എല്ലാവിധ മംഗളങ്ങളും ഞങ്ങളുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നേരുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കാണാം. കേട്ടുകൊണ്ടേയിരിക്കൂ, ഇത് എൻ റേഡിയോ 91.2.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
2: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
4: താൻ എന്റെ ഒപ്പം വാടോ. എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിൾ മാറ്റുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

മദളം ചവിട്ടി പൊട്ടിച്ച് ചെട്ടി മദളം ചവിട്ടി പൊട്ടിച്ച് ചെട്ടി മദളം ചവിട്ടി പൊട്ടിച്ച്.

0: വെൽക്കം ബാക്ക് ടു ഇതേൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് വേറെങ്ങുമല്ല ഓച്ചിര പടനിലത്തേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന സ്വർണക്കാളയുടെ മുൻപിലേക്കാണ്. അപ്പോൾ നമുക്കിതിന്റെ കൂടുതൽ വിവരങ്ങളെ കുറിച്ച് ഇതിന്റെ സംഘാടക പ്രവർത്തകരോട് ചോദിച്ചറിയാം.
1: 28-ാം ഓണം എന്ന് പറഞ്ഞാൽ ഓണത്തിന്റെ ഒരു മഹത്തരമായ ഒരു ഉത്സവം, ഒരു ആഘോഷം കൂടിയാണ്. ഈ ആഘോഷത്തിൽ ഈ അന്തരീക്ഷത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഇന്ന് ഞാൻ എത്തിച്ചേർന്ന് നിൽക്കുന്നത് ആദിനാട് യുവജന സംഘടനാ കാളകെട്ട് സമിതിയുടെ മുൻപിലാണ്. എല്ലാ വർഷവും നമ്മുടെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലേക്ക് 28-ാം ഓണത്തിന് പോകുന്ന സ്വർണക്കാള നന്ദികേശന്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. അതിന്റെ സംഘാടന പ്രവർത്തകരാണ് നമ്മുടെ കൂടെയുള്ളത്. അവരോടായിട്ട് അതിന്റെ പ്രത്യേകതകളെ കുറിച്ച് ചോദിച്ചറിയാം.
2: ഗായേഷ്, ഞങ്ങള് ഈ നന്ദികേശ വിഗ്രഹം വിടാൻ തുടങ്ങിയിട്ട് 14 വർഷമാകുന്നു. ആദ്യത്തെ കൊല്ലം നമ്മൾ പണിഞ്ഞിറക്കി ഒരു ആ ടൈമിൽ ഒരു 30,000 രൂപ ആയിട്ടുള്ളായിരുന്നു. രണ്ടാമത്തെ തവണ നമ്മൾ പണിഞ്ഞിറക്കി അതിന്റെ തൊട്ടടുത്ത് തന്നെ, അതായത് 2013 നമ്മൾ രണ്ടാമത്തെ വട്ടം പണിയുന്നത്. അന്ന് ഞങ്ങൾക്ക് 75,000 രൂപയ്ക്ക് മുകളിൽ പോയി സ്വർണ്ണോടെ പൂശിയപ്പോ. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഇപ്പൊ മൂന്നാമത് ഒന്നുകൂടെ പുതുക്കി പണിഞ്ഞ്. ഇപ്പൊ ഇപ്പോഴത്തെ തന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ കൊമ്പുകളും വില വ്യത്യാസമുണ്ട്. പിന്നെ 58 കിലോ സ്വർണ്ണമില്ല, 58 കിലോ വെങ്കലത്തിനകത്ത് സ്വർണം വെള്ളി പൂശിയിട്ട് അതിൽ സ്വർണം പൂശിയിരിക്കുകയാണ്. ഒരു കാളയ്ക്ക് മിനിമം 4 ഗ്രാം വെച്ച് ഒരു പവനിലാണ് നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത്. അത് തന്നെ 7 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ആയിട്ടുണ്ട്.
1: അപ്പൊ നമ്മുടെ പഴയ കാളയെ നമ്മൾ എന്ത് ചെയ്യും? പഴയ നന്ദികേശ രൂപത്തെ
2: അത് ഇപ്പോ അതുപോലെ തന്നെ വിട്ടിരിപ്പുണ്ട്. അതിനകത്ത് നമ്മൾ ഒരു അംശം എടുത്തിട്ടേ ഈ പുതിയ ഇത് ഉണ്ടാക്കത്തുള്ളൂ.
1: ഓരോ വർഷം അതിൽ നിന്നും
2: എടുക്കും. മൂന്ന് വട്ടം നമ്മൾ ചെയ്തപ്പോഴും അതിനകത്ത് ഒരു അംശം എടുത്താണ് നമ്മൾ ചെയ്യുന്നത്.
3: 14-ാമത്തെ വർഷമാണ് ഇപ്പം. 3-ാമത്തെ പ്രാവശ്യമാണ് കാളയൊക്കെ പുതുക്കി പണിയുന്നത്. അതിലൊന്നു പറഞ്ഞാൽ ഈ പ്രാവശ്യം കാളയെ പുതുക്കി പണിയാൻ പറ്റത്തിനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നായിരുന്നു. എന്നാലും അതെല്ലാം ഞങ്ങൾ മുന്നോട്ട് പോവുകയും നാട്ടുകാരുടെയും നമ്മുടെ സംഘടനാ സമിതികളുടെ എല്ലാ അംഗങ്ങളുടെയും സപ്പോർട്ട് കൊണ്ട് പരിപാടി വിജയമായിരുന്നു. കഴിഞ്ഞ വർഷം 4 ദിവസത്തെ അന്നദാനമുള്ള ഉണ്ടായിരുന്നുണ്ട്. ജനങ്ങളുടെ സപ്പോർട്ടും എല്ലാം കൊണ്ടും ഈ വർഷം 10 ദിവസമാക്കാൻ ഉണ്ടായതിൽ ഈ കാലഘട്ട സമിതി എന്നുള്ള സെക്രട്ടറി എന്ന നിലയിലും എന്റെ സംഘാടകർക്ക് എല്ലാം അതിന് അഭിമാനം കൊള്ളുന്ന ഒരു സംഭവമാണ്. അതാണ് എനിക്ക് ഇത്രേ പറയാനുള്ളൂ.
1: പിന്നെ ഈ വർഷം നമുക്ക് ഓരോ വർഷവും ഈ കാളയ്ക്ക് എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് വീണ്ടും അറിയേണ്ടതായിട്ടുള്ളത്.
3: പിന്നെ ഈ വർഷം എന്ന് പറഞ്ഞാൽ സാമ്പത്തികം കുറവായതിന്റെ പേരിലാണ് നമ്മൾ കുറച്ച് സ്വർണ്ണമേ പൂശിയിട്ടുള്ളൂ. അതായത് ഈ വരവനുസരിച്ച് നമ്മൾ കാലാകാലങ്ങളിൽ സ്വർണം അതിനകത്ത് ആഡ് ചെയ്യുന്ന രീതിയിലാണ് പുതിയ നന്ദികേശനം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പഴയ നന്ദികേശനം നിന്ന് രൂപഭേദം മാറ്റിയാണ് നമ്മൾ പുതിയ നന്ദികേശനം ചെയ്തിട്ടുള്ളത്.
1: പിന്നെ ഇപ്പൊ ഏകദേശം എത്ര നാള് കൊണ്ട് നമ്മൾ ഈ കെട്ടുകാഴ്ച അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്?
2: ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നോർമലി ഇപ്പം 14 വർഷമായി. അപ്പോ നമ്മുടെ നാട്ടുകാരെ ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമുക്കിത് 14 കൊല്ലവും കൊണ്ടുപോകാൻ പറ്റിയത്. കൊറോണ വന്ന ടൈം മാത്രമേ ഉള്ളായിരുന്നു നമുക്ക് ഒരു ഡിലേ വന്നത്. അത് ബാക്കിയെല്ലാം എല്ലാവരും സപ്പോർട്ടോടുകൂടി ഇത് 14-ാം വർഷം പുതുക്കിപ്പണി നല്ല വൃത്തിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു.
1: ഇപ്പം ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാൽ ആഘോഷത്തിൽ പ്രധാനമായും അതിലൊരു ആഹാരത്തിന് പ്രാധാന്യമുണ്ട്. നമ്മൾ എപ്പോഴും പാചകപ്പുരയിലോട്ട് എത്തി നോക്കാത്ത ഒരു നിമിഷമുണ്ട്. ആഘോഷത്തിന്റെ പുറകിൽ പോകുമ്പോൾ പാചകപ്പുരയിൽ ആരാണെന്ന് നമ്മൾ അറിയില്ല. പക്ഷേ അത് രുചിയോടുകൂടി നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ മാത്രം ഇന്ന് കൊള്ളാമായിരുന്നു ഭക്ഷണം എന്ന് പറയുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ അറിയപ്പെടണം.
2: ഇതാണ് നമ്മുടെ ഗോപാൽജി, അതായത് ഗോപാലകൃഷ്ണൻ ആദിനാട്. തുടങ്ങിയ കാലം തൊട്ട് നമുക്ക് ഇത്രയും കൊല്ലം വരെ അതിമനോഹരമായി നല്ല രീതി രുചി നല്ല രുചിയായിട്ട് ആഹാരം വെച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അതുപോലെ തന്നെ മിതമായ രീതിയിൽ നമ്മുടെ ഇന്ന് പൈസകൾ വാങ്ങിച്ച് നമുക്ക് കടമുണ്ടെങ്കിൽ ആ ഒരു ഇതൊക്കെ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് മാത്രം മേടിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ആദിനാട് ഗോപാൽജി.
1: അപ്പം അദ്ദേഹത്തിനും എൻ റേഡിയോ 91.2 ഹൃദയം നിറഞ്ഞ ഒരു 28-ാം ഓണ ആശംസകൾ അറിയിക്കുന്നു. ജീവിതത്തിൽ എല്ലാ നന്മകളും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓണം എന്ന് പറഞ്ഞാൽ ഒത്തൊരുമയുടെ നാളുകളാണ്, ഒത്തൊരുമയുടെ കൂടിച്ചേരലാണ്. ആ ഒത്തൊരുമ നമുക്ക് തന്നെ ഇവിടെ നമ്മുടെ കൺമുമ്പിൽ തന്നെ കാണാം. പ്രായഭേദമന്യേ എല്ലാവർക്കും 28-ാം ഓണ ആശംസകൾ ഞാൻ അറിയിക്കുന്നു, എൻ റേഡിയോ ടീം അറിയിക്കുന്നു,
4: എല്ലാവർക്കും. 91.2

വെൽക്കം ബാക്ക് ടു ഇതേൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ആതിരയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് 28-ാം ഓണത്തിനെ കുറിച്ചായിരുന്നു അല്ലെ. ഇപ്പോൾ ഹൈവേ വികസനത്തിന് മുൻപ് നമ്മുടെ റോഡരികിൽ റോഡിന്റെ ഇരുവശങ്ങളിലും കെട്ടുകാളെ നിർമ്മിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹൈവേ വികസനത്തിനോടൊപ്പം തന്നെയും ആ കാഴ്ചകൾ നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. എങ്കിലും ഈ ഒരു കാഴ്ച നമ്മളെല്ലാവരുടെയും തലപ്പൊക്കം കുറച്ച് കൂട്ടിയിട്ടുണ്ട്. തലയുയർത്തി ഒരുപാട് ഉയരത്തിലുള്ള ആ കൊമ്പന്മാരെ നമ്മൾ നോക്കി കണ്ടിട്ടുമുണ്ട്. ഇതോടൊപ്പം തന്നെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയിട്ടുള്ളതും അഭിമാനം തോന്നിയിട്ടുള്ളതുമായിട്ട് ഒരു കാഴ്ചയാണ് നമ്മുടെ നാട്ടിലെ ഈ കെട്ടുകാഴ്ചയെക്കുറിച്ച്. ഹൈവേ വികസനവും വീതുകൂട്ടലും ഒക്കെ വന്നപ്പോഴും നമ്മുടെ പാരമ്പര്യവും സംസ്കാരവും ഒട്ടും ചോർന്നു പോകാതെ വഴിയരികിൽ ആ ഭീമാകാരന്മാരായ കെട്ടുകാളകൾ ഉയർന്നു നിൽക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അനുഭവം ഉണ്ടല്ലോ, ആ ഒരു അനുഭവം വാക്കുകൾക്കപ്പുറം തന്നെയാണ്. തലയുയർത്തി ആകാശത്തോളം ഉയരത്തിൽ നിൽക്കുന്ന ആ കാളകളുടെ കൊമ്പുകളിലേക്ക് നോക്കി നിൽക്കുമ്പോൾ ആരുടെയും തലപ്പൊക്കെ ഒന്ന് കൂടുക തന്നെ ചെയ്യും. മറ്റു നാടുകളിൽ നിന്നും ജില്ലകളിൽ നിന്നും ഒക്കെ ഹൈവേയിലൂടെ വരുന്ന യാത്രക്കാരും ബസ്സുകളും കാറുകളും ഒക്കെ യാത്ര ചെയ്യുന്നവർ വണ്ടി നിർത്തിയിട്ട് അത്ഭുതത്തോടെ ഈ ഭീമൻ കാള കാഴ്ചകളെ നോക്കി നിൽക്കുന്നതും മൊബൈൽ ഫോണുകളിൽ പകർത്തുന്നതും ഒക്കെ സ്ഥിരം കാഴ്ചയാണ്. നാടിന് പുറത്തുള്ളവർക്ക് ഇതൊരു അവിശ്വസനീയമായ അത്ഭുത കാഴ്ചയാണെങ്കിൽ ഓണാട്ടുകരക്കാർക്ക് ഇത് രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ആവേശവും ഭക്തിയുമാണ്. ആ അർത്ഥത്തിൽ ഓണാട്ടുകരക്കാരി എന്ന നിലയിൽ എനിക്ക് അഭിമാനവും ഉണ്ട്, അതുപോലെ തന്നെ ചെറിയൊരു അഹങ്കാരം കൂടിയുണ്ട്.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
4: ചെങ്ങന്നൂരിലെ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ, മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോ കാശാ.
6: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
7: വെൽക്കം ബാക്ക് ടു ഇതേൻ റേഡിയോ 91.2. നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് റേഡിയോ ജംഗ്ഷനിലാണ്. റേഡിയോ ജംഗ്ഷനിൽ നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് അറിയണ്ടേ? നമ്മുടെ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലേക്ക് 28-ാം ഓണത്തിന് പോകാൻ തയ്യാറായിട്ടിരിക്കുന്ന നമ്മുടെ വെള്ളി നന്ദികേശന്റെ മുമ്പിലാണ് തൃക്കാർത്തിക സമിതി വള്ളിക്കാവിന്റെ ഈ നന്ദികേശ രൂപത്തെയും അതിന്റെ വിശേഷതകളെ കുറിച്ചൊക്കെ നമുക്ക് ചോദിച്ചറിയാം.
8: പറയൂ, എന്താണ് നമ്മുടെ ഈ വർഷം ഈ തൃക്കാർത്തിക കാളക്കെട്ട് സമിതിയുടെ പ്രധാന വിശേഷങ്ങൾ എന്തൊക്കെയാണ്?
9: തൃക്കാർത്തിക കാളക്കെട്ട് സമിതി ഇപ്പം നമ്മൾ 13-ാമത്തെ വർഷമാണ് ഇപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നത്. എല്ലാ വർഷവും നമ്മൾ കൊണ്ടുപോകുന്നത് 5 ദിവസം പ്രോഗ്രാംസ്, അന്നദാനവും പിന്നെ പരിപാടികളും എല്ലാം. പിന്നെ ഇത് വണ്ടി ഡെക്കറേഷൻ ചെയ്യുന്നത്, അത് വിലിങ്കാരി തൃശ്ശൂരിൽ നിന്ന് വന്ന ഒരു പ്രത്യേകം, അതപ്പുറത്ത് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട്. ആൽമരവും അത് ഇത് നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ടാണ്, അങ്ങനെ സ്പെഷ്യാലിറ്റി ഉണ്ട്. പണ്ട് മുതലേ VIP കാള എന്നാണ് അറിയപ്പെടുന്നത്.
8: വെള്ളിക്കാള
9: എന്ന് വെച്ചുകഴിഞ്ഞാൽ പണ്ട് ഞങ്ങൾ ഓച്ചറയിൽ പോയി ഇതുപോലെ കാളകെട്ട് കാണുമ്പോൾ അന്നേരം ഒരു സ്വർണക്കാള വന്നായിരുന്നു. അന്നേരം ഞങ്ങളുടെ മനസ്സിൽ ഉദിച്ചതാണ്, അമ്മക്കന്ന ഒരു വെള്ളിക്കാള എന്താ കൊണ്ടുപോകാൻ പറ്റത്തില്ലയോ എന്ന് വിചാരിച്ച് അന്നേരം അന്ന് പ്ലാനിട്ട് അത് തുടങ്ങി. ഇത് 13-ാമത്തെ വർഷമാണ്.
8: ഈ വർഷവും നല്ല ഗംഭീരത്തോടുകൂടി നമുക്ക് ഇറക്കാൻ സാധിക്കണം.
9: ഇപ്പം പൂജയും കാര്യങ്ങളും എല്ലാം മൃത്യുഞ്ജയവും മൊത്തം എല്ലാ ഐറ്റങ്ങളോടുകൂടിയാണ് നമ്മൾ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് പോകുന്നത്. അത് എല്ലാവരും നല്ല പോലെ ഇവിടെ തന്നെ ഒരു 10-50 പേരോളം എല്ലാവരും ഉണ്ട്. അത് അവര് തന്നെ, അവരെല്ലാം ഇതിനുവേണ്ടി ആത്മാർത്ഥയായിട്ട് രാവും പകലും പണി ചെയ്യുന്നുണ്ടെന്ന് എന്റെ
8: തിരുമേനിയോട് ചോദിക്കാൻ. ഇത്രയും ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ഇവിടുന്ന് അതിനെ കൊണ്ടുപോകുന്നത്. അപ്പൊ താങ്കൾക്ക് ഇതിനായിട്ട് ഈ 13 വർഷം കൊണ്ടുള്ള അനുഭവം എന്തൊക്കെയാണ്?
10: ഇതിന്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് വള്ളിക്കാവ് ഭഗവതിയുടെ നേരെ ഫ്രണ്ടിലാണ് ഇതിന്റെ പൂജകളും ഭഗവതിയെ നോക്കി തന്നെ ആയിരിക്കുന്നത്. അതാണ് തൃക്കാർത്തിക കാളകെട്ട് സമിതി എന്ന് പറഞ്ഞത്. അവിടുത്തെ മെയിൻ തിരുമേനിയാണ് ഇതിന്റെ തന്ത്രി നാരായണൻ നമ്പൂതിരി കൃഷിയുടെ പൂജ എന്ന് വെച്ചാൽ ശുദ്ധ പൂജ. നാളെ രാവിലെ നമ്മൾ ഗണപതി ഹോമത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് ഭദ്രദീപം, അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഓരോ ദിവസവും ഓരോ മൃത്യുഞ്ജയമോ അങ്ങനെയുള്ള ആയുർപൂജകൾ ഇങ്ങനെ തുടങ്ങി. അപ്പം ഇത് ഇവിടുന്ന് നടക്കാനായിട്ട് ഈ പ്രദേശത്ത് നല്ലൊരു ജനവിഭാഗം വരുന്നുണ്ട്. അവർക്ക് നേർച്ച പോലെ കാണുന്നത് കാല് വയ്യുക, കൈ വയ്യുക, അല്ലാതെയുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളുള്ളവർ എന്നെ സമീപിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന വേദ, നിങ്ങൾ ഭഗവാന്റെ കൂടെ നന്ദിദേവന്റെ കൂടെ ഭഗവാനെ കാണാൻ എത്തുക. അപ്പൊ ആ മനോധൈര്യം അത്രയും നടന്നു കിട്ടിയാൽ
8: അത് തന്നെ വലിയ കാര്യം. അതുപോലെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മുടെ ഭക്ഷണത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഭക്ഷണം വെച്ചു കൊടുക്കുന്നവരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ടത്. അപ്പം ഇവിടെ ആഹാരം ഉണ്ടാക്കുമ്പോൾ താങ്കളുടെ മനസ്സിൽ എന്താണ് ഉണ്ടാകുന്ന ഒരു ഭക്തി നിർഭരമായതും മനസ്സിലുണ്ടാകുന്ന സന്തോഷം എന്തൊക്കെയാണ്?
11: നമുക്ക് ഈ പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്.
8: തീർച്ചയായിട്ടും.
11: അപ്പൊ ഞങ്ങൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് ഈ രാവിലെ കഞ്ഞിയായിരുന്നു. രാവിലെ കഞ്ഞി ആയിരിക്കും, പിന്നെ ഉച്ചയ്ക്കൊക്കെയുള്ള ആഹാരം അപ്പുറത്തെ കടകളിൽ നിന്നൊക്കെ എടുക്കുമായിരുന്നു. അങ്ങനെ ഒരു 4 വർഷം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ എന്റെ മനസ്സിൽ തോന്നിയതാണ് ഈ ഒരു ആശയം, ഇനി ഒരു സാധനം നമുക്ക് പുറത്തു നിന്ന് വേണ്ട, എല്ലാം നമുക്ക് വീട്ടിട്ട് തന്നെ ചെയ്യാമെന്ന്. അപ്പൊ അങ്ങനെ ഈ 5 വർഷം മുതൽ കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെ വെച്ച് തന്നെ ചെയ്ത് അങ്ങനെയാണ് ഇപ്പൊ 13-ാമത്തെ വർഷം.
8: അപ്പം ഇത്ര മനോഹരമായ ഒരു അല്ലെ ഈശ്വര സങ്കല്പത്തോടുകൂടി നമ്മൾ ഇവിടുന്ന് ഓച്ചിറ വല്യച്ഛന് സമർപ്പിക്കുന്ന ഇത് വിജയകരമായി പൂർത്തീകരിക്കട്ടെ എന്ന് എന്റെ റേഡിയോ ടീം വക ഞാനും എന്റെ കൂടെ പ്രവർത്തിക്കുന്നവരും ആശംസിക്കുന്നു. അതുപോലെ അതിമനോഹരമായ ഒരു 28-ാം ഓണം നമുക്ക് ആശംസിക്കാം.
9: എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. പിന്നെ നിങ്ങൾക്ക് പ്രത്യേകം നന്ദി, നമസ്കാരം.
8: താങ്ക് യു.

0: ഓണാട്ടുകാരിയുടെ 28 ഓണാഘോഷത്തിന്റെ ഭാഗമായി നമ്മളിപ്പോൾ വന്നു നിൽക്കുന്നത് വജ്രതേജ മുകുന്ദൻ അണിയറ പ്രവർത്തകരായ ജീനിയസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ അങ്കണത്തിലാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമുക്ക് അരുൺ ചേട്ടന്റെ അടുത്ത് നിന്ന്. ചേട്ടാ, ഇത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കാലഘട്ട സമിതി എന്നുള്ള രീതിയിൽ ക്ലബിനെ കൊണ്ടുവന്നത്?
1: ആദ്യം തന്നെ ഈ നന്ദികേശനെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ നന്ദികേശന്റെ പേരെന്ന് പറയുന്നത് വജ്രതേജമോഹനാണ്. ഞങ്ങളുടെ നന്ദികേശന്റെ പേര് ഈ തവണ നമ്മള് ഒരു കൊച്ചു നന്ദികേശനാണ് ഓച്ചിറ സന്നിധിയിലേക്ക് എത്തിക്കുന്നത്. അപ്പം വളരെ വിഷമമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ പോലും. കാരണം കഴിഞ്ഞ വർഷമൊക്കെ വളരെ ഗംഭീരമായ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു വർഷം ഞങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് എന്താണെന്ന് മറ്റുള്ളവർക്ക് അറിയില്ല, എന്തുകൊണ്ട് ഞങ്ങൾ ഈ വർഷം നന്ദികേശനെ കൊണ്ട് ചെല്ലുന്നില്ല എന്നുള്ളതിന്റെ കാരണം, ഒരു കൊച്ചു നന്ദികേശനെ കൊണ്ടുപോകുന്നതിന്റെ കാരണം,
0: വജ്രതേജമുഖൻ എന്തുകൊണ്ട്
1: ഇറക്കുന്നില്ല എന്നുള്ളതിന്റെ ഒരു കാരണം എല്ലാവരുടെ മനസ്സിൽ ഇങ്ങനെ കിടന്ന് അലട്ടുന്നുണ്ട്. പലരും പല രീതിയിലുള്ള ഗോസിപ്പുകൾ ഇറക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഒരുത്തിനുണ്ടായിരുന്നു ഈ വജ്ര തേജോമുഖന്റെ സാരഥി എന്നൊക്കെ പറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ കൂട്ടുകാരൻ സുനിൽ. അപ്പം അവന്റെ പേരിൽ ഒരു പദ്ധതി ആവിഷ്കരിക്കണമെന്ന് വിചാരിച്ചു. അതായത് 2 വർഷങ്ങൾക്ക് മുമ്പേ പുള്ളിക്കാരൻ ഒരു ആക്സിഡന്റിൽ മരണപ്പെടുകയായിരുന്നു. അന്ന് ഈ ആംബുലൻസ് ഒക്കെ വരാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിൽ നിന്നൊക്കെ പഠിച്ചു, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ ഓർമ്മയിൽ എന്തെങ്കിലും ഒരു സംവിധാനം ഇവിടെ ആരംഭിക്കണമെന്ന്. അങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഈ ആംബുലൻസ് പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ശ്രീ സജി ചെറിയാൻ അവറുകളായിരുന്നു മുൻ ഫിഷറീസ് സഹകരണ വകുപ്പ് മന്ത്രിയാണ് ഇതിന്റെ പ്രഖ്യാപനം നടത്തിയത്. അങ്ങനെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാ കാര്യങ്ങളും അങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒറ്റക്കാരെ പറയാനുള്ളു, ചാരിറ്റി രംഗത്ത് വളരെ ശക്തമായ രീതിയിലുള്ള ഇടപെടൽ ഞങ്ങളുണ്ട്. അതേകൂട്ട് തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നത് ആയിട്ടുള്ള മുഴുവൻ അന്തരീക്ഷ പ്രേമികളായിട്ടുള്ള ആൾക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അടുത്ത വർഷം വളരെ ഗംഭീരമായി ഉച്ചിരയുടെ മണ്ണിൽ ഞങ്ങൾ തിരിച്ചെത്തും. അതായത് ഒരു ഇറക്കമുണ്ടെങ്കിൽ ഒരു കയറ്റമുണ്ട്. ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ.
0: അപ്പോൾ അടുത്ത വർഷം നമ്മൾ
1: പൂർവാധികം ശക്തിയോടെ നമ്മൾ എത്തും. അതിനകത്ത് നിങ്ങളുടെ എല്ലാ സഹായം കാണും. അതായത് നമുക്ക് പറയാൻ വളരെ സമയം കുറവാണ്.
0: എന്റെ റേഡിയോയുടെ എല്ലാവിധ സഹായങ്ങളും.

0: അത്രമേൽ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2 സ്റ്റേ ട്യൂൺ 91.2.
1: അനന്ത നവരത്ന വില സൽക്കടക കിങ്കിണി ഝലം ഝല ഝലം ഝല.

Radio Jason. Wiggle, wiggle, wiggle.

റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ എങ്ങുമല്ല 28-ാം ഓണത്തിലെ അതിമനോഹരമായ കെട്ടുകാഴ്ചകളിൽ ഒന്നായ പഞ്ചലോക നന്ദികേശിന് മുമ്പിലാണ്. ആദിനാട് നീലകണ്ഠൻ എന്നാണ് ഈ പഞ്ചലോക നന്ദികേശിന്റെ നാമം. അപ്പോൾ അതിന്റെ വിശേഷങ്ങളെ കുറിച്ച് നമുക്ക് അതിന്റെ സംഘാടകൻ

0: ോട് ചോദിച്ചറിയാം.
1: ഇന്നത്തെ റേഡിയോ ജംഗ്ഷൻ നമ്മൾ എവിടെ എത്തിച്ചേർന്നേന്ന് അറിയണ്ടേ? ആദിനാട് നീലകണ്ഠന്റെ മുമ്പിലാണ്. അപ്പോൾ ഇത്ര മനോഹരമായിട്ട് ഇതിനെ അലങ്കരിച്ചു വെച്ചേക്കുന്നതിന് ഫസ്റ്റ് തന്നെ ഇവരോട് ഞാൻ ഇത് കണ്ടതിന്റെ സന്തോഷത്തിൽ നന്ദി പറയുകയാണ്. കൂടാതെ ഇതിന്റെ സവിശേഷതകളെ കുറിച്ച് ഇവർ പറയുന്നതായിരിക്കും, നമുക്കതിനെ കുറിച്ച് കേൾക്കാം.
2: എന്റെ പേര് ഷാവുൽ എന്നാണ്. പൂർണ്ണമായി പഞ്ചലോഹത്തിൽ നിർമ്മിച്ചതാണ്. ഇതിന് ഏകദേശം ഒരു 165 കിലോയോളം വെയിറ്റ് വരുന്നുണ്ട്. ഇത് നമ്മളുടെ 2nd വർഷമാണ്. ഇങ്ങനെ മുന്നോട്ട് തന്നെ കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ തീരുമാനം. ഇപ്പൊ ഞങ്ങൾ ആള് കുറഞ്ഞെന്ന് പറഞ്ഞാലും ഞങ്ങളിങ്ങനെ കൊണ്ടുപോകും. നമ്മൾ ഓരോ വർഷം നമ്മളുടെ വണ്ടിയിൽ ഓരോ ആർട്ട് രൂപങ്ങൾ, നമ്മളിപ്പോ കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ആൽമരവും സർപ്പവും അങ്ങനെയൊക്കെയാണ്. ഈ വർഷം ഞങ്ങൾ വേറൊരു ആർട്ട്,
1: ഓരോ വർഷം ഓരോ മാറ്റങ്ങൾ വരുത്തി കൊണ്ടുവരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇതില് ഈ വർഷം കൊണ്ടുപോകുന്ന ഇതേ രൂപത്തെ തന്നെയാണോ അടുത്ത വർഷം കൊണ്ടുപോകുന്നത്?
2: അന്തികേഷൻ ഈ രൂപവും പിന്നെ ഇതിന്റെ ചുറ്റുപാട് നമ്മൾ അലങ്കരിക്കുന്നതിനകത്ത് നമ്മൾ മാറ്റങ്ങൾ ഇങ്ങനെ കൊണ്ടുവരും.
1: ഇതിന്റെ പഞ്ചലോഹമാണല്ലോ
2: ഇത്. പഞ്ചലോഹം
1: അപ്പം ഇതിൽ എന്തെങ്കിലും തൂക്കം ഒക്കെ വർദ്ധിപ്പിക്കാറുണ്ടോ? അത് കൂട്ടാറുണ്ടോ?
2: നമ്മളിതിപ്പം 2nd ആയതേ ഉള്ളൂ. ഇത് നമ്മള് നമ്മളുടെ പിന്നീടുള്ള അവസരത്തിൽ നമ്മൾ അതിനെ പറ്റി ആലോചിച്ച് നമ്മൾ
1: സാമ്പത്തികമായി കണ്ടെത്തി അതിനുശേഷം ഇതിനെ
2: നമ്മൾ മാത്രം
1: വിചാരിച്ച് നടക്കില്ല ഒരിക്കലും.
2: പക്ഷെ
1: ഞാനൊന്ന് പറയട്ടെ, ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ ഒത്തിരി പേരുടെ കഷ്ടപ്പാടുകൾ കൂടിയുണ്ട് അല്ലയോ? അത് നമുക്കിപ്പോ എടുത്തു പറഞ്ഞാൽ തീരാൻ പറ്റാത്ത കുറെ ആളുകൾ കാണും, ഇവിടെ ഇല്ലാത്ത കുറെ ആളുകൾ കാണും. അപ്പം ഇതിനെ ആനയിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്ന നിമിഷം വരെയുള്ള നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ അതെങ്ങനെയായിരിക്കും?
2: ഇത് നമ്മളിപ്പം പല പല ജോലിക്ക് തന്നെ നടക്കുന്നവരാണ്. പലരും ലീവ് എടുത്തും പിന്നെ ഗൾഫിൽ നിന്ന് ഇതിനു വേണ്ടി ലീവ് എടുത്ത് നാട്ടിൽ വന്നിട്ട് 5 ദിവസത്തെയും 10 ദിവസത്തെ ലീവിന് വന്നിട്ട് ഈ ഉത്സവം കൂടിയിട്ട് പോകുന്നവരാണ് കൂടുതൽ പേരും. ഇപ്പൊ ഇത് കഴിഞ്ഞ വർഷം ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞങ്ങളുടെ കൂടി ഇതിന്റെ മുൻപന്തി നിന്ന് പലരും ഈ വട്ടം ഇല്ല. അവരിപ്പോ വിദേശത്താണ്. അവര് സ്ഥിരം നമ്മളെ വീഡിയോ കോൾ വിളിക്കുകയും ഇതിന്റെ കാര്യങ്ങൾ തിരക്കുകയും അവിടെ ഇരുന്നോണ്ട് അവരെ ഇതിനെപ്പറ്റി നിയന്ത്രിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകള് നമുക്ക് എങ്ങനെ സഹായിക്കാം എന്നുള്ള രീതിയിൽ നമ്മളിത് സഹായിക്കുന്നുണ്ട്. ഇത് ഞാനിപ്പോ സന്തോഷപൂർവ്വം പോകുന്നു, മുന്നോട്ട് പോകുന്നു.
1: അടുത്ത വർഷം ഇതിലും ബെറ്റർ ആയിട്ട് കൂടുതൽ പരിപാടികളൊക്കെ നടത്തണമെന്ന് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ കാണുമല്ലോ, ഇപ്പോൾ തന്നെ തീരുമാനം എടുക്കുമല്ലോ. അപ്പം കഴിഞ്ഞ വർഷത്തെക്കാട്ടി എത്രത്തോളം ഈ വർഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്? എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ വർഷത്തിൽ ചെയ്തതിനെക്കാട്ടി കൂടുതലായിട്ട് എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി?
2: കഴിഞ്ഞ വർഷം ഞങ്ങൾ ഓണത്തിന് ശേഷം, അതായത് ഓണത്തിന് ശേഷം 28th ദിവസമാണ്,
1: 28th
2: ഞങ്ങൾക്ക് ആകെപ്പാടി ഇത് പണിയാൻ കിട്ടിയ സമയവും ഇത് നമ്മൾ തീരുമാനിച്ച എല്ലാം കൂടെ 20 ദിവസത്തിനുള്ളിലാണ് ഞങ്ങൾ ഇത് പണിത്, ഞങ്ങൾ ഓച്ചിറയിൽ എത്തിച്ചത്. അത്രയ്ക്ക് നമുക്കിത് ഇറക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. നമ്മൾ അന്നേരം നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും കൂടെ ഇരുന്ന് തോന്നി നമുക്ക് അങ്ങനെ ഇറക്കാം. ഞങ്ങൾക്ക് ഇവിടെ ഒരു ഇവന്റ് മാനേജ്മെന്റും അങ്ങനെ അതിന്റെ പരിപാടികളൊക്കെ ആയിട്ടുള്ളത്, അത് ഞങ്ങൾ അതിന്റെ സഹകരിച്ചിരിക്കുന്ന എല്ലാവരും കൂടെ മുൻകൈ എടുത്ത് ഞങ്ങൾ 20 ദിവസം കൊണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ പേര് കടം വരുമോ അതൊന്നും അല്ല നമ്മൾ ആലോചിച്ചു. നമുക്ക് ഇങ്ങനെ പരിപാടി ഇറക്കണമെന്ന് ആലോചിച്ച് നമ്മൾ ആ പരിപാടി ഇറക്കി. ബാക്കി എന്തും പിന്നെ വരുന്ന കാണാന്നുള്ള രീതിയിൽ ഞങ്ങൾ പരിപാടി ഇറക്കി. ഇതിപ്പം 2nd വർഷമാണ്. ഞങ്ങൾ ഇനിയും മുന്നോട്ട് വന്നുണ്ട്. പഞ്ചലോക കാലഘട്ട സമിതി ആദിനാട് പുളിക്കാമടം ജംഗ്ഷന്റെ തൊട്ടിപ്പുറത്ത്, പുളിക്കാമടം ക്ഷേത്രത്തിന്റെ തൊട്ടിപ്പുറത്ത് പുളിക്കാമടം ജംഗ്ഷൻ ആമ്പാടി മുക്ക്. അപ്പോൾ ഞങ്ങളുടെ സംഘടനയുടെ പേര് നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഓണാട്ടുകാരെ എന്ന് പറയുന്നത് കേരളത്തിലുള്ള എല്ലാവർക്കും 28th ഓണം മഹോത്സവം ആശംസിച്ചു.

0: 101.2 റേഡിയോ ജംഗ്ഷനിൽ നമ്മൾ 28-ാം ഓണത്തിന്റെ സവിശേഷതകളെ കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്നു. കൂടാതെ എല്ലാ നന്ദികേശന്മാരെയും നമ്മളിപ്പോൾ അവിടെ നേരിട്ട് ചെന്ന് അവിടുത്തെ വിശേഷങ്ങളെ കുറിച്ച് എല്ലാം അറിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കാളകെട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് പോലീസും കാളകെട്ട് സമിതിക്കാരും ഒക്കെ ചേർന്ന് ഒത്തിരി തീരുമാനങ്ങളൊക്കെ, സുരക്ഷാ മുന്നറിയിപ്പുകളും ഒക്കെ എടുത്തിട്ടുണ്ട്. അതെല്ലാവരും കൃത്യമായി പാലിക്കുക തന്നെ വേണം. അച്ചടക്കവും സുരക്ഷയും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ സമയത്ത്. സാമൂഹിക വിരുദ്ധരെ യാതൊരു കാരണവശാലും ഉത്സവപ്പറമ്പിലോ പരിസരത്തോ അനുവദിക്കില്ലെന്നും കാളകളുടെ കൂടെ നാസിക് ഡോൾ, പേപ്പർ ബ്ലാസ്റ്റ്, DJ പാർട്ടി തുടങ്ങിയ ശബ്ദ ദൃശ്യ ബഹളങ്ങൾ പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്നു. 40-ഓളം വരുന്ന കാളകെട്ട് സമിതിക്കാരുടെ യോഗത്തിലാണ് ഇക്കാര്യം പോലീസുകാർ വ്യക്തമാക്കിയത്. വലിയ കാളകളെ റോഡിൽ നിർത്തി ചെറിയ കാളകൾക്ക് വഴി തടസ്സപ്പെടുത്തുന്ന രീതി അനുവദിക്കില്ലെന്നും ചെറിയ കാളകൾക്ക് തടസ്സമില്ലാതെ കടന്നുപോകാൻ വഴിയൊരുക്കാൻ എല്ലാ സമിതികൾക്കും നിർദ്ദേശം നൽകുകയും ചെയ്തു. വീഴ്ച വരുത്തുന്നവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും അറിയിച്ചു. ഉത്സവം ക്രമസമാധാന പ്രശ്നങ്ങളില്ലാതെ ഭംഗിയായി നടത്തുന്നതിന് കായംകുളം പോലീസിന്റെ നേതൃത്വത്തിൽ വിപുലമായ ട്രാഫിക് ഡൈവേർഷനും പാർക്കിംഗ് സൌകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 28-ാം ഓണം എല്ലാവരും ചേർന്ന് നല്ല മനോഹരമാക്കി ആഘോഷിക്കാൻ സാധിക്കട്ടെ. ക്രമസമാധാനം ഉറപ്പാക്കാൻ പ്രദേശം മുഴുവൻ CCTV ക്യാമറ നിരീക്ഷണത്തിലായിരിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്.
1: ഒച്ചറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 28-ാം ഓണം ആഘോഷം നടക്കുകയാണ്. അതിനോടനുബന്ധിച്ച് കാളകെട്ട് സമിതികളുടെ മീറ്റിംഗ് എന്ന് വിളിച്ചിരിക്കുകയാണ്. ഓരോ കാളകളെയും എഴുന്നള്ളിക്കുന്നതിനെ കുറിച്ചുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആന്റി സോഷ്യൽസ് ഒരു കാരണവശാലും ഒരു ആന്റി സോഷ്യൽസിനെയും നമ്മൾ അവിടെ അനുവദിക്കുന്നതല്ല ഈ കാളകളുടെ കൂടെ. കൂടാതെ ഈ നാസിക് ഡോള് അതിന് പരിധിയിൽ വരുന്ന 40-ഓളം കാളകെട്ട് സമിതിക്കാരെ ഇന്ന് നമ്മൾ ഇവിടെ മീറ്റിംഗിൽ വിളിച്ചിരുന്നു. പേപ്പർ ബ്ലാസ്റ്റർ, അത് പിന്നെ DJ പാർട്ടി, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഈ കാളകെട്ട് കൂടെ അനുവദിക്കുന്നതല്ല. കൂടാതെ ഈ വലിയ കാളകളെ എടുത്ത് റോഡിൽ വെച്ചിട്ട് ചെറിയ കാളകളെ കയറ്റിവിടാത്തൊരു സാഹചര്യമുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് കൃത്യമായ നടപടി ഉണ്ടാവും. ചെറിയ കാളകളെ കയറ്റിവിടാനുള്ള ഒരു ഡയറക്ഷൻ എല്ലാ കാളകെട്ട് സമിതിക്കാരും കൊടുത്തിട്ടുണ്ട്. അപ്പം ഏറ്റവും മനോഹരമായി പ്രശ്നങ്ങളില്ലാതെ നമ്മളുടെ 28-ാം ഓണാഘോഷം നടക്കുന്നതിന് വേണ്ടി ട്രാഫിക് അറേഞ്ച്മെന്റ്സ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കായംകുളം പോലീസിന്റെ നേതൃത്വത്തിൽ ചെയ്തിട്ടുണ്ട്. ഡൈവേർഷൻ പാർക്കിംഗ് എല്ലാം കൃത്യമായി നിരീക്ഷിക്കുന്നതിനായിട്ട് CCTV ക്യാമറ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പോലീസ് സജ്ജമാക്കിയിട്ടുണ്ട്.
0: ഉത്സവ ആഘോഷങ്ങളോടൊപ്പം മറ്റ് നല്ല കുറേയേറെ വിഷയങ്ങളുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഇതോടുകൂടി ഇന്നത്തെ റേഡിയോ ജംഗ്ഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ എൻ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിക. പ്രിയദർശിനി പദ്ധതി 22-ന് 100 ദിവസം പിന്നിടുമ്പോൾ ഇതുവരെ നൽകിയത് 266,53,00,000 രൂപയുടെ യാത്രാ സൗജന്യം. നടത്തിയത് 12,54,00,000 സൗജന്യ യാത്രകൾ. പ്രതിദിനം ശരാശരി 12,93,000 സ്ത്രീകൾ സൌജന്യമായി KSRTC ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യുന്നു. ആദ്യ ആഴ്ചയിൽ 11,00,000 സ്ത്രീകൾ യാത്രക്കാരായി ഉണ്ടായിരുന്നത് 13-ാം ആഴ്ചയിലെത്തിയപ്പോൾ 13,93,000 ആയി. ജൂണിൽ പ്രതിദിന യാത്രക്കാർ 12,00,000-ൽ അധികമായിരുന്നു. ജൂലൈയിൽ 13,00,000 ഓഗസ്റ്റിൽ 12,00,000 ഉയർന്നു. സൌജന്യ യാത്രക്കാരുടെ വർധന ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവരിൽ കുറവുണ്ടാക്കിയിട്ടില്ല. ഓർഡിനറി സർവീസുകളിലെ പുരുഷ യാത്രക്കാരുടെ എണ്ണം ആദ്യ ആഴ്ചയിലെ പ്രതിദിന ശരാശരിയായ 609,000-ൽ നിന്ന് 13-ാം ആഴ്ചയിൽ 619,000 ആയി. ആകെ യാത്രക്കാർ 24,66,000-ൽ നിന്ന് 27,63,000 ആയി കൂടി. 12.1% വർധനമാണ് ഉണ്ടായത്. അതേസമയം പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയുടെ 100-ാം ദിനാഘോഷത്തിന്റെ ഭാഗമായി KSRTC ഡിപ്പോയിൽ സാരി വിതരണം നടത്തുമെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് KSRTC ചെയർമാൻ PS പ്രമോജ് ശങ്കർ അറിയിച്ചു. പ്രിയദർശിനി പദ്ധതിയുടെ 100-ാം ദിനത്തിൽ എല്ലാ KSRTC ഡിപ്പോകളിലും നാളെ സ്ത്രീകൾക്ക് സാരി വിതരണം ചെയ്യുമെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചാരണം ഉണ്ടായതോടെയാണ് KSRTC വിശദീകരണവുമായി രംഗത്തെത്തിയത്. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ കാരണം രേഖാമൂലം അറിയിക്കണമെന്ന് സുപ്രീംകോടതി. കാരണം രേഖാമൂലം നൽകാതെ അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥനെതിരെ വകുപ്പുതല നടപടിയെടുക്കണമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു. പ്രതിക്ക് അറസ്റ്റിന്റെ കാരണങ്ങൾ എഴുതി നൽകിയ ശേഷം മാത്രമേ മജിസ്ട്രേറ്റിന് അപേക്ഷ നൽകാവൂ. ആദ്യ അറസ്റ്റ് നടത്തിയ ഉദ്യോഗസ്ഥന്റെ മേലുദ്യോഗസ്ഥൻ ഈ അപേക്ഷ സാക്ഷ്യപ്പെടുത്തണം. കൂടാതെ ആദ്യ തവണ കാരണങ്ങൾ നൽകാത്തതിനുള്ള വിശദീകരണവും അപേക്ഷയിൽ ഉണ്ടാകണമെന്ന് ജസ്റ്റിസുമാരായ ഉജ്ജൽ ഭൂയാൻ, അതുലസ് ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. സാധാരണ ക്രിമിനൽ കേസുകളായാലും UPA, PMLA തുടങ്ങിയ പ്രത്യേക നിയമപ്രകാരമുള്ള കേസുകളിലായാലും അറസ്റ്റിന്റെ കാരണം വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ പോലീസ് ഈ നടപടിക്രമങ്ങൾ പാലിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. ഓണം കഴിഞ്ഞ് 28-ാം നാൾ ഓണാട്ടുകരയെ ഒറ്റക്കരയാക്കുന്ന പൂരത്തിന് നാടൊരുങ്ങി. പരബ്രഹ്മക്ഷേത്രത്തിലെ 28-ാം ഓണം കാളകെട്ടുത്സവത്തിന് നാളെ എഴുന്നള്ളാൻ 52 കരകളിലെ നാട്ടുവഴികളിൽ നിന്നും കാളമൂടുകളിൽ നിന്നും 200-ഓളം കെട്ടുകാളകളാണ് ഒരുങ്ങുന്നത്. തലപ്പൊക്കത്തിന്റെയും കരവിരുതിന്റെയും മേക്കരുത്തിന്റെയും മതസൌഹാർദ്ദത്തിന്റെയും വർണ്ണവിസ്മയം തീർക്കുന്ന കെട്ടുകാഴ്ചയാണ് നാളെ പരബ്രഹ്മഭൂമി കാണുക. 3 മണിയോടെ ചെറിയ കെട്ടുകാളകൾ പടനിലത്തേക്ക് എത്തിത്തുടങ്ങും. 4 മണിയോടെ കൂറ്റൻ കെട്ടുകാളകളുടെ വരവും ആരംഭിക്കും. പിന്നീട് ക്ഷേത്രത്തിലും ക്ഷേത്രത്തിന്റെ ചുറ്റുമുള്ള 10 കിലോമീറ്ററിലെ എല്ലാ വഴികളിലും കെട്ടുകാളകളുടെ വരവും വൻ ഭക്തജനത്തിരക്കുമായിരിക്കും. എല്ലാ വഴികളും മണിക്കൂറുകളോളം നിശ്ചലമാകും. പരബ്രഹ്മ സന്നിധിയിലേക്കെത്തുന്ന കെട്ടുകാളകളെ ക്ഷേത്ര ഭരണസമിതി കെട്ടുകാളയുടെ ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകിയിട്ടുള്ള പ്രത്യേക സ്ഥലങ്ങളിൽ എത്തിക്കും. എല്ലാ കെട്ടുകാളകളും ക്ഷേത്രത്തിൽ എത്തിയ ശേഷം ക്ഷേത്ര ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള ഋഷഭ എഴുന്നള്ളത്ത് ഓരോ കാളമൂടിലുമെത്തി കെട്ടുകാളയെ സ്വീകരിക്കും. കെട്ടുകാളകളെ 27 വരെ പടനിലത്ത് പ്രദർശിപ്പിക്കും. കാളകെട്ടുത്സവത്തോട് അനുബന്ധിച്ച് നാളെ ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേശീയപാത 66-ൽ നാളെ രാവിലെ 6 മുതലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആലപ്പുഴ ഭാഗത്തുനിന്നും കൊല്ലം ഭാഗത്തേക്കുള്ള ചെറിയ വാഹനങ്ങളും KSRTC ബസ്സുകളും ഉൾപ്പെടെയുള്ളവ കായംകുളം KSRTC ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞ് KP റോഡിൽ പ്രവേശിച്ച് ചാരുമൂട്, ചക്കുവള്ളി, ഭരണിക്കാവ്, ശാസ്താംകോട്ട, KMML വഴി കൊല്ലം ഭാഗത്തേക്കു പോകേണ്ടതാണ്. കൊല്ലം ഭാഗത്തു നിന്നും ആലപ്പുഴ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ കരുനാഗപ്പള്ളി ലാലാജി ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് പണിക്കർക്കടവ് പാലം വഴി തീരദേശ റോഡിൽ കൂടി അഴീക്കലെത്തി അഴീക്കൽ വലിയ പാലം വഴി കായംകുളം ആലപ്പുഴ ഭാഗത്തേക്ക് പോകേണ്ടതാണ്. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്കുള്ള ലോങ് ചേസ്, കണ്ടെയ്നർ ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങൾ ആശ്രാമം ഗ്രൌണ്ടിൽ പാർക്ക് ചെയ്ത ശേഷം ഗതാഗത നിയന്ത്രണം തീരുന്ന മുറയ്ക്ക് യാത്ര തുടരേണ്ടതാണ്. ഗതാഗത ക്രമീകരണങ്ങളോട് സഹകരിക്കണമെന്നും പോലീസ് നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ എം ഹേമലത അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണം. വൈകിട്ട് 6:45 രാത്രി 12:45 മധ്യേ വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യത. മഴയുടെ സാഹചര്യത്തിലും വൈദ്യുതി ആവശ്യകതയിൽ കാര്യമായ കുറവില്ല. 500 മെഗാവാട്ടിന്റെ ലഭ്യത കുറവാണുള്ളത്. ദീർഘകാല കരാർ പ്രകാരമുള്ള 380 മെഗാവാട്ട് വൈദ്യുതി ഇന്ന് ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് നിയന്ത്രണം. സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമായതോടെ വരും ദിവസങ്ങളിലും മഴ ശക്തമായി തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയും 23, 24, 25 തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ വിവിധ ദിവസങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നാളെയും വെള്ളിയാഴ്ചയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വ്യാഴം, വെള്ളി ദിവസങ്ങളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയുടെ ശക്തി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നദീതീരങ്ങളിലും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും താമസിക്കുന്നവർ പ്രാദേശിക മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ചുറ്റുവട്ടവിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. കാതോർത്തുകൊണ്ടേയിരിക്കൂ KRD കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: ഓച്ചിറ RCPM ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
5: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിൽ സമ്മാനിക്കും. മലയാളത്തിന്റെ അഭിമാന താരമായ മമ്മൂട്ടി ഉൾപ്പെടെ പുരസ്കാരം ഏറ്റുവാങ്ങും. 9-ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ജലവിഭവങ്ങൾ സംരക്ഷിക്കേണ്ടത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി ജീവിതത്തിന്റെ സർവ്വമേഖലകളിലും സ്വാധീനം ചെലുത്തിയതായി ഗതാഗത മന്ത്രി സി പി ജോൺ. സമഗ്ര തീരസംരക്ഷണ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവനന്തപുരത്തെ പൊഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവ്വഹിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യയ്ക്കെതിരെ ശ്രീലങ്കയ്ക്ക് 217 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കെവാഡിയയിലെ ഏകതാ നഗറിലാണ് പരിപാടി. ബ്രഹ്മയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരവും ഷെഹനാദ് ജലാൽ മികച്ച ഛായാഗ്രാഹകനുള്ള പുരസ്കാരവും ഏറ്റുവാങ്ങും. AR എന്ന ചിത്രത്തിലെ അങ്ങുവാനക്കോണില് എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങും. നടൻ അനന്ത് നാഗിന് 2024 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരവും സമ്മാനിക്കും. ജലവിഭവങ്ങൾ സംരക്ഷിക്കേണ്ടതും വിപുലീകരിക്കേണ്ടതും മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. 9-ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ജലസ്രോതസ്സുകളെ സംരക്ഷിക്കാൻ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്നും ജലം ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാനാകുന്ന ജലവിഭവ പരിപാലനം എന്ന പ്രമേയത്തിൽ ജൽശക്തി മന്ത്രാലയമാണ് 5 ദിവസം നീളുന്ന പരിപാടി സംഘടിപ്പിക്കുന്നത്. രാജ്യത്തെ ലഹരിവിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3-ാമത് ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഐക്യദാർഢ്യത്തോടെയുള്ള തീരുമാനം, പങ്കുവയ്ക്കപ്പെട്ട ഉത്തരവാദിത്തം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് സമ്മേളനം നടക്കുന്നത്. വിവേചനമില്ലാതെ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും സ്വാധീനമുണ്ടാക്കിയതായി ഗതാഗത മന്ത്രി സി പി ജോൺ. പദ്ധതി 100 ദിനം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇതുവരെ 13 കോടി സ്ത്രീകൾ സൌജന്യ യാത്ര ചെയ്തു. 266 കോടി രൂപയാണ് ഇതിനായി സർക്കാരിന് ചെലവായത്. ഓർഡിനറി സർവീസുകളിൽ പുരുഷ യാത്രക്കാരുടെ എണ്ണവും വർദ്ധിച്ചതായും യാത്രാക്കൂലിയിൽ സ്ത്രീകൾ ലാഭിച്ച പൈസ പൊതുവിപണിയിലെത്തിയതായും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പദ്ധതികൾ KSRTC ആവിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു.
1: 13 കോടിയാള് യാത്രകൾ ഈ പ്രിയദർശിനി പദ്ധതിയിലൂടെ നടത്തി. അതുപോലെ തന്നെ 266 കോടി രൂപയുടെ സൌജന്യ യാത്രയാണ് ഇതിനകം നടന്നത്. KSRTC അതിന്റെ ചരിത്രത്തിൽ ഇത്രയും നല്ല ജനകീയ സർവീസായി ഒരിക്കലും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ഈ ഗവൺമെന്റിന്റെ തൊപ്പിയിലെ പൊൻതൂവലായി പ്രിയദർശിനി പദ്ധതി എന്ന് മാറിയിരിക്കുന്നു. സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റും അതേപോലെ തന്നെ KSRTCയും തമ്മിൽ ഒരു MOU ഒപ്പിട്ടുകൊണ്ട് അതിന്റെ കാര്യങ്ങളും ഞങ്ങളിപ്പോ ആലോചിക്കുന്നുണ്ട്.
0: KSRTC ബജറ്റ് ടൂറിസം സെല്ലിനായി തയ്യാറാക്കിയ പുതിയ സോഫ്റ്റ്വെയർ, വെയ്റ്റിംഗ് ലിസ്റ്റ് സംവിധാനം, ലക്ഷദ്വീപ് ഹൈദരാബാദ് ആഡംബര സർവീസ് എന്നിവ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. സോഫ്റ്റ്വെയർ നിലവിൽ വരുന്നതോടെ യാത്രക്കാർക്ക് ബജറ്റ് ടൂറിസം പാക്കേജുകളുടെ ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാനാകും. ഓൺലൈൻ ഡെലിവറി ജോലിക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം ഗിഗോൺ നാളെ തിരുവനന്തപുരത്ത് തുറക്കും. തൊഴിൽ വകുപ്പ് ഒരുക്കുന്ന വിശ്രമ കേന്ദ്രം തിരുവനന്തപുരം ഊറ്റുകുഴിയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവ്വഹിക്കും. 12-ാമത് ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിന് ഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് സമുച്ചയത്തിൽ അടുത്ത മാസം 26-ന് വേദിയൊരുങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 27-ന് നടക്കുന്ന സമാപന സമ്മേളനത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിസംബോധന ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവ്വഹിക്കും. കിഫ്ബി ഫണ്ട് വിനിയോഗിച്ച് 93.22 കോടി രൂപയുടെ സമഗ്ര തീരസംരക്ഷണ വികസന പദ്ധതിയാണ് പൊഴിയൂരിൽ നടപ്പാക്കുന്നത്. അബ്കാരി കേസിൽ റിപ്പോർട്ടർ ടിവി മാനേജിംഗ് ഡയറക്ടർ ആൻഡ്രു അഗസ്റ്റിന് ജാമ്യം. ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. സുൽത്താൻ ബത്തേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് ആൻഡ്രു അഗസ്റ്റിൻ ഹൈക്കോടതിയെ സമീപിച്ചത്. നേരത്തെ കേസിൽ ആൻഡ്രുവിക്ക് ഇടക്കാല ജാമ്യം നിഷേധിച്ചിരുന്നു. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും CPR പരിശീലനം നൽകുന്ന ഓട്ടോരക്ഷ പദ്ധതി നടപ്പാക്കുന്നു. പൊതുജനങ്ങളുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന വിഭാഗം എന്ന നിലയിലാണ് ഓട്ടോ തൊഴിലാളികളെ ഇതിന്റെ ഭാഗമാക്കിയതെന്ന് പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന രമേഷ് പിഷാരടി MLA പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം കുഴഞ്ഞു വീണുള്ള അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ലോക ഹൃദയ ദിനമായ September 29 പദ്ധതിക്ക് തുടക്കം കുറിക്കും. സർട്ടിഫിക്കറ്റ് കോഴ്സ് എന്ന നിലയിൽ ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ സദ്ഭരണം എന്ന കാഴ്ചപ്പാടോടെ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണ് സർക്കാർ. പ്രകടനത്തെ അടിസ്ഥാനമാക്കി ആനുകൂല്യങ്ങൾ നൽകുന്ന PLI അഥവാ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി അത്തരത്തിൽ മികച്ച പിന്തുണയാണ് ഉൽപാദകർക്ക് നൽകുന്നത്. ആഭ്യന്തര ഉൽപാദനം പ്രോത്സാഹിപ്പിക്കാനും ഇറക്കുമതി കുറയ്ക്കാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ആഭ്യന്തര യൂണിറ്റുകളിൽ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വർദ്ധിക്കുന്നതിനനുസരിച്ച് ആഭ്യന്തര സംരംഭകർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ PLI പദ്ധതി വഴി ലഭ്യമാകും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 3 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിലെ കാൽപന്ത് കളി ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്ന ബ്രസീലിയൻ ഇതിഹാസ താരങ്ങളും ഇന്ത്യൻ മുൻനിര താരങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഫുട്ബോൾ മത്സരം നാളെ വൈകിട്ട് 7:30 കൊച്ചി കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം. തിരക്ക് പരിഗണിച്ച് കൊച്ചി മെട്രോ അധിക സർവീസും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
4: റൊണാൾഡീഞ്ഞോ, റിവാൾഡോ, എഡ്മിൽസൺ തുടങ്ങി ബ്രസീലിന്റെ എക്കാലത്തെയും മികച്ച താരങ്ങളാണ് കൊച്ചിയുടെ മണ്ണിൽ പന്ത് തട്ടാനൊരുങ്ങുന്നത്. എഡ്മിൽസൺ, പൌലോ സെർജിയോ, ജിയോവാനി, കമാൻഡുക്കായ, ഗുസ്താവോ നെരി, എലിവെൽട്ടൺ, റിക്കാർഡോ ഒലിവേര തുടങ്ങിയ താരങ്ങൾ ഇന്നലെ തന്നെ എത്തി. റൊണാൾഡീഞ്ഞോ ഉൾപ്പെടെയുള്ള സംഘം ഇന്നെത്തും. മുൻ ഇന്ത്യൻ ക്യാപ്റ്റന്മാരായ അയ്യം വിജയൻ, ബൈചുങ് ബുട്ടിയ എന്നിവരടക്കമുള്ള ഇതിഹാസങ്ങളാണ് ഇന്ത്യക്കായി ബൂട്ട് കെട്ടുന്നത്. മലയാളി താരങ്ങളായ ജോപ്പോൾ അഞ്ചേരി, CK വിനീത്, മുഹമ്മദ് റാഫി, NP പ്രദീപ്, MV നെൽസൺ, റിനോ ആൻഡോ തുടങ്ങിയവരും ടീമിലുണ്ട്. ടിക്കറ്റ് വിൽപ്പന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യയ്ക്കെതിരെ ശ്രീലങ്കയ്ക്ക് 217 റൺ വിജയലക്ഷ്യം. നിലവിൽ 4 വെള്ളിയും 2 വെങ്കലവും അടക്കം 6 മെഡലുകൾ നേടി ഇന്ത്യ 12-ാം സ്ഥാനത്താണ്. ഡൽഹിയിൽ നടക്കുന്ന ദേശീയ സുബ്രതോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ U17 വിഭാഗം സെമി ഫൈനലിൽ കേരളം ഇന്നിറങ്ങും. കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് മലപ്പുറം അത്താണിക്കൽ MICEMHSS ടീമാണ്. സെമി ഫൈനലിൽ ബംഗളൂരു ആർമി ബോയ്സ് സ്കൂളിനെയാണ് കേരളം നേരിടുന്നത്. കഴിഞ്ഞ വർഷം കേരളത്തിനായി കോഴിക്കോട് ഫറൂഖ് HSS കിരീടം നേടി. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 132 പോയിന്റ് താഴ്ന്ന് 74,729, നിഫ്റ്റി 31 പോയിന്റ് താഴ്ന്ന് 23,383 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ വർധന. പവന് 120 രൂപ വർദ്ധിച്ച് 113,480 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിൽ സമ്മാനിക്കും. മലയാളത്തിന്റെ അഭിമാന താരമായ മമ്മൂട്ടി ഉൾപ്പെടെ പുരസ്കാരം ഏറ്റുവാങ്ങും. 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ജലവിഭവങ്ങൾ സംരക്ഷിക്കേണ്ടത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി ജീവിതത്തിന്റെ സർവ്വമേഖലകളിലും സ്വാധീനം ചെലുത്തിയതായി ഗതാഗതമന്ത്രി CP ജോൺ. സമഗ്ര തീരസംരക്ഷണ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി തിരുവനന്തപുരത്തെ പൊഴിയൂരിൽ കടൽഭിത്തി നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യയ്ക്കെതിരെ ശ്രീലങ്കയ്ക്ക് 217 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ഇഷ്ടംപോലെ പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് 91.2 അറിയൂ, ആസ്വദിക്കൂ. ആഘോഷിക്കൂ.

0: ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഓച്ചിറ ആർസിപിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
4: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. നടൻ അനന്ത് നാഗിന് 2024 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം സമ്മാനിക്കും. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടി ഏറ്റുവാങ്ങും. ജലസ്രോതസ്സുകൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ആധാരമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ലഹരിവിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹൂതി ആക്രമണം പ്രതിരോധിക്കാൻ സൌദി അറേബ്യയ്ക്ക് സൈനിക സഹായം നൽകുമെന്ന് ബ്രിട്ടൻ. ഏഷ്യൻ ഗെയിംസ് വനിതാ ടീം ടേബിൾ ടെന്നീസിൽ തായ്ലന്റിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. കേവഡിയിലെ ഏകതാ നഗറിലാണ് പരിപാടി. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മമ്മൂട്ടി പുരസ്കാരം ഏറ്റുവാങ്ങും. AR എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണിലെ എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മിക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം സമ്മാനിക്കും. ഭ്രമയുഗത്തിന്റെ ഛായാഗ്രഹണത്തിന് ഷൈനാർ ജലാലിനും പുരസ്കാരം ലഭിക്കും. നടൻ അനന്ത് നാഗിന് 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരവും സമ്മാനിക്കും. നാളെ വഡോദരയിലെ മഹാരാജ സായാജി റാവു സർവകലാശാലയുടെ 75th വാർഷിക ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. ബ്രഹ്മകുമാരി സംഘടിപ്പിക്കുന്ന ലോക നവീകരണത്തിനായുള്ള ആത്മീയ ഉണർവ് പ്രചാരണ പരിപാടിക്കും ശ്രീമതി ദ്രൌപദി മുർമു തുടക്കം കുറിക്കും. ജലസ്രോതസ്സുകൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ആധാരമെന്നും ജലം ശ്രദ്ധയോടെ ഉപയോഗിക്കണമെന്നും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 9th ഇന്ത്യ അന്താരാഷ്ട്ര ജലവാരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. വരൾച്ച തടയുന്നതിന് നദീ സംയോജനം ഒഴിച്ചുകൂടാനാകാത്തതാണെന്നും ശ്രീ സി പി രാധാകൃഷ്ണൻ പറഞ്ഞു.
1: This shows the importance of water because the population is increasing, the urbanization is increasing. We have to produce more food grains. We need more water. Usage of water is increasing every day. So we all must make a clear awareness in ourselves as well as the wherever we go, the water should be used preciously.
0: കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കാവുന്ന ജലവിഭവ പരിപാലനം എന്ന പ്രമേയത്തിലാണ് 5 ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത്. നെതർലാൻഡ്സും ജർമ്മനിയും പങ്കാളിത്ത രാജ്യങ്ങളായും 14 സംസ്ഥാനങ്ങൾ പങ്കാളിത്ത സംസ്ഥാനങ്ങളായും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ജൽശക്തി മന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലഹരിവിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3rd ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയാണ് 2 ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഐക്യദാർഢ്യത്തോടെയുള്ള തീരുമാനം, പങ്കുവയ്ക്കപ്പെട്ട ഉത്തരവാദിത്തം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് സമ്മേളനം. ഭൌമ രാഷ്ട്രീയ സംഘർഷങ്ങൾ നിയന്ത്രിക്കപ്പെട്ടില്ലെങ്കിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ അന്തസ്സത്ത തന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂയോർക്കിൽ യു എൻ ഉന്നതതല സമ്മേളനത്തോടനുബന്ധിച്ച് പാർട്ട്നേഴ്സ് ഫോർ മൾട്ടിലാറ്ററലിസം, ഇന്റർനാഷണൽ ലോ, പീസ് ആന്റ് പ്രോസ്പിരിറ്റി ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബഹുരാഷ്ട്രവാദം ശക്തമായി നിലകൊള്ളേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു.
2: For some decades, the world has witnessed a steady rebalancing, which was a long-expected structural evolution. However, extreme competition, geopolitical tensions, and actual conflicts have given this an entirely different character.
0: ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ സമ്മേളനത്തോടനുബന്ധിച്ച് B4+ ഇന്ത്യ വിദേശകാര്യമന്ത്രിമാരുടെ ആദ്യ കൂടിക്കാഴ്ച നടന്നു. പോളണ്ട്, ഹംഗറി, സ്ലോവേക്കിയ, ചെക്ക് റിപ്പബ്ലിക് വിദേശകാര്യമന്ത്രിമാർക്കൊപ്പം ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യോഗത്തിൽ പങ്കെടുത്തു. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, നവീകരണം, സുസ്ഥിര വിതരണ ശൃംഖലകൾ, പ്രതിരോധം, സുരക്ഷ, കണക്ടിവിറ്റി, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തിനുള്ള സാധ്യതകൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. ഉപയോക്താക്കളുടെ വിവരങ്ങൾ ട്രാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട യൂറോപ്യൻ യൂണിയന്റെ കർശന സ്വകാര്യതാ നിയമങ്ങൾ ലംഘിച്ചതിന് ഗൂഗിളിന് 403 ദശലക്ഷം യൂറോയുടെ പിഴ. അയർലൻഡിലെ ഡാറ്റാ പ്രൊട്ടക്ഷൻ കമ്മീഷനാണ് പിഴ ചുമത്തിയത്. 2018-ും 2020-ും ഇടയിൽ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി ക്രമീകരണങ്ങൾ, ലൊക്കേഷൻ ഹിസ്റ്ററി, ലൊക്കേഷൻ ആക്യുറസി ഫീച്ചർ എന്നീ സംവിധാനങ്ങളിലൂടെ ഉപയോക്താക്കളുടെ ലൊക്കേഷൻ വിവരങ്ങൾ ഗൂഗിൾ നിയമവിരുദ്ധമായി ട്രാക്ക് ചെയ്യുകയും പ്രോസസ് ചെയ്യുകയും ചെയ്തതായാണ് കണ്ടെത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടോടെ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പ്രകൃതി കൃഷിയിലൂടെ വികസന ലക്ഷ്യം എങ്ങനെ സാക്ഷാത്കരിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് സേവാ സങ്കൽപ് അഭിയാൻ. പ്രത്യേക പരമ്പരയിൽ ഇന്ന് വിശദാംശങ്ങളിലേക്ക്.
4: വൈവിധ്യമാർന്ന കാർഷിക ഉൽപ്പന്നങ്ങളാൽ പ്രശസ്തമാണ് സിക്കിം. 2016 സിക്കിമിനെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ സംസ്ഥാനമായി പ്രഖ്യാപിച്ചിരുന്നു. ഏലം, ഇഞ്ചി തുടങ്ങിയ വിളകൾക്ക് സിക്കിം ഏറെ പ്രശസ്തമാണ്. രാജ്യത്തെ ഏലം ഉൽപാദനത്തിന്റെ 90% സിക്കിമിലാണ്. ഓസ്ട്രേലിയ, UAE തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇത് വൻതോതിൽ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാനമന്ത്രി ഫസൽ ഭീമാ യോജന നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. സിക്കിമിൽ മറ്റൊരു പ്രധാന വിളയായ ബക്ക്വീറ്റ് ഹെക്ടറിന് ഏകദേശം 1600 kg എന്ന തോതിലാണ് വിളവെടുക്കുന്നത്. ബക്ക്വീറ്റിന് ഭൌമസൂചിക പദവിയും ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ, ICAR സിക്കിം, സിക്കിം സർക്കാർ കാർഷിക വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് സിക്കിമിൽ പ്രകൃതിദത്ത കൃഷിയും ജൈവ കൃഷിയും കരുത്താർജിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ആധാർ, ആയുഷ്മാൻ ഭാരത്, ഡിജിറ്റൽ മിഷൻ, ആഭാ കാർഡുകൾ എന്നിവയിലൂടെ ശക്തമായ ഇന്ത്യയുടെ ഡിജിറ്റൽ അടിത്തറ ഒരു ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ രാജ്യത്തെ പ്രാപ്തമാക്കിയതായി കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ. ദക്ഷിണ ആഗോള മേഖലയ്ക്കായി നിർമ്മിത ബുദ്ധിയും ഡിജിറ്റൽ ആരോഗ്യരംഗത്തെ നൂതന സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നതിലെ ഇന്ത്യയുടെ അനുഭവ മികവ് ന്യൂയോർക്കിൽ നടന്ന പരിപാടിയിൽ അവർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് അടുത്ത 5 ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 3 മറ്റന്നാൾ 5 മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഹൂതികളുടെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സൌദി അറേബ്യയ്ക്ക് സൈനിക സഹായവുമായി ബ്രിട്ടൻ. യമനിലെ ഭൂരിഭാഗം ജനവാസ മേഖലകളും നിയന്ത്രിക്കുന്ന ഹൂതികൾ സൌദി അറേബ്യയ്ക്ക് നേരെ ആക്രമണം ശക്തമാക്കിയതിനെ തുടർന്നാണ് റിയാദ് സഹായം അഭ്യർത്ഥിച്ചത്. സൌദി യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വച്ച് ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള സംവിധാനം നൽകുമെന്ന് ബ്രിട്ടൻ അറിയിച്ചു. ജപ്പാനിലെ ഐച്ചി നഗോയിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ വനിതാ ടീം ടേബിൾ ടെന്നീസ് വിഭാഗത്തിൽ തായ്ലന്റിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ഉത്തരകൊറിയയാണ് ഇന്ത്യയുടെ എതിരാളികൾ. വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യയ്ക്കെതിരെ ശ്രീലങ്കയ്ക്ക് 217 റൺ വിജയലക്ഷ്യം. നിലവിൽ 4 2 6 മെഡലുകൾ നേടി ഇന്ത്യ 12 സ്ഥാനത്താണ്. ഇന്ന് ലോക കാണ്ടാമൃഗദിനം. അവശേഷിക്കുന്ന 5 കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ലോക കാണ്ടാമൃഗദിനം ആചരിക്കുന്നത്. 5 നിലനിർത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഇന്ത്യൻ കാണ്ടാമൃഗങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയെ ഊട്ടിയുറപ്പിക്കാൻ ദിനാചരണം സഹായിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. 12 ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിൽ 12 ബ്രിക്സ് പാർലമെന്ററി ഫോറത്തിന് ന്യൂഡൽഹിയിലെ പാർലമെന്റ് ഹൌസ് സമുച്ചയത്തിൽ അടുത്ത മാസം 26 വേദിയൊരുങ്ങും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദ്വിദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 27 നടക്കുന്ന സമാപന സമ്മേളനത്തെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള അഭിസംബോധന ചെയ്യും. വിവേചനമില്ലാതെ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി ജീവിതത്തിന്റെ സർവ്വമേഖലകളിലും സ്വാധീനമുണ്ടാക്കിയതായി ഗതാഗത മന്ത്രി CP ജോൺ. പദ്ധതി 100 പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇതുവരെ 13 സ്ത്രീകൾ സൌജന്യ യാത്ര ചെയ്തതായും മന്ത്രി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. 72 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഗുജറാത്തിൽ വിതരണം ചെയ്യും. നടൻ അനന്ത്നാഗിന് 2024 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സമ്മാനിക്കും. മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടി ഏറ്റുവാങ്ങും. ജലസ്രോതസ്സുകൾ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് ആധാരമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ലഹരിവിരുദ്ധ ദൌത്യസേനാ മേധാവികളുടെ 3 ദേശീയ സമ്മേളനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ അടുത്ത 5 ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹൂതി ആക്രമണം പ്രതിരോധിക്കാൻ സൌദി അറേബ്യയ്ക്ക് സൈനിക സഹായം നൽകുമെന്ന് ബ്രിട്ടൻ. ഏഷ്യൻ ഗെയിംസ് വനിതാ ടീം ടേബിൾ ടെന്നീസിൽ തായ്ലന്റിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: നല്ല പായസം വെച്ചിട്ട് അതിൽ കാഞ്ഞരക്ക് ഒരു അരച്ചു ചേർത്തത് പോലെ ആയി ഇന്നലത്തെ പരിപാടി.
1: ഓ ശരിയാടോ, സഹിക്കാൻ പറ്റിയില്ല. ഇവനെയൊക്കെ പിടിച്ച് സ്വാഗതം പറയാൻ ഏൽപ്പിച്ചവനെ വേണം പറയാൻ.
0: സ്റ്റേജിൽ വന്നിരിക്കുന്നത് ആരാണ്, എന്താണ് എന്ന് ചുരുക്ക വാക്കുകൾ അങ്ങ് പറഞ്ഞാ പോരായോ?
1: അതാ വേണ്ടത്. അതിന് പകരം നമ്മുടെ സ്ഥലത്തിന്റെ പ്രത്യേകത, ആ തെരഞ്ഞെടുപ്പ് കാലത്ത് വഴക്ക് നടന്ന കാര്യം, പണ്ട് പൊതുയോഗത്തിന് മറ്റുതെറ്റുകാരന് കാശിന് വിളങ്ങിയ കാര്യം, വല്ല കാര്യമുണ്ടോ ഇതൊക്കെ കേറി എന്ന് പറഞ്ഞിട്ട്?
0: ഇതൊന്നുമല്ല രസം. സ്വാമിനാഥന് സ്വാഗതം പറയാൻ കേറിയപ്പോ തന്നെ പലരും പിറുപുറത്തുണ്ടിറങ്ങിപ്പോയി.
1: ഇതിന്റെ ഇടയ്ക്ക് അത്യാവശ്യം പലതവണ പറഞ്ഞ് പ്രസംഗം നിർത്താൻ
0: ഞാനും കണ്ട്. എന്നിട്ട് പിന്നെ അടുത്ത 20 മിനിറ്റ്
1: ഇവന്റെയൊക്കെ തോലിക്കട്ടിയ ഭാരം.
0: ഇവൻ ഇനി എവിടെങ്കിലും പ്രസംഗിക്കാൻ കേറിയ മൈക്കുകാരനോട് ഓഫ് ചെയ്യാൻ പറയണം.
1: അവന്റെ വളിച്ച സ്വാഗത പ്രസംഗം കൊണ്ട് എന്തോ പറ്റിയത്. മുഖ്യ പ്രഭാഷകൻ ഉൾപ്പെടെ പലരും അവരുടെ പ്രസംഗം അങ്ങ് ചുരുക്കി.
0: സംഘടനയുടെ രക്ഷാധികാരി ബാലചന്ദ്രൻ സാറിനെ കാണുമ്പോ ഞാൻ പറയും, മേലാൽ ഈ സൈസ് വേട്ടാവളിയന്മാരെ സ്റ്റേജിൽ കയറ്റരുതെന്ന്.
1: സ്വാഗതം പറഞ്ഞു പറഞ്ഞേ അവസാനം അങ്ങ് തെറ്റിപ്പോയി. കവിയെ നാടകക്കാരനാക്കി, നാടകക്കാരനെ കായിക താരമാക്കി. ഞങ്ങളത് കേട്ടങ്ങ് പൊട്ടിച്ചിരിച്ചു.
0: അതുപോലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഡേറ്റ് പറഞ്ഞ് തെറ്റി ആരാണ്ട് തിരുത്തി കൊടുത്ത്.
1: അവൻ ബന്ധുക്കളെ ഒക്കെ വിളിച്ച് തടച്ചു കൊണ്ടിരുത്തിയായിരുന്നു.
0: ഇനി മേലാൽ അവന്റെ പ്രസംഗം കേൾക്കാൻ അവരാരും വരുത്തില്ല.
1: എന്താണ് ഉണ്ണി, നിന്റെ അപ്പൂപ്പ ഞങ്ങള് നാട്ടുകാരെയൊക്കെ പറ്റിക്കുക.
2: അപ്പൊ ചോദിക്കുന്നവരോടൊക്കെ മറുപടി വരുന്ന ഞങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ.
1: അത് ശരിയാ, എപ്പോഴാ അടങ്ങുമെന്ന് വിളിച്ചു ചോദിച്ചു കാണും.
2: അത് മാത്രമല്ല, മുറ്റത്ത് പന്തലും കസേരയൊക്കെ കൊണ്ടുവരുന്ന ശശി വിളിച്ച്, പ്രസി ജോലിക്ക് പോകുന്ന രവി വിളിച്ചിട്ടേ സഞ്ചാന്യ കാർഡ് അടിക്കാൻ അവരുടെ പ്രസി കൊടുക്കണമെന്നും പറഞ്ഞു.
1: എന്തായാലും ഇതുപോലൊരു സംഭവം നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാ.
2: ഇത് എങ്ങനെ പറ്റിയതാണെന്നറിയാവോ?
1: ഇല്ല, അത് ഞാൻ അറിഞ്ഞില്ല.
2: അമ്മാവ അപ്പൂപ്പനെ ആശുപത്രി കൊണ്ടുപോയത് ആംബുലൻസിലല്ലയോ?
1: അത് ഞങ്ങൾ അറിഞ്ഞു.
2: ആ ICU-യിലാക്കിയത് ചിലരൊക്കെ വെന്റിലേറ്ററിൽ ആക്കിയെന്ന് അങ്ങ് പറഞ്ഞു നടന്നു.
0: അവർക്കറിയാവുന്നതൊക്കെ അങ്ങ് പറഞ്ഞു.
2: ഇതിനിടയില് ദുബായിൽ നിന്ന് മൂത്ത മാവനും മുംബൈന്ന് വലിയ മാവനും ഒക്കെ വന്നു.
0: അവരും മരണ വാർത്ത അറിഞ്ഞാന്നോ വന്നത്?
2: അല്ല, 2 ദിവസം കഴിഞ്ഞപ്പോ മൂത്ത അമ്മാവൻ പറഞ്ഞ് അപ്പൂപ്പനെ എറണാകുളത്തുള്ള ആശുപത്രി കൊണ്ടുവന്നു.
1: ഓ, പുള്ളിക്കാരന്റെ മോൻ എറണാകുളത്താണല്ലോട്ടായിട്ട് ജോലി നോക്കുന്നത്.
2: ആ അത് തന്നെ, അത് തന്നെ. അങ്ങനെ അപ്പൂപ്പനെ വീണ്ടും ആംബുലൻസ് കയറ്റി എറണാകുളത്ത് ആശുപത്രി കൊണ്ടുപോയി.
0: അയ്യോ, അക്കാര്യം ഒന്നും ആരും അറിഞ്ഞില്ല.
1: നാട്ടുകാരെ ചിലരൊക്കെ വെന്റിലേറ്ററിലാണെന്നും പറഞ്ഞായിരുന്നത്.
2: അപ്പൂപ്പനെ എറണാകുളത്ത് ആശുപത്രിയിൽ എത്തിച്ചതിന്റെ പിറ്റേ ദിവസം ഇവിടുന്ന് ആരാണ്ടൊക്കെ നമ്മുടെ പഴയ ആശുപത്രി കാണാൻ വന്നു. വന്ന ദിവസം തന്നെ ബാലകൃഷ്ണപിള്ള എന്ന് പേരുള്ള ഒരു രോഗി മരിച്ചായിരുന്നു.
1: അങ്ങനെ വരട്ടെ, നിന്റെ അപ്പൂപ്പന്റെ പേരും ബാലകൃഷ്ണപിള്ളയോ?
2: വന്നവര് വിചാരിച്ച് അപ്പൂപ്പനായിരിക്കുമെന്ന്. അവരവിടെ നിന്നുകൊണ്ട് തന്നെ പലർക്കും ഫോൺ ചെയ്ത് അപ്പൂപ്പൻ മരിച്ചെന്ന് പറഞ്ഞു.
1: എടാ, ഇങ്ങടെ അപ്പൂപ്പൻ ഇപ്പൊ എന്താ പറയാൻ കാണൂടാ?
0: എന്താണ് ചിരിച്ചത്?
2: ഞാൻ 5 കൊല്ലത്തിന് മുമ്പ് അപ്പൂപ്പനോട് പ്രായം ചോദിച്ചപ്പോഴേ 96 പറഞ്ഞത്, ഇപ്പോഴും അങ്ങനെ തന്നെ പറയുന്നത്.
1: വാവ് മനുഷ്യൻ, ഒന്നും സംഭവിക്കാതിരിക്കട്ടാ.
2: ഇപ്പൊ നോക്കിക്കോണം, എറണാകുളത്ത് ആശുപത്രി ഡിസ്ചാർജ് ചെയ്താ പിറ്റേ ദിവസം ഇവിടെ വരണമെന്ന് പറയാം അപ്പൂപ്പൻ.
0: വാർദ്ധക്യമല്ലേ, ആഗ്രഹം പോലെ നടക്കട്ടെ. വാർദ്ധക്യം 2 ബാല്യം ആസ്വദിക്കട്ടെ അവളം.

0: സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
3: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയ കാവ്, കരുനാഗപ്പള്ളി.

0: സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാണ്.
4: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: സൈക്കിൾ പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
1: മുരളി സൈക്കിൾ മാർട്ട്, KSRTC ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: മോളെ ചെന്നിട്ട് കീബോർഡ്.
1: ആഹാ, ആശാനെ പുട്ടോപ്പിയെ പോണ വഴിയേതാണ്?

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഹലോ, ഗുഡ് ഈവനിംഗ്. എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നാടെങ്ങും ആവേശത്തിന്റെ അലയൊലികൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അതെ, നാളെ 28-ാം ഓണാഘോഷമാണ്. നമ്മുടെ ഓണാട്ടുകരക്കാരുടെ ഒരു പ്രത്യേക അഹങ്കാരമാണ്, അഭിമാനമാണ് 28-ാം ഓണം എന്ന് പറയുന്നത്. നമ്മൾ രണ്ടോണം ഒരേ സമയത്ത് ആഘോഷിക്കുന്നു. 28 ദിവസത്തിന്റെ വ്യത്യാസത്തിൽ രണ്ടോണം ആഘോഷിക്കുന്നവരാണ് നമ്മളല്ലേ. അപ്പോൾ ഇതാ ഒരുപാട് കെട്ടുകാളകളെ അണിയിച്ചൊരുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. പലയിടങ്ങളിലും ഈ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇത് കണ്ടിട്ട് ഇനിയിപ്പോൾ ഇത് കംപ്ലീറ്റ് ആകുമോ, എത്തിപ്പെടുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടാകാം. പക്ഷേ അത്രയ്ക്ക് എഫേർട്ട് എടുത്ത് അതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും, സംഘാടകരെല്ലാവരും തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നാളത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ വളരെ സ്പെഷ്യലാണ്. അതെ, നമുക്കൊരുപാട് പാട്ട് കേൾക്കാനുള്ള സമയമാണിത്. എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി വേഗം തന്നെ വിളിച്ചോളൂ. 9544700912. സ്റ്റേഡിയോ 91.2 എൻ്റെ റേഡിയോ.

0: കുറച്ചധിക ദിവസത്തെ ശക്തമായ ചൂടിന് ശേഷം വീണ്ടും ഇതാ ഒരു മഴ അല്ലെ നമ്മളെ തേടിയെത്തിയിരിക്കുകയാണ്. പക്ഷെ ഈ ഒരു 28 ഓണത്തിന്റെ സമയത്ത് മഴ പെയ്യുമ്പോൾ ചെറിയൊരു പരിഭവം നമുക്ക് മഴയോടുണ്ട്. കാരണം ചൂട് ഒന്ന് കുറഞ്ഞിട്ട് ഈ മഴയൊന്ന് പെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന സമയത്തൊന്നും മഴ എത്തിയിട്ടില്ലല്ലോ. കുറച്ച് കഴിഞ്ഞാണ് നമുക്കത് കിട്ടിയത് എന്നൊരു ചെറിയ സങ്കടമുണ്ട്. ഇപ്പോൾ നമ്മളൊരു ആഘോഷത്തിന്റെ മൂഡിലായതുകൊണ്ട് തന്നെ ഈ സമയത്ത് മഴ നമ്മുടെ പ്രോഗ്രാംസിനൊക്കെ അല്പം ഭംഗം വരുത്തുമോ എന്നൊരു ഭയം കൂടിയുണ്ട്. എന്തായാലും മഴ വന്നപ്പോൾ ചൂടിനൊരു ആശ്വാസമുണ്ട്. നമുക്കൊരുപാട് പാട്ട് കേൾക്കാനുള്ള സമയമാണ്. സോ നമുക്ക് നേരെ പാട്ടിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. അൻസാ ചേട്ടാ, എന്തുണ്ട് വിശേഷമൊക്കെ?
1: എനിക്ക് ഒരു പാട്ട് വേണം.
0: ഏത് പാട്ടാ വേണ്ടത്?
1: സ്വാഗതം എന്ന ചിത്രത്തിൽ എൻ ജി ശ്രീകുമാർ ജി വേണുപാലും സുജാതയും ചേർന്ന് പാടിയ മഞ്ഞും ചുരകുള്ള വെള്ളരിപ്രാവി.
0: ഓക്കെ, കേൾക്കാട്ടോ.
1: വെച്ചുവരണേ, ഞാൻ കാത്തിരിച്ചു.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: പാട്ട് ഡെഡിക്കേഷൻ ഉണ്ട്.
0: ആർക്ക് വേണ്ടിട്ടാണ്?
1: എന്നെ നമ്മുടെ പാലക്കാട് PV മുഹമ്മദ് വടക്കേവ എന്നൊരു.
0: തീർച്ചയായിട്ടും നമുക്ക് പാട്ട് കേൾക്കാം. മാത്രമല്ല, നമ്മൾ ഇനി അടുത്തതായി പോകുന്ന മെസ്സേജ് PV മുഹമ്മദ് ചേട്ടനേതാണ്. ഓൺലൈനായി നമ്മളെ കേൾക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ട ഒരു ശ്രോതാവാണ്. നമുക്ക് ആ മെസ്സേജിലേക്ക് പോകാം. ഗുഡ് ഈവനിങ്. എന്റെ റേഡിയോ ഗാനമഞ്ജരിയിൽ സൗഹൃദവാണിയിലെ കൂട്ടുകാർക്കും സ്വപ്നക്കൂടിലെ കൂട്ടുകാർക്കും മറ്റു നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ജേർണലിസ്റ്റ് എന്ന സിനിമയിലെ വരതേ ശുഭചിരുതേ എന്ന പാട്ട് കേൾപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഗാനമല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ഗാനം കൂടി ഓപ്ഷനായിട്ട് നൽകിയിട്ടുണ്ട്. PV മുഹമ്മദ് വടക്കേ വാവന്നൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ വിറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: യെസ് ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ നമ്മൾ ആസ്വദിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നാളെ 28-ാം ഓണാഘോഷമാണ്, അതിൻ്റെ തിരക്കിലൊക്കെയാണ് എല്ലാവരും എന്ന് എനിക്കറിയാം. ആ ഒരു ആഘോഷത്തിൻ്റെ സന്തോഷത്തിലും അഭിമാനത്തിലും നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഇഷ്ടമുള്ള പാട്ടുകൾ കൂടി കേൾക്കണ്ടേ? പ്രിയപ്പെട്ടവർക്ക് പാട്ടുകൾ കൂടി ഡെഡിക്കേറ്റ് ചെയ്യണം. 9544700091 എന്ന നമ്പറിലേക്ക് വേഗം തന്നെ വിളിച്ചോളൂ കേട്ടോ. അപ്പോൾ നാളെ 28-ാം ഓണത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഗതാഗത ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിനോടകം തന്നെ നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകണം. നമുക്കറിയാം ഹൈവേ ഒക്കെ യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ ഭാഗത്ത് നിന്നും കൊല്ലം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങളും അതുപോലെ തന്നെ KSRTC ബസ്സുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളും കായംകുളം KSRTC ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് KP റോഡിൽ പ്രവേശിച്ച് ചാരുമൂട്, ചക്കുവള്ളി, ഭരണിക്കാവ്, ശാസ്താംകോട്ട, KMML വഴിയാണ് കൊല്ലം ഭാഗത്തേക്ക് പോകേണ്ടത്. അതുപോലെ കൊല്ലം ഭാഗത്ത് നിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളാണെങ്കിൽ കരുനാഗപ്പള്ളി എന്ന് ചോദിച്ചിരിക്കുന്നു. ബ്ലാക്ക് എന്ന മൂവിയിലെ അടിപൊളി പാട്ടാണെന്ന്. പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് പണിക്കർക്കടവ് പാലം വഴി തീരദേശ റോഡിൽ കൂടി അഴീക്കൽ എത്തിയിട്ടാണ് വലിയഴീക്കൽ പാലം വഴി കായംകുളം ആലപ്പുഴ ഭാഗത്തേക്ക് പോകേണ്ടത്. തീർന്നില്ല, ഇനിയുമുണ്ട് ഗതാഗത ക്രമീകരണങ്ങൾ. അപ്പോ നമുക്കൊരു കോളർ എത്തിയിട്ടുണ്ട്, അതിനുശേഷം നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിങ്.
1: ഹലോ, നമസ്കാരം. ഞാൻ
0: പേരെന്താണ്?
1: കാട്ടിക്കടവ്. കാട്ടിക്കടവ്,
0: അതാണ് വിളിക്കുന്ന ആളുടെ പേരെന്താണ്?
1: കാട്ടിക്കടവ്. എന്റെ പേര് ബാബു. എനിക്കൊരു അമ്പലമില്ലാതെ അട്ടറയിൽ വാഴും പൊങ്കരമൂത്തിയോറയിൽ വരബ്രഹ്മമൂർത്തിയോറയിൽ ആ പാട്ട് മതി.
0: ഓക്കെ, പാട്ട് പ്ലേ ചെയ്തു തരാട്ടോ.
1: വീട്ടിൽ അരിവോ?
0: തീർച്ചയായിട്ടും. നമുക്ക് കൂടെ മറ്റൊരു റിക്വസ്റ്റ് കൂടി എത്തിയിട്ടുണ്ട്. റിക്വസ്റ്റ് അയച്ചിരിക്കുന്നത് ഗൗരിയാണ്. ഹായ് ഗോപിക, ഗുഡ് ഈവനിങ്. എനിക്ക് അമ്പലക്കര തിച്ചി കവിലപ്പൂരം ഈ ഒരു പാട്ടൊന്ന് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിരിക്കുന്നു. ബ്ലാക്ക് എന്ന മൂവിയിലെ അടിപൊളി പാട്ടാണല്ലേ. അപ്പോ നമ്മുടെ മമ്മൂക്ക ഇപ്പൊ വീണ്ടും ആ ഒരു വേഷത്തിൽ എത്തുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റൊരു മൂവിയിലൂടെ പ്രകാശ് വർമ്മ നായകനായി എത്തുന്ന അഭിരാമിയും ഒന്നിച്ചുള്ള മൂവിയാണ് ലോ ആൻഡ് ഓർഡർ. ഈ ഒരു മൂവിയിലാണ് ഗസ്റ്റ് റോളിൽ മമ്മൂക്ക എത്തുന്നത്.

ഒരുപാട് ഇഷ്ടത്തോടെ കേൾക്കുന്ന ഒരു പാട്ടാണല്ലേ, ഒരുപാട് ഭക്തിയോടെ ഒക്കെ കേൾക്കുന്ന ഒരു പാട്ടാണ് പാദമുദ്ര എന്ന മൂവിയിലെ ഈ ഒരു പാട്ട്. തീർച്ചയായിട്ടും നമ്മൾ ഓണാട്ടുകരക്കാർക്ക് അവകാശപ്പെട്ടൊരു പാട്ടെന്ന് നമുക്ക് തോന്നാറുണ്ട് ഈ പാട്ട് കേൾക്കുമ്പോൾ അല്ലേ. അതെ, ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഞാൻ ഗോപിയാണ് കൂടെയുള്ളത്. ഒരുപാട് പാട്ടുകൾ ഇനിയും കേൾക്കാൻ ബാക്കിയാണ്. നിങ്ങളുടെ ഇഷ്ടഗാനത്തിനായി വിളിക്കാം 9544700912 എന്ന നമ്പറിലേക്ക്. നമുക്ക് അടുത്തൊരു റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട്. റിക്വസ്റ്റ് അയച്ചിരിക്കുന്നത് വീണയാണ്. ഹായ് ഗോപിക, എനിക്ക് ഒരു തമിഴ് പാട്ട് പ്ലേ ചെയ്ത് തരാമോ? തീർച്ചയായിട്ടും പാട്ട് പ്ലേ ചെയ്ത് തരാമല്ലോ. ഇളം കാത്തു വീശുതേ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. പിതാമഹൻ എന്ന മൂവിയിലെ നല്ലൊരു പാട്ടാണ്, നമുക്ക് കേൾക്കാം കേട്ടോ. കൂടെ തന്നെ നമ്മുടെ കോളറും ലൈനിലുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. മാളൂട്ടി, എവിടെ നിന്ന് വിളിക്കുന്നു? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഇന്ന് സ്കൂളില് പോയോ? ആണോ? ആഹാ, മിടുക്കിയാണല്ലോ. സാധാരണ മടിച്ചു നിൽക്കാറുണ്ട്. ഇന്ന് ആരെങ്കിലും ഒക്കെ മടിച്ചു നിന്നിട്ടുണ്ടാവോ? കാരണം ഇന്നലെ അവധിയായിരുന്നു, ഇനിയിപ്പോ നമ്മുടെ സ്കൂളുകൾക്കൊക്കെ നാളെ അവധിയാണ്. അപ്പൊ ഇനി ഒരു ദിവസമായിട്ട് സ്കൂളിൽ പോണോന്ന് കരുതി ഇങ്ങനെ മടിച്ചു നിൽക്കുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലേ. ഏത് പാട്ടാ വേണ്ടത്? കല്യാണി. ആ, അടിപൊളി പാട്ടാട്ടോ, നമുക്ക് കേൾക്കാം. വിളിച്ചാൽ ഒരുപാട് സന്തോഷം. ബൈ. അപ്പോ മാളൂട്ടി വിളിച്ചപ്പോഴാണ്, ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല, അപ്പോ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. പല കുട്ടികൾക്കും ചിലരൊക്കെ മടിച്ചു നിന്നിട്ടുണ്ടാവും അല്ലേ. നാളെയും ക്ലാസ് ഇല്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മാവേലിക്കര എന്നീ മൂന്ന് താലൂക്കുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നാളെ കുട്ടികൾക്കൊക്കെ 28-ാം ഓണത്തിന് സ്കൂളിന്റെ ടെൻഷൻ ഇല്ലാതെ എത്തിച്ചേരാവുന്നതാണ്. അപ്പോ നമുക്ക് പാട്ടിലേക്ക് പോകാം. കേട്ടുകൊണ്ടിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: ഓച്ചിറ ആർസിപിഎം ഹോസ്പിറ്റൽ, അത്യാധുനിക ചികിത്സയും പരിചരണവുമായി. ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൂടുതൽ വിശാലമാകുന്നു. IUI IVF ട്രീറ്റ്മെന്റുമായി ഡോക്ടർ അഞ്ജു മാധവൻ ചാർജ് എടുത്തിരിക്കുന്നു. ബുക്കിംഗിനായി വിളിക്കൂ 8547025367.
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
2: പിള്ളേർക്കൊരു സൈക്കിള് വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
3: താൻ എന്റെ ഒപ്പം വാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 മാസം വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BS, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
0: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: യെസ് ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമ്മൾ ഇഷ്ടമുള്ള പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. 9544700902 എന്ന നമ്പറിലേക്ക് വേഗം തന്നെ വിളിച്ചോളൂ. നമുക്ക് ഇത് അടുത്ത കോളർ എത്തിയിട്ടുണ്ട്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്.
1: ഗുഡ് ഈവനിങ്. നമസ്കാരം ഗോപിക, ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നും ആനന്ദൻ തിലാനൂരാണ്.
0: എന്തൊക്കെയുണ്ട് കണ്ണൂരിലെ വിശേഷങ്ങൾ? മഴയൊക്കെ ആണോ?
1: ഇല്ല ഗോപിക, ഇവിടെ മഴയൊക്കെ കുറവാണ്, നല്ല വെയിലാണ്. അതിലടുത്ത് മിനിഞ്ഞാന്ന് രാത്രി നല്ലൊരു ഇടിയും മിന്നലും മഴയൊക്കെ കിട്ടി. ഇപ്പം പക്ഷെ അതെല്ലാം എങ്ങോട്ടോ പോയത്.
0: എനിക്ക് തോന്നുന്നു ഇങ്ങോട്ടേക്ക് വന്നതാണെന്ന് തോന്നുന്നു.
1: അതെ, അങ്ങോട്ടെല്ലാം നല്ല മഴയാന്ന് തോന്നുന്നു അല്ലേ?
0: അത്ര വലിയ മഴയില്ല എങ്കിലും മഴയുണ്ട്. രാത്രിയിലൊക്കെ മഴ പെയ്യുന്നു എല്ലാരും പറയുന്നു, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ.
1: നല്ല എന്നെ പോലെ തന്നെ നല്ല ഉറക്കം തന്നെ ആയിരിക്കും അല്ലേ?
0: മഴയുള്ളത് കൊണ്ടാകണം ഒരു പക്ഷെ നല്ല ഉറക്കം കിട്ടുന്നുണ്ട്.
1: കറക്റ്റാണ്. അതുപോലെ അതെ, പിന്നെ നല്ല പാട്ടുകൾ കേട്ടും മനസ്സ് ഫ്രീ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉറക്കം കിട്ടും. ഞാൻ പരിചയിച്ചോക്കി.
0: തീർച്ചയായിട്ടും. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: പൊന്നാവണി വെട്ടം, അങ്ങനെ ഒരു പാട്ടുണ്ട് മോചിത്രം എന്ന സിനിമയിലെ, ആ പാട്ട് കിട്ടുക.
0: തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാട്ടോ. വിളിച്ചാൽ ഒരുപാട് സന്തോഷം. ബൈ. അപ്പൊ നമ്മൾ 28-ാം ഓണത്തിന്റെ ഭാഗമായിട്ടുള്ള ഗതാഗത നിയന്ത്രണങ്ങളെ കുറിച്ചായിരുന്നു പറഞ്ഞു വന്നത്. ഇനി തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് എറണാകുളം ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ, ലോങ് ചെയ്സ് അതുപോലെ കണ്ടെയ്നർ ഉൾപ്പെടെയുള്ള ഹെവി വാഹനങ്ങൾ വരികയാണെങ്കിൽ അത് കൊല്ലം ആശ്രാമം ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത ശേഷം ഗതാഗത നിയന്ത്രണങ്ങളൊക്കെ തീരുന്ന മുറയ്ക്കാണ് യാത്ര തുടരേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഗതാഗത ക്രമീകരണങ്ങളോട് എല്ലാവരും സഹകരിക്കേണ്ടതാണ്. പോലീസ് നിർദ്ദേശങ്ങളൊക്കെ കർശനമായി തന്നെ പാലിക്കണം. ഇത് നമ്മുടെ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ട്രാഫിക് ക്രമീകരണങ്ങളോട് സഹകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ മറ്റുള്ള യാത്രക്കാർക്കും നമുക്കൊപ്പമുള്ളവർക്കും സുഗമമായി ഒരു യാത്ര നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഇടറോഡുകളൊക്കെ തന്നെയും കെട്ടുകാഴ്ചകൾ ഒരുപാട് വരുന്നതാണ്. കെട്ടുകാളകളെ കൊണ്ടുവരുന്ന സമയമാണ് പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ. അവിടെയും ഇതുപോലെയുള്ള ഗതാഗത നിയന്ത്രണങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് ഓച്ചിറ ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്ക് പോകുവാനാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വാഹനങ്ങളിൽ പോകാനേ കഴിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഗതാഗത നിയന്ത്രണങ്ങളെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ അറിയേണ്ടതാണ്. അപ്പോൾ നമുക്ക് മറ്റു പാട്ടുകളിലേക്കും പോകണം അല്ലേ? നമുക്ക് അടുത്തൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മനുവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് തീവണ്ടി എന്ന മൂവിയിലെ ജീവാംശമായ എന്ന പാട്ടൊന്ന് പ്ലേ ചെയ്ത് തരാമോ എന്ന് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാം കേട്ടോ. പാട്ട് കേട്ടിട്ട് തിരികെ എത്താം.

0: കാലാവസ്ഥയൊക്കെ വളരെ വേഗം തന്നെയാണ് മാറി മറിയുന്നത്. എപ്പോഴാണ് മഴ ഉണ്ടാവുക, എപ്പോഴാണ് വെയിൽ വരുന്നത്, ഇതൊന്നും ഇപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ കഴിയില്ല. കുറച്ച് പഴയ ആൾക്കാരൊക്കെ പറയാറുണ്ട്, അയ്യോ ഈ സമയത്തൊക്കെ നല്ല വെയിലുണ്ടാവേണ്ടതാണ്, ഈ സമയത്തൊക്കെ നല്ല മഴ കിട്ടേണ്ടതാണ്, ഇങ്ങനെയൊക്കെ അല്ലേ മിക്കപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ള കുറച്ച് ഡയലോഗുകളാണ്. ഇത് പറഞ്ഞു വന്നപ്പോഴാണ് മറ്റൊരു നോട്ടിഫിക്കേഷൻ എത്തിയിട്ടുണ്ട്. അതായത് അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ്. ഒപ്പം തന്നെ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അപ്പോൾ കൊല്ലം ജില്ല ഉണ്ടാവില്ലെന്നായിരിക്കും നിങ്ങൾ വിചാരിച്ചത്. അല്ല, കൊല്ലം ജില്ല പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം എന്നീ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ എന്തായാലും മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. മഴ പെയ്യാം, പെയ്യാതിരിക്കാം. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇവിടെ ഇഷ്ടമുള്ള പാട്ടുകൾ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാൻ ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. 9544700912 എന്ന നമ്പറിലേക്ക് വേഗം തന്നെ വിളിച്ചോളൂ കേട്ടോ. ഇതേ നമുക്ക് അടുത്ത മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശാലുവാണ്. ഹായ് ഗോപിക ചേച്ചി, ഗുഡ് ഈവനിങ്. നമുക്കൊരു കോളർ കൂടി ലൈനിലുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കോളിലേക്ക് പോയിട്ട് നമുക്ക് മെസ്സേജ് കണ്ടിന്യൂ ചെയ്യാം. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്?
1: ഹലോ, വിജയൻ വെറ്റമൊക്കെ തയ്യക്കട.
0: വിജയൻ ചേട്ടാ, എന്തുണ്ട് വിശേഷമൊക്കെ?
1: വിശേഷം, ചായ പൊടി കഴിഞ്ഞു, ഉത്ര പരിപാടിയൊക്കെ ഇല്ലയോ?
0: ആ, പോകുന്നുണ്ടോ?
1: വൈഫ് പോകും.
0: ആണോ?
1: വൈഫ് പോകും.
0: ഓക്കെ, ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് പൊന്നാവണി വെട്ടം എന്നുള്ള പാട്ടുണ്ട്, പൊന്നാവണി വെട്ടം.
0: മുഖചിത്രം എന്ന മൂവിയിലേതാണോ? ആ ഒരു പാട്ടാണ് കുറച്ച് മുമ്പ് നമ്മൾ പ്ലേ ചെയ്തത്. ലാസ്റ്റ് നമ്മൾ പ്ലേ ചെയ്തത് ആ ഒരു പാട്ടാണ്. കളഭന്തരാം തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാം കേട്ടോ. രവീന്ദ്രൻ മാഷിന്റെ മനോഹരമായ സംഗീതത്തിൽ പിറന്ന പാട്ടാണ് വടക്കുന്നാഥൻ എന്ന മൂവിയിലെ പാട്ട്. നമുക്ക് കേൾക്കാം. കൂടെ തന്നെ നമുക്ക് ശാലുവിന്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ആ ഒരു മെസ്സേജിലേക്ക് തന്നെ തിരികെ പോകാം. ഒരു ഹിന്ദി സോങ് ആണ് ശാലു ചോദിച്ചിട്ടുള്ളത്, അഗർ തും മിൽ ജാവോ. മനോഹരമായ ഒരു പാട്ടാണ്, നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ. അപ്പൊ ഈ ഒരു പാട്ട് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് ശലു പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാം.

0: കാത്തു നിൽക്കാതെ സമയം കടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. 5 മണി കഴിഞ്ഞ് 17 മിനിറ്റുകളാണ് പിന്നിട്ടിരിക്കുന്നത്. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയുമായി ഞാൻ ഗോപിയാണ് കൂടെയുള്ളത്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടിനായി വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് ചെയ്തോളൂ. 9544700912 എന്ന നമ്പറിലേക്ക്. നമുക്ക് അടുത്ത കോളർ ലൈനിലുണ്ട് കേട്ടോ. ഹലോ, ഗുഡ് ഈവനിങ്.
1: ഇത് ഫോർട്ട് കൊച്ചിയിൽ നിന്നും ജയങ്കറാണ്. ഒരുപാട് നാളായി വിളിച്ചിട്ട്.
0: എന്തു പറ്റി, എവിടെയായിരുന്നു?
1: തിരക്കായി പോയി.
0: ഇപ്പൊ തിരക്കൊക്കെ കുറഞ്ഞോ?
1: അതെ, തിരക്ക് കുറഞ്ഞു.
0: ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: നല്ല വിശേഷം, നല്ല വിശേഷം. എന്റെ റേഡിയോ എല്ലാ ഇപ്പോഴും ഞങ്ങൾ കേൾക്കാറുണ്ട്. എല്ലാ പരിപാടികളും, മിക്ക പരിപാടികളും സമയം കിട്ടുന്ന പോലെയൊക്കെ കേൾക്കാറുണ്ട്.
0: ഒരുപാട് സന്തോഷം കേട്ടോ. ശരിക്കും നമ്മളെ ഇതുപോലെ കേൾക്കുന്ന ഒരുപാട് ഓൺലൈൻ ശ്രോതാക്കളുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൂട്ടായ്മ തന്നെ ഉണ്ടല്ലേ. അപ്പൊ ഒരുപാട് സന്തോഷം.
1: ഞങ്ങൾക്ക് സൗഹൃദവാണി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലൂടെ ഞങ്ങള് ഇതേപോലെ തന്നെ പാട്ടുകളും ഒക്കെ ചോദിക്കാറുണ്ട്, എല്ലാവരും ചോദിക്കാറുണ്ട്. അതിന് വളരെ സന്തോഷം. കാരണം ഇതേപോലത്തെ ഓൺലൈൻ റേഡിയോയിലൂടെ ഞങ്ങൾക്ക് ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ തരുന്ന എന്റെ റേഡിയോക്കും അതിന്റെ അണിയപ്രവർത്തകർക്കും ഒരുപാട് നന്ദി ഞങ്ങൾ അറിയിക്കുന്നു.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ഇന്ന് വേണ്ടത് എന്റെ ചിത്തിര താമരത്തുമ്പി, ഫോർ ഫ്രണ്ട്സ് എന്ന സിനിമയിലെ എന്റെ ചിത്തിര താമരത്തുമ്പി എന്ന പാട്ടാണ്. ഈ പാട്ട് ഞങ്ങളുടെ സൗഹൃദവാണിയിലെ അംഗങ്ങളിലെ ഒരാളായ അമ്പിളി സുനിലിന്റെ പൊന്നുമകളായ സലിൻ അന്ന ജോണിന്റെ ജന്മദിനമാണ് നാളെ. അപ്പൊ അഡ്വാൻസ് ആയിട്ട് മോൾക്ക് എല്ലാവിധ ആശംസകളോടെ ഞങ്ങളുടെ പേരിലും ഞങ്ങളുടെ സൗഹൃദവാണിന്റെ പേരിലും എന്റെ റേഡിയോയുടെ എല്ലാവരുടെയും പേരിലും ഞങ്ങൾ ആശംസിച്ചോട് ഈ പാട്ട് മോക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: തീർച്ചയായിട്ടും ഞങ്ങളുടെ വകയും ബർത്ത്ഡേ വിഷസ് അറിയിക്കാം. നമുക്ക് പാട്ട് കേൾക്കാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ബൈ.
1: ഓക്കെ.
0: നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഓൺലൈൻ ശ്രോതാവാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്നും. നിങ്ങൾ ലോകത്ത് എവിടെ പോയാലും നിങ്ങൾക്ക് എന്റെ റേഡിയോ 91.2 ആസ്വദിക്കാവുന്നതാണ്. ഗൂഗിളിൽ എന്റെ റേഡിയോ .com എന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി, ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും ഇഷ്ടമുള്ള പാട്ടുകളുമായി. നമുക്ക് അടുത്ത റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട്. റിക്വസ്റ്റ് അയച്ചിരിക്കുന്നത് നീതുവാണ്. ഹായ് ഗോപിക, എവിടെയായിരുന്നു? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു പാട്ട് വേണം. സ്വയംവര പന്തല എന്ന മൂവിയിലെ കവിളിലെ രോമന, നല്ലൊരു പാട്ടാണ് കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്, നല്ലൊരു മൂവി കൂടിയാണ്. നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം അല്ലേ? കേട്ടോണ്ടിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. ഏവർക്കും ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല. ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ഒരു സൈക്കിൾ, പല ചോയ്സ്. സൈക്കിൾ എന്ന് കേട്ടാൽ അത് മുരളി സൈക്കിൾ മാർട്ട്. ഇലക്ട്രിക് സൈക്കിൾ മുതൽ ഗിയർ സൈക്കിൾ വരെ, കിഡ് സൈക്കിളുകൾ മുതൽ ടോയ്സ് കാർ വരെ, വിലക്കുറവും മികച്ച സെലക്ഷനും സർവീസും. കൂടാതെ ഏത് സൈക്കിൾ വാങ്ങിയാലും ഫ്രീ ആക്സസറീസും സൈക്കിൾ പമ്പും, ഫ്രീ ഹോം ഡെലിവറിയും.
6: മുരളി സൈക്കിൾ മാർട്ട്, കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് വടക്കുവശം, കരുനാഗപ്പള്ളി.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. ഞാൻ ഗോപിയാണ് കൂടെയുള്ളത്. പ്രിയപ്പെട്ട പാട്ടുകൾ നമ്മൾ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ സമയം കാത്തു നിൽക്കാതെ കടന്നു പോവുകയാണ് കേട്ടോ. നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിങ്.
1: ഞാൻ ശംസുദ്ദീൻ കരൂപ്പടന.
0: എന്തുണ്ട് വിശേഷം?
1: നല്ല വിശേഷം. കൊറേ നാളായി വിളിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര എൻഗേജ് അല്ലേ? പ്രോഗ്രാമൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ റേഡിയോ ശ്രോതാക്കൾ ഇങ്ങനെ വന്നിരിക്കല്ലേ. അപ്പൊ എന്നെ കുറച്ചാൾക്ക് വിളിക്കൂല.
0: അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നല്ലൊരു തീരുമാനമാണ് കേട്ടോ. ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: ഇന്ന് വേണ്ടത് മറന്നുവോ പൂമ്പകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. അകലെ കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ, അകലെ കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ, മനസ്സിൽ കടഞ്ഞു വെച്ചു വെറുതെ മറന്നു പൂമകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ.
0: ഞാൻ ഇങ്ങനെ കേട്ടോണ്ടിരിക്കായിരുന്നു കേട്ടോ. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് വിളിച്ചതിൽ, പാട്ട് പാടിയത്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. അപ്പൊ തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. അഖിലാണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ഹായ് ഗോപിക, ഗുഡ് ഈവനിങ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് ഒരു പാട്ട് വേണം. വെള്ളിനിലാത്തുള്ളികളോ എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. വർണ്ണപ്പകിട്ട് എന്ന മൂവിയിലെ അടിപൊളിയൊരു പാട്ടാണ്. ഈ പാട്ടിനൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ സേതുവിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ടിന്റെ ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കേട്ടാലോ? കേട്ടില്ല പാട്ടല്ലേ.

അങ്ങനെ നമ്മൾ പാട്ടുകൾ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലാസ്റ്റ് കേട്ടത് മറന്നുപോ പൂമകളെ എന്ന മനോഹരമായ പാട്ടാണ്. ചക്രമുത്ത് എന്ന മൂവിയിലെ അടിപൊളി പാട്ടാണ്. ദാസേട്ടന്റെ മനോഹരമായ ശബ്ദത്തിൽ കൂടെ തന്നെ നമുക്ക് ധാരാളം മെസ്സേജസ് എത്തിയിട്ടുണ്ട്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. നമുക്ക് നെക്സ്റ്റ് ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്, പക്ഷേ പേര് വെച്ചിട്ടില്ല കേട്ടോ. നിർണയം എന്ന ലാലേട്ടൻ മൂവിയിൽ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. നിർണയം എന്ന മൂവിയിലെ നല്ല പാട്ടുണ്ട്, നമുക്ക് കേൾക്കാം. പക്ഷേ ഇനി മെസ്സേജ് അയക്കുമ്പോൾ പേര് കൂടി മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പോഴല്ലേ നമുക്ക് ആരാണ് മെസ്സേജ് അയച്ചത് ആ പേരൊക്കെ ഒന്നറിയാൻ സാധിക്കൂ. അതുമൊരു സന്തോഷമല്ലേ. തീർച്ചയായിട്ടും മെസ്സേജ് അയക്കുന്നവരെല്ലാം തന്നെ പേര് ചേർത്ത് മെസ്സേജ് അയക്കുക. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോളർ കൂടി ലൈനിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്. സുനിൽ ചേട്ടാ, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? അതെ, പോയില്ലേ കാളെ കാണാനൊക്കെ? പോയോ? ഇനിയിപ്പോ നാളെ പോകണ്ടേ? അതിനുവേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണല്ലേ. എന്താണ്? ഇല്ല, പോയിട്ടില്ല, ഇന്ന് പോകണം. ഏത് പാട്ടാണ് വേണ്ടത്? അതെ, നല്ല തിരക്കാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? ചിന്നത്തമ്പിയിലെ പാട്ട്. ഓക്കെ, നമുക്ക് കേൾക്കാം കേട്ടോ. അപ്പോ രണ്ട് പാട്ടാണ് ബാക്ക് ടു ബാക്ക് ആയി കേൾക്കാൻ. നമുക്ക് കേട്ടിട്ട് തിരികെ എത്താം.

0: ഹൃദയാരോഗ്യ രംഗത്ത് തെക്കൻ കേരളത്തിന് പുതിയ കരുത്തു പകരാൻ ഓച്ചിറ RCPM ഹോസ്പിറ്റലും ഇന്റർവെൻഷനൽ കാർഡിയോളജി 24/7 കാഷ്വാലിറ്റി എമർജൻസി മെഡിസിൻ പൾമനോളജി ENT ഡെന്റൽ തുടങ്ങിയ സങ്കീർണമായ ചികിത്സാ സേവനങ്ങളും RCPM ഹോസ്പിറ്റൽ ഓച്ചിറ കോൺടാക്ട് 6238074391
1: രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട് വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ ഹോം അപ്ലയൻസസ് കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് September 10 to 15 മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.
2: പിള്ളേർക്കൊരു സൈക്കിൾ വാങ്ങാന്ന് വെച്ചാ ഇപ്പൊ എന്തോരം കാശാ.
3: താൻ എന്റെ ഒപ്പം പാടോ, എവിടെ കിട്ടുന്നതിലും നല്ല വില കുറച്ചും ക്വാളിറ്റിയിലും 3 months വരെ സർവീസ് വാറന്റിയും ഉള്ള സിറാജ് സൈക്കിളുമായിട്ടുള്ളപ്പോ എന്തിനാ വെറുതെ ടെൻഷൻ? കുഞ്ഞുങ്ങൾക്കുള്ള ബേബി സൈക്കിള് മുതൽ ഇലക്ട്രിക് സൈക്കിള്, BSA, ഹീറോ, ഹെർക്കുലീസ്, റോഡിയോ, റാലി, ടാറ്റ സ്ട്രൈഡർ മുതൽ എല്ലാത്തരം സൈക്കിളും സിറാജിലുണ്ടെന്ന്. പിന്നെ എല്ലാത്തരം സൈക്കിളുകളുടെയും സർവീസും സ്പെയർ പാർട്സും ഫ്രീ ഹോം ഡെലിവറിയും സിറാജിലുണ്ട്. സിറാജ് സൈക്കിൾ മാർട്ട്, മാർക്കറ്റ് റോഡ്, പുതിയക്കാവ്, കരുനാഗപ്പള്ളി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

തീർച്ചയായും 28-ാം ഓണാഘോഷത്തിന്റെ ആവേശത്തിലാണ് നാടും നമ്മളെല്ലാവരും. തീർച്ചയായും നമ്മുടെ സുരക്ഷ നമ്മുടെ കയ്യിലാണ്. നമുക്കൊപ്പമുള്ളവരുടെയും സുരക്ഷ നമ്മളുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ പോലീസും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും എല്ലാവരും തന്നെ നമ്മുടെ സുരക്ഷയ്ക്കായും നമ്മുടെ സംരക്ഷണത്തിനായും ഒപ്പമുണ്ട്. എങ്കിലും നമ്മുടെ കൊച്ചുകുട്ടികളെ കൊണ്ടൊക്കെ പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേക ജാഗ്രത പാലിക്കുക. അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ ഗതാഗത ക്രമീകരണം എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്നും ഔച്ചിറയിലേക്ക് പോകുന്നവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തിരക്ക് തന്നെയായിരിക്കും. നമ്മുടെ ലാസ്റ്റ് കോളർ പറഞ്ഞതുപോലെ സാവധാനത്തിൽ പോവുക. അതുപോലെ തന്നെ ഇന്ന് ഹൈവേയിലെ ഗതാഗത നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ബൈറോഡുകൾ ഉപയോഗിക്കാവുന്നതാണ്. തീർച്ചയായും അത് സുഗമമായ ഒരു യാത്രയ്ക്ക് നിങ്ങൾക്ക് വഴിയൊരുക്കും. ഇന്നത്തെ രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ദേവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. എല്ലാവർക്കും വേണ്ടിയിട്ടും നല്ല അടിപൊളി ഒരു പാട്ട് പ്ലേ ചെയ്തായിരുന്നതായിരിക്കും. ഒപ്പം എന്റെ റേഡിയോ 91.2 എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും 28-ാം ഓണാഘോഷ ആശംസകൾ അറിയിക്കുകയാണ്. Tada bye bye from Gopikanth. Stay tuned at Radio 91.2. Are you aswadikyu aghoshikyu?

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപതി മുർമു വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളികളുടെ പ്രിയതാരം മമ്മൂട്ടി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സ്നേഹത്തോടെ ചേർത്തുപിടിക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചീഫ് മിനിസ്റ്റർ ഷീൽഡ് അവാർഡുകൾ മുഖ്യമന്ത്രി വിതരണം ചെയ്തു. സർക്കാർ ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓൺലൈൻ ഡെലിവറി ജീവനക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതാ ക്രിക്കറ്റിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി. 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. കെവിഡിയയിലെ ഏകതാ നഗറിലായിരുന്നു പരിപാടി. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മലയാളികളുടെ പ്രിയതാരം മമ്മൂട്ടി പുരസ്കാരം ഏറ്റുവാങ്ങി.
1: Shri Mammootty moves between menace and seduction with his effortless control and terrifying stillness in his eyes. This marks a career defining turn from an acting legend at his absolute peak. A standing ovation for Shri Mammootty.
2: Shri Mammootty ne ek avismaraniya abhinay ka pradarshan kiya is film mein.
0: ഭ്രമയുഗത്തിന്റെ ഛായാഗ്രഹണത്തിന് ഷഹനാദ് ജലാലും പുരസ്കാരം ഏറ്റുവാങ്ങി. AR എന്ന ചിത്രത്തിലെ അങ്ങു വാനക്കോണില് എന്ന ഗാനം ആലപിച്ച വൈക്കം വിജയലക്ഷ്മിക്ക് മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം സമ്മാനിച്ചു. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഹസീബ് മുഹമ്മദും മികച്ച അനിമേഷൻ സംവിധായകനായി ജോഷി ബെനഡിക്റ്റും ഭദ്രകാളി നാടകം എന്ന മലയാളം നോൺ ഫീച്ചർ ചിത്രത്തിന് ആനന്ദ് ജ്യോതിയും പുരസ്കാരം ഏറ്റുവാങ്ങി. 2024 ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം പ്രശസ്ത കന്നഡ നടൻ അനന്ത് നാഗ് ഏറ്റുവാങ്ങി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും സങ്കടപ്പെടുന്നവരെയും സ്നേഹത്തോടെ ചേർത്ത് നിർത്താൻ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട്സ് ആന്റ് ഗൈഡിന്റെ ചീഫ് മിനിസ്റ്റർ ഷീൽഡ് അവാർഡ് നിയമസഭയിൽ വിതരണം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യസ്നേഹമുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിൽ സ്കൌട്ട്സ് ആന്റ് ഗൈഡ് വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓൺലൈൻ ഡെലിവറി ജോലിക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം ഗിഗോൺ നാളെ തിരുവനന്തപുരത്ത് തുറക്കും. തൊഴിൽ വകുപ്പ് ഒരുക്കുന്ന വിശ്രമ കേന്ദ്രം തിരുവനന്തപുരം ഊറ്റുകുഴിയിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. സർക്കാർ ആശുപത്രികളിലെ പഴയ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കാൻ തീരുമാനിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും പുതിയ തസ്തികകൾ സൃഷ്ടിക്കുമെന്നും പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പുതിയ നിയമനങ്ങൾ നടത്തുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഡിജിറ്റൽ വിഭജനം പൂർണ്ണമായും ഒഴിവാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീൻ. തിരുവനന്തപുരം ജഗതി ഗവൺമെന്റ് ബധിര വിദ്യാലയത്തിൽ സോഫ്റ്റ്വെയർ സ്വാതന്ത്ര്യ ദിനാചരണവും സ്കൂൾ വിക്കത്തോൺ പൂർത്തീകരണ പ്രഖ്യാപനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പാഠ്യപദ്ധതിക്കൊപ്പം സാങ്കേതിക വൈദഗ്ധ്യം വികസിപ്പിക്കുന്നതിന് സർക്കാർ പ്രാധാന്യം നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. സേവനം സദ്ഭരണം എന്ന കാഴ്ചപ്പാടോടെ 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ വ്യവസായ സൌഹൃദമാക്കാൻ കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചത്. കേന്ദ്ര പദ്ധതിയായ PMEGP ജീവിത വിജയം നേടി തിരുവനന്തപുരം വലിയതുറ സ്വദേശി തോമസ് ഫ്രാങ്ക്ലിൻ ആകാശവാണിയോട്.
4: ഞാനിങ്ങനെ ഈ കൊറോണയുടെ സമയത്ത് കനറ ബാങ്ക് പാറ്റൂർ ബ്രാഞ്ച് അവിടുത്തെ മാനേജർ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടു. ബാങ്കിന്റെ സപ്പോർട്ടോടുകൂടി എനിക്ക് സെൻട്രൽ കിച്ചണെന്ന് പറഞ്ഞ ഒരു സ്ഥാപനം തുടങ്ങുവാനും അതിനോടുകൂടെ ഒരു ഇലക്ട്രിക് ഓട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് സാഹചര്യം ഉണ്ടായി. നിലവിൽ 4 കൊല്ലമാകുന്നു സെൻട്രൽ കിച്ചൺ തന്നെ ഇത്തിരി ഡെവലപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഓട്ടോ റിക്ഷ ഒരെണ്ണത്തിൽ നിന്ന് തുടങ്ങിയെണ്ണം അടുപ്പിച്ചാകുന്നു. PMEGP സ്കീമിലൂടെയാണ് ഞാൻ ഇത് അപേക്ഷിക്കുന്നത്. സത്യത്തിൽ അതൊരു ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു.
0: ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ 28-ാം ഓണ മഹോത്സവവുമായി ബന്ധപ്പെട്ട് ദേശീയപാത 66-ൽ നാളെ രാവിലെ 6 മുതൽ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. ക്ഷേത്രത്തിലെ കാളകെട്ട് മഹോത്സവം പ്രമാണിച്ച് ആലപ്പുഴ ജില്ലയിലെ കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധിയാണ്. മുന്തിരിത്തോപ്പുകൾ കാണാൻ കോട്ടയംകാർ ഇനി കമ്പത്തേക്ക് വണ്ടി കയറണ്ട. കോട്ടയത്തിന്റെ മണ്ണിലും മധുരമുള്ള മുന്തിരിവള്ളികൾ വിളഞ്ഞുകഴിഞ്ഞു. ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: കോട്ടയം ജില്ലയിലെ പാമ്പാടി പഞ്ചായത്തിൽ ചെറുകുന്നിൽ കമ്പോഡിയൻ മുന്തിരിത്തോപ്പ് വിളവെടുപ്പിനൊരുങ്ങി. തടിപ്പറമ്പിൽ കെ ബി മനോജ് എന്ന കർഷകന്റെ കൃഷിയിടത്തിലാണ് ഓരോ കുലിയിലും 4 കിലോയോളം വരുന്ന മുന്തിരിപ്പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത്. ഒരു വർഷം മുൻപ് സോഷ്യൽ മീഡിയയിലെ പരസ്യം കണ്ട് 250 രൂപയ്ക്ക് വാങ്ങിയ 8 തൈകളിൽ നിന്നായിരുന്നു തുടക്കം. ആദ്യ ശ്രമം പരാജയപ്പെട്ടെങ്കിലും മനോജ് പിന്മാറിയില്ല. 2 സെന്റിലെ ഈ മുന്തിരി കൃഷി ഹിറ്റായതോടെ പുതിയ ഇനങ്ങൾ പരീക്ഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം.
0: സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 7 ജില്ലകളിലും മറ്റന്നാൾ 5 ജില്ലകളിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. മോശം കാലാവസ്ഥയെ തുടർന്ന് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മലപ്പുറം പൂക്കോട്ടുപാടം കൊട്ടപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലിൽ കാണാതായ ടി കെ കോളനി സ്വദേശി സജിതയുടെ മൃതദേഹം കണ്ടെത്തി. ഇതോടെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 6 പേരുടെയും മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 3-ാം ദിവസത്തെ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെടുത്തത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെ എ സി ബി. വൈകിട്ട് 6:45 മുതൽ രാത്രി 12:35 വരെയായിരിക്കും നിയന്ത്രണം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ ശ്രീലങ്കയെ 147 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സ്വർണം നേടിയത്. വനിതാ ക്രിക്കറ്റ് ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യൻ വനിതാ ടീം രാജ്യത്തിന്റെ അഭിമാനമുയർത്തിയതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഏഷ്യൻ ഗെയിംസ് ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ലോക 7-ാം നമ്പർ താരം കൊതായ് നരോക്കയെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ ലക്ഷ്യ സെൻ അടുത്ത റൌണ്ടിലേക്ക് പ്രവേശിച്ചു. പുരുഷ ഡബിൾസിൽ സാത്വിക് സായ്രാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം മുൻ ലോക ചാമ്പ്യന്മാരായ ഹോക്കി തകുരോ കോബയാഷി യുഗോ എന്നിവരെ പരാജയപ്പെടുത്തി. പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ആയുഷ് ഷെട്ടിയും വിജയിച്ചു. പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗം പ്രാഥമിക റൌണ്ടിൽ നേപ്പാളിന്റെ ചന്ദ്രബഹാദൂർ ഥാപ്പയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ ബോക്സർ ജാദുമണി സിംഗ് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. വുഷുവിൽ വനിതകളുടെ 60 കിലോഗ്രാം വിഭാഗം ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ റോഷിബിന ദേവി ഗെയിംസിലെ തന്റെ 3-ാമത്തെ മെഡൽ ഉറപ്പിച്ചു. പുരുഷന്മാരുടെ 56 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ആര്യനും ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറി. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര സാധ്യമാക്കിയ പ്രിയദർശിനി പദ്ധതി കെ എസ് ആർ ടി സിയെ കൂടുതൽ ജനകീയമാക്കിയതായി ഗതാഗത മന്ത്രി സി പി ജോൺ. പ്രിയദർശിനി പദ്ധതിയുടെ 100-ാം ദിനാഘോഷം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെല്ലിനായി തയ്യാറാക്കിയ പുതിയ സോഫ്റ്റ്വെയർ, വെയ്റ്റിംഗ് ലിസ്റ്റ് സംവിധാനം, ലക്ഷദ്വീപ് ഹൈദരാബാദ് ആഡംബര സർവീസ് എന്നിവ ചടങ്ങിൽ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 330 പോയിന്റ് ഇടിഞ്ഞ് 74,529-ലും നിഫ്റ്റി 85 പോയിന്റ് നഷ്ടത്തിൽ 23,329-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,040 രൂപ കുറഞ്ഞ് 1,12,440 രൂപയും ഗ്രാമിന് 14,055 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വിതരണം ചെയ്തു. മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങി മലയാളികളുടെ പ്രിയ താരം മമ്മൂട്ടി. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ സ്നേഹത്തോടെ ചേർത്തു പിടിക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചീഫ് മിനിസ്റ്റർ ഷീൽഡ് അവാർഡുകൾ മുഖ്യമന്ത്രി വിതരണം ചെയ്തു. സർക്കാർ ആശുപത്രികളിലെ സ്റ്റാഫ് പാറ്റേൺ പരിഷ്കരിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഓൺലൈൻ ഡെലിവറി ജീവനക്കാർക്കുള്ള സംസ്ഥാനത്തെ ആദ്യ വിശ്രമ കേന്ദ്രം നാളെ തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതാ ക്രിക്കറ്റിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
6: നാട്ടുനന്മയുടെയും വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

രശ്മി ഹാപ്പി ഹോമിന്റെ കലാശക്കൂട്ട്. വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ് എല്ലാം അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ സ്വന്തമാക്കാം. ഗംഭീര ഡിസ്കൗണ്ടുകൾ, കിടിലൻ ഓഫറുകൾ, നിങ്ങളുടെ സ്വപ്ന വീടൊരുക്കാൻ ആവശ്യമായതെല്ലാം ഒരൊറ്റ കുടക്കീഴിൽ. രശ്മി കലാശക്കൂട്ട് സെപ്റ്റംബർ 10 മുതൽ 15 വരെ മാത്രം. ഇനി വൈകേണ്ട, മിതമായ വിലയിൽ മികച്ചത് വാങ്ങാൻ. രശ്മി ഹാപ്പി ഹോം, ആറ്റിങ്ങൽ, പാരിപ്പള്ളി, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം.

0: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: Stay tuned, stay happy with the radio 91.2.

0: പൈതൃകം, കാലങ്ങൾ കടന്നൊഴുകുന്ന സംസ്കൃതിയുടെ മഹാപ്രവാഹം, ഭാരതത്തിന്റെ പാരമ്പര്യത്തിന്റെ ശേഷിപ്പുകൾ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം.
1: പ്രിയ ശ്രോതാക്കളെ, ചരിത്രത്തിന്റെ ശിലകളിൽ കൊത്തിവെച്ച അത്ഭുതങ്ങളിലേക്കും കലയും ആത്മീയതയും കൈകോർക്കുന്ന അനശ്വര സൃഷ്ടികളിലേക്കും നിങ്ങളെ ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പൈതൃകം നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് മഹാരാഷ്ട്രയിലെ ഔറംഗബാദിനടുത്തുള്ള ലോക പ്രശസ്തമായ അജന്ത എല്ലോറ ഗുഹകളിലേക്കാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ കൈകളാൽ പാറകളിൽ തീർത്ത ഈ അതുല്യ കലാസൃഷ്ടികൾ ഭാരതത്തിന്റെ ആത്മീയതയുടെയും ശില്പകലയുടെയും വാസ്തുവിദ്യാ വൈഭവത്തിന്റെയും ജീവിക്കുന്ന തെളിവുകളാണ്. ബുദ്ധമതത്തിന്റെ ശാന്ത സന്ദേശങ്ങളും ഹിന്ദുപുരാണങ്ങളുടെ ഭാവനയും ജൈനമതത്തിന്റെ ആത്മീയതയും ഒരേ പാറക്കെട്ടുകളിൽ ഒന്നിച്ചു ചേർന്നിരിക്കുന്ന ഈ ഗുഹകൾ വെറും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മാത്രമല്ല, മനുഷ്യന്റെ സൃഷ്ടിപരമായ മികവിന്റെ അനശ്വര സ്മാരകങ്ങളാണ്. കാലത്തിന്റെ പരീക്ഷണങ്ങളെ അതിജീവിച്ച ഈ ഗുഹകൾ ഇന്നും ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ചരിത്രത്തിന്റെ ആഴങ്ങളിലേക്കും കലയുടെ പ്രകാശത്തിലേക്കും ഒരു മനോഹര യാത്ര ആരംഭിക്കാം. പൈതൃകം, അജന്ത എല്ലോറ ഗുഹകൾ. മഹാരാഷ്ട്രയിലെ ഔറംഗബാദിനടുത്ത് സ്ഥിതി ചെയ്യുന്ന അജന്തയും എല്ലോറയും ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകങ്ങളാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ ഗുഹകൾ പുരാതന ഭാരതത്തിന്റെ കലാവൈഭവവും ആത്മീയതയും വാസ്തുവിദ്യാ മികവും ലോകത്തിനു മുൻപിൽ അവതരിപ്പിക്കുന്ന അതുല്യ സൃഷ്ടികളാണ്. അജന്തയിൽ ഏകദേശം 30 പാറകൊത്തിയ ഗുഹകളുണ്ട്. BC 2nd മുതൽ AD 6th വരെയുള്ള കാലഘട്ടത്തിലാണ് ഇവ നിർമ്മിക്കപ്പെട്ടത്. ബുദ്ധമത ആശയങ്ങളും ജാതക കഥകളും ബുദ്ധന്റെ ജീവിത സംഭവങ്ങളും ചിത്രങ്ങളായും ശില്പങ്ങളായും ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഇന്ത്യൻ ചരിത്രകലയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ചിലത് അജന്ത ഗുഹകളിൽ കാണാം. എല്ലോറയിൽ 34 ഗുഹകളാണുള്ളത്. AD 5th മുതൽ 10th വരെയുള്ള കാലഘട്ടത്തിലാണ് ഇവ നിർമ്മിക്കപ്പെട്ടത്. ഹിന്ദു, ബുദ്ധ, ജൈന മതങ്ങളുമായി ബന്ധപ്പെട്ട ഗുഹകളും ക്ഷേത്രങ്ങളുമാണ് ഇവിടെ കാണപ്പെടുന്നത്. പാറകളിൽ കൊത്തിയെടുത്ത ക്ഷേത്രങ്ങളുടെ ഈ സമുച്ചയം മത സൗഹാർദ്ദത്തിന്റെയും കലാസമന്വയത്തിന്റെയും അതുല്യ ഉദാഹരണമാണ്. അജന്ത ഗുഹകൾ ശതവാഹനരും വകാടക ഭരണാധികാരികളും ചേർന്നാണ് നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. ചില ഗുഹകൾ പൂർത്തിയാകാതെയോ നിർമ്മാണത്തിനിടെ ഉപേക്ഷിക്കപ്പെട്ടതായോ ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. ഒരു കാലഘട്ടത്തിന് ശേഷം അജന്ത ഗുഹകൾ ഉപേക്ഷിക്കപ്പെടുകയും പിന്നീട് കാടുകൾക്കുള്ളിൽ മറഞ്ഞുപോവുകയും ചെയ്തു. 1819 ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഈ ഗുഹകൾ വീണ്ടും ലോകശ്രദ്ധയിൽ കൊണ്ടുവന്നത്. എന്നാൽ എല്ലോറ ഗുഹകൾ തുടർച്ചയായി ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരുന്നു. 1983 അജന്തയും എല്ലോറയും യുനെസ്കോ ലോക പൈതൃക സൈറ്റുകളായി പ്രഖ്യാപിക്കപ്പെട്ടു. അജന്തയും എല്ലോറയും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ. അജന്തയും എല്ലോറയും തമ്മിലുള്ള ദൂരം ഏകദേശം 100 കിലോമീറ്റർ ആണ്. അജന്ത ഗുഹകൾ കുതിര ലാടത്തിന്റെ ആകൃതിയിലുള്ള പാറക്കെട്ടിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലോറ ഗുഹകൾ വിവിധ ഭാഗങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. അജന്ത പ്രധാനമായും ബുദ്ധമതവുമായി ബന്ധപ്പെട്ടതാണ്. എല്ലോറയിൽ ഹിന്ദു, ബുദ്ധ, ജൈന മതങ്ങളുടെ ഗുഹകൾ ഒരുമിച്ച് കാണാം. അജന്ത ഗുഹകളിലെ പ്രധാന ആകർഷണങ്ങൾ. 1. ഗുഹ. ബോധിസത്വ ചിത്രങ്ങളും ബുദ്ധന്റെ ജീവിത സംഭവങ്ങളും ചിത്രീകരിച്ച മനോഹര ചുവർ ചിത്രങ്ങൾ ഈ ഗുഹയുടെ പ്രത്യേക സവിശേഷതയാണ്. 2. ഗുഹ. മേൽക്കൂരയിലെ അലങ്കാര രൂപകൽപ്പനകളും പക്ഷികൾ, പൂക്കൾ, ദിവ്യരൂപങ്ങൾ എന്നിവയുടെ ചിത്രങ്ങളും ഏറെ പ്രശസ്തമാണ്. 4. ഗുഹ. അജന്തയിലെ ഏറ്റവും വലിയ വിഹാരങ്ങളിലൊന്നായ ഈ ഗുഹ അപൂർണമായിരുന്നാലും അതിന്റെ ശില്പ ഭംഗി ഇന്നും വിസ്മയം സൃഷ്ടിക്കുന്നു. എല്ലോറ ഗുഹകളിലെ പ്രധാന ആകർഷണങ്ങൾ. 1. ഗുഹ. ലളിതമായ രൂപകൽപ്പനയുള്ള ഒരു ബുദ്ധ വിഹാരമാണിത്. 2. ഗുഹ. അലങ്കരിച്ച തൂണുകളും ബുദ്ധ പ്രതിമകളും മനോഹര കൊത്തുപണികളും ഈ ഗുഹയെ പ്രത്യേകതയാർന്നതാക്കുന്നു. 16. ഗുഹ. കൈലാസ ക്ഷേത്രം. എല്ലോറയിലെ ഏറ്റവും പ്രശസ്തമായ ഗുഹയാണ് കൈലാസ ക്ഷേത്രം. പാറയിൽ നിന്ന് ഒറ്റ ശിലയായി കൊത്തിയെടുത്ത ഈ ക്ഷേത്രത്തിൽ ശിവഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഇന്ത്യൻ ശില്പകലയുടെ അത്ഭുതമായി ഇത് ലോകമെമ്പാടും പ്രശസ്തമാണ്. അജന്ത എല്ലോറ ഫെസ്റ്റിവൽ മഹാരാഷ്ട്ര ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന അജന്ത എല്ലോറ ഫെസ്റ്റിവൽ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്നു. സംഗീതവും നൃത്തവും നാടോടി കലകളും ഈ ഉത്സവത്തെ സാംസ്കാരിക ആഘോഷമായി മാറ്റുന്നു. ഷോപ്പിംഗും താമസ സൗകര്യങ്ങളും ഗുഹകൾക്ക് സമീപമുള്ള വിപണികളിൽ ബുദ്ധശില്പങ്ങൾ, കൈത്തറി വസ്തുക്കൾ, ആഭരണങ്ങൾ, ചിത്രങ്ങൾ എന്നിവ ലഭ്യമാണ്. വിവിധ ബജറ്റുകൾക്കനുസരിച്ചുള്ള താമസ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സന്ദർശിക്കാൻ അനുയോജ്യമായ സമയം ജൂൺ മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടമാണ്. മഴക്കാലത്ത് പ്രകൃതി കൂടുതൽ മനോഹരമാകുന്നു. എന്നാൽ വേനൽക്കാലത്ത് ചൂട് കൂടുതലായതിനാൽ മാർച്ച് മുതൽ മെയ് വരെയുള്ള സമയം ഒഴിവാക്കുന്നതാണ് നല്ലത്. യാത്രാ സൗകര്യങ്ങൾ: ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം ഔറംഗബാദ്, സമീപ റെയിൽവേ സ്റ്റേഷൻ ജൽഗാവ്, റോഡ് മാർഗം മുംബൈ, ഹൈദരാബാദ്, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാം. അജന്തയും എല്ലോറയും വെറും ഗുഹകളല്ല, അവ ഭാരതത്തിന്റെ ആത്മാവിൽ കൊത്തിവെച്ച കലാസ്മാരകങ്ങളാണ്. ശിലകളിൽ ജീവൻ പകർന്ന നമ്മുടെ പൂർവികരുടെ അതുല്യ സൃഷ്ടിപരമായ മികവിന്റെ ശാശ്വത സാക്ഷ്യങ്ങളാണിവ. പ്രിയ ശ്രോതാക്കളെ, അജന്ത എല്ലോറ ഗുഹകളിലൂടെ നടത്തിയ ഇന്നത്തെ ചരിത്രയാത്ര ഇവിടെ അവസാനിക്കുകയാണ്. കാലം മാഞ്ഞു പോകാത്ത ചിത്രങ്ങളും പാറകളിൽ ശ്വാസം കൊള്ളുന്ന ശില്പങ്ങളും ആത്മീയതയും കലയും കൈകോർക്കുന്ന അത്ഭുതങ്ങളും നമ്മെ ഇന്നും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യന്റെ കരങ്ങളാൽ തീർത്ത ഈ സൃഷ്ടികൾ ഭാരതത്തിന്റെ മഹത്തായ പൈതൃകത്തിന്റെയും സാംസ്കാരിക സമൃദ്ധിയുടെയും അഭിമാന ചിഹ്നങ്ങളാണ്. ഇവ വെറും കല്ലുകളിൽ കൊത്തിയ ഗുഹകളല്ല, ഒരു സംസ്കാരത്തിന്റെ ആത്മാവാണ്. ചരിത്രം ഒരിക്കലും മരിക്കുന്നില്ല, അത് ഇത്തരത്തിലുള്ള സ്മാരകങ്ങളിലൂടെ ഇന്നും നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ പൈതൃകം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റൊരു ചരിത്രയാത്രയുമായി കാണാം. അതുവരെ സ്നേഹവും സമാധാനവും നിറഞ്ഞ നാളുകൾ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അവതരിപ്പിച്ചത് ശ്രീജ ലളിതാംബിക.
0: മഹത്തായ പൈതൃകങ്ങളിലൂടെ ഒരു യാത്ര.

0: ശുഭദിന ചിന്തകൾ.
1: ഇന്ന് പൊടുന്നനവേ കാണുന്ന സൗഹൃദങ്ങളുടെ കാലമാണ്. ഒരു കാലത്ത് നമ്മുടെ സൗഹൃദങ്ങളെ സ്വാധീനിച്ചിരുന്നത് സമീപസ്ഥമായ സാഹചര്യങ്ങൾ കൊണ്ട് ഒരുമിച്ചുള്ള പഠന ജീവിത പ്രക്രിയയിലൂടെ അല്ലെങ്കിൽ യാത്രകളിലൂടെ രക്തബന്ധങ്ങളിലൂടെയൊക്കെയാണ് സൗഹൃദത്തിൻ്റെ ഏടുകളും ചിത്രങ്ങളും നാം രൂപപ്പെടുത്തിയത്. പക്ഷേ പിന്നീട് അത്തരം സൗഹൃദങ്ങൾ കാലങ്ങൾ മാറ്റിരചിക്കപ്പെട്ടപ്പോൾ നമുക്കും പുനർരചിക്കേണ്ടി വന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പഠനവും ജീവിത സൗകര്യങ്ങളും ജോലിയും തേടി ഇത്തരം ബന്ധങ്ങളുടെ കവറേജുകൾക്കപ്പുറത്തേക്ക് യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ ബന്ധങ്ങൾ ആസ്വദിക്കുന്നവർ പോലും സമീപസ്ഥമായ ബന്ധങ്ങൾ തേടി തൊഴിൽ ബന്ധങ്ങളായി ഒക്കെ അതിനെ രൂപപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. വർത്തമാനകാലത്തെ സോഷ്യൽ മീഡിയ സൗഹൃദങ്ങൾ നമുക്ക് മുൻപുണ്ടായിരുന്ന സൗഹൃദങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ്. മുൻപുണ്ടായിരുന്ന സൗഹൃദങ്ങളിൽ നമുക്ക് അമ്പരപ്പും ഭയവും ആശങ്കയും ഒക്കെ വളരെ കുറവായിരുന്നു. കാരണം തൊട്ടയൽപക്കത്തെ ഒരു സുഹൃത്ത് നമ്മെ സ്നേഹിക്കാൻ ബാധ്യസ്ഥനാണ് പല കാരണങ്ങളാലും. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങനെയല്ല. നമ്മളെ ഒരാൾ വല്ലാതെ സ്നേഹിച്ചു പോയാൽ ആ സ്നേഹിക്കപ്പെടുന്ന ആളിന് പോലും ഭയം തോന്നും, എന്തിനാണ് എന്നെ ഇത്രമേൽ സ്നേഹിക്കുന്നത് എന്ന്. മാത്രവുമല്ല, അവന്റെ ചുറ്റുപാടുകളോ സാഹചര്യങ്ങളോ ഒന്നും അറിയാതെ കേവലം എടുക്കുന്ന ചിത്രത്തിന്റെ മിഴിവ് കൊണ്ടും കുറിക്കുന്ന വാക്കുകളുടെ സൗന്ദര്യം കൊണ്ടും അത്തരം ഭ്രമങ്ങളിൽ അകപ്പെട്ടു പോകാറാണ് പതിവ്. നല്ല നല്ല സൗഹൃദങ്ങൾ സ്വന്തം പ്രദേശത്തിനകലെ നിന്നും ഒരുപക്ഷെ സ്വന്തം നാട്ടിനകലെ നിന്നും രാജ്യത്തിന് പുറത്തുനിന്നും ഒക്കെ ലഭിച്ചിട്ടുണ്ടാവാം. അതൊക്കെ ഗുണകരവുമായിട്ടുണ്ടാവാം. ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ പലരും ആ സ്ഥലങ്ങളിലെ വിശേഷങ്ങൾ അറിയാൻ തന്റെ സൗഹൃദ വലയത്തിലെ ആ സ്നേഹക്കൂട്ടിനുള്ളിലേക്കിട്ട് മറുപടി തേടുന്നതൊക്കെ നാം കാണാറുണ്ട്. എന്നാൽ അത്തരം സൗഹൃദങ്ങൾക്ക് പലപ്പോഴും ആയുസ്സും കുറവാണ്. നിസ്സാരമായ വാക്കുകളിൽ അല്ലെങ്കിൽ നിശബ്ദതയിൽ അങ്ങ് അലിഞ്ഞില്ലാതായി ചേരുന്ന സൗഹൃദങ്ങളാണ് പലപ്പോഴും ഓൺലൈൻ സൗഹൃദങ്ങളായി നാം കണ്ടുവരുന്നത്. അവിടെ ഈ പറഞ്ഞതുപോലെ നിശബ്ദതയുടെ അർത്ഥം തേടാനോ അല്ലെങ്കിൽ നിശബ്ദതയുടെ കാരണം അന്വേഷിക്കാനോ സാഹചര്യങ്ങൾ അന്വേഷിക്കാനോ ഒന്നും തരമില്ല. ഓടുന്ന ഓട്ടത്തിനിടയിൽ നിശബ്ദരായി പോകുന്നവർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അങ്ങനെ അങ്ങ് സഞ്ചരിക്കുകയാണ്. പണ്ട് ഒരു ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചത്രേ, ഗുരുവേ, ഒരു മനുഷ്യനെ എത്ര അകലത്തിൽ നിന്ന് അറിയണം അല്ലെങ്കിൽ എത്ര അടുത്തേക്ക് പോകാൻ കഴിയും? പ്രപഞ്ചത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു സാമീപ്യത്തിന്റെ പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. ഇതായിരുന്നു ശിഷ്യന്റെ ചോദ്യം. ശരിയുമാണ്. ഗോളങ്ങൾ തമ്മിൽ, സഞ്ചരിക്കുന്ന വാഹനങ്ങൾ തമ്മിൽ, എന്തിനേറെ നാം ഇരിക്കുന്ന കസേരകളിലും കട്ടിലുകളിലുമെല്ലാം ന്യായമായ ഒരു അകലം മനുഷ്യഹൃദയങ്ങൾക്കിടയിലും ശരീരത്തിനിടയിലും കുറിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന് ഗുരു പറഞ്ഞ മറുപടി ശ്രദ്ധേയമായിരുന്നു. മകനെ, ഒരു പൂന്തോട്ടത്തിൽ നിന്ന് നീ അകലെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് മനോഹരമായ പൂക്കളാണ്. കാരണം നിന്റെ കണ്ണുകൾ തേടുന്നത് ആ പൂക്കളുടെ നിറവും അല്ലെങ്കിൽ നിന്റെ മനസ്സ് തേടുന്നത് അതിന്റെ സൗരഭ്യവുമാണ്. പക്ഷെ നീ കൂടുതൽ കൂടുതൽ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ പൂക്കൾക്ക് പകരം അതിലെ മുള്ളുകളും ഇലകളും ഒക്കെ വ്യക്തമായി തുടങ്ങും. അവിടെ ഒരു പക്ഷേ ഈ പൂക്കളുടെ നിറത്തെക്കാൾ ഉപരി ആ മുള്ളുകൾ നിന്നെ ഭയപ്പെടുത്തുന്നുവെങ്കിൽ നീ അകന്നേ പോകും. അല്ല, ഈ പൂക്കൾ ഉണ്ടായതിന്റെ അനിവാര്യ കാരണമാണ് ഈ മുള്ളുകളെന്നും വളമെന്നും ചാണകമെന്നും ഒക്കെ തിരിച്ചറിഞ്ഞാൽ നീ അതിനെ കൂട്ടമായി സ്നേഹിക്കുകയും ചെയ്യും. ശരിയാണ്, ഇത്തരത്തിലുള്ള തിരിച്ചറിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഗുണകരമാണ്. അകലെ നിന്ന് കാണുന്നതെന്നും എപ്പോഴും എത്ര അടുത്ത് തന്നാലും പ്രതീക്ഷിക്കുന്നത് മടയത്തരമാണ്. അതിനെ വ്യക്തിയെയാകട്ടെ, സ്ഥാപനത്തെയാകട്ടെ, തത്വചിന്തയാകട്ടെ, മതവിശ്വാസത്തെയാകട്ടെ, എല്ലാം അതിന്റെ സ്വാഭാവികതയിൽ കൃത്യമായ അകലത്തിൽ നിന്ന് വ്യക്തമായ അടുപ്പത്തോടെ സ്നേഹിക്കുന്നത് തന്നെയാണ് ഉചിതം. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: KRDA കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, KRDA കോംപ്ലക്സ്, KS പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476 264 3691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.